ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 28, കൊല്ലവർഷം 1202 ചിങ്ങം 3, 2026 ഓഗസ്റ്റ് 19 തീയതി ബുധനാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ.
2: ബന്ധങ്ങൾക്ക് വില നൽകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് മുൻതൂക്കം. തന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്ന ബന്ധങ്ങളെ അവഗണിക്കുകയോ തട്ടിമാറ്റുകയോ ചെയ്യുന്നതാണിന്ന് ഏറെയും കണ്ടുവരുന്നത്. ആദ്യമായി നമുക്ക് ലഭിക്കുന്നത് കുടുംബ ബന്ധങ്ങളാണ്. അമ്മയുടെ സ്നേഹവും അച്ഛന്റെ കരുതലും കുട്ടിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു. സത്യസന്ധതയും മനസ്സിലാക്കലും ഉള്ളിടത്താണ് ബന്ധങ്ങൾ വളരുന്നത്. ഒരാൾക്ക് വിഷമം വരുമ്പോൾ ഒപ്പം നിന്നു സഹായിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് മനുഷ്യ ജീവിതത്തെ സന്തോഷകരമാക്കുന്നത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ അവന് കഴിയില്ല. ജനനം മുതൽ മരണം വരെ മനുഷ്യനെ നയിക്കുന്നത് വിവിധ തരത്തിലുള്ള ബന്ധങ്ങളാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ബന്ധങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതിനാൽ ബന്ധങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ അടിത്തറയാണെന്ന് പറയാം. കുടുംബം, സുഹൃത്തുക്കൾ, അധ്യാപകർ, സമൂഹം എന്നിവരുമായി ഉണ്ടാക്കുന്ന ആത്മബന്ധങ്ങളാണ് ജീവിതത്തെ അർത്ഥവത്താക്കുന്നത്. ബന്ധങ്ങൾ ഇല്ലെങ്കിൽ ജീവിതം ശൂന്യമായിരിക്കും. നമ്മുടെ ചുറ്റിലുള്ളവരെ സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സമ്പൂർണമാകുന്നത്. അതിനാൽ ബന്ധങ്ങളെ സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പരസ്പര ബഹുമാനവും വിശ്വാസവും ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കും. ഇന്നത്തെ വേഗമേറിയ ലോകത്തിൽ പലർക്കും ബന്ധങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മെ അടുത്താക്കുന്നതുപോലെ തോന്നിച്ചാലും ഹൃദയങ്ങളിൽ അകലം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അതിന് നേരിട്ട് സമയം ചെലവഴിക്കുന്നത് ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കും. ബന്ധങ്ങളുടെ നിലനിൽപ്പിന് സ്നേഹം, വിശ്വാസം, സഹനം, പരസ്പര ബഹുമാനം എന്നിവ അനിവാര്യമാണ്. സ്വാർത്ഥതയും അഹങ്കാരവും ബന്ധങ്ങളെ തകർക്കുന്ന പ്രധാന കാരണങ്ങളാണ്. പണവും സ്ഥാനവും കാലത്തിനൊപ്പം മാറിപ്പോകാം. എന്നാൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നല്ല ബന്ധങ്ങൾ ജീവിതം മുഴുവൻ നിലനിൽക്കും. മനുഷ്യന്റെ യഥാർത്ഥ സമ്പത്ത് അവൻ നേടിയെടുക്കുന്ന

0: ബന്ധങ്ങളാണ്. മാതാപിതാക്കളുടെ നിയന്ത്രണങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് തന്റെ സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമായി തോന്നാം. എന്നാൽ അത്തരം നിയന്ത്രണങ്ങളിൽ നിന്നാണ് അവർക്ക് ഉയരങ്ങളിൽ എത്താനും ജീവിത ക്ലേശങ്ങളെ സമചിത്തതയോടെ ക്ഷമയോടെ നേരിടാനുമുള്ള കരുത്ത് അവർ നേടുന്നത്. ഒരിക്കൽ ഒരച്ഛനും മകനും കടൽക്കരയിൽ പട്ടം പറത്തുകയായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. അവന്റെ പട്ടം ആകാശത്തിന്റെ ഉയരങ്ങളിലെത്തി. നൂല് കെട്ടിയതുകൊണ്ടാണ് തന്റെ പട്ടം കൂടുതൽ ഉയരങ്ങളിലെത്താത്തത് എന്നായി അവന്റെ സംശയം. അവൻ അച്ഛനോട് പറഞ്ഞ് പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു കളഞ്ഞു. പട്ടം അല്പം കൂടി ഉയരത്തിൽ പൊങ്ങി. പക്ഷേ അത് നിയന്ത്രണമില്ലാതെ തൊട്ടടുത്ത കെട്ടിടത്തിൽ പോയി വീണു. മകൻ വീണ്ടും അച്ഛന്റെ അടുത്തെത്തി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയാൻ അച്ഛൻ പറഞ്ഞു, വാസ്തവത്തിൽ നൂലിന്റെ സഹായത്താലാണ് നീ പട്ടത്തെ നിയന്ത്രിച്ചിരുന്നത്. നൂലിലൂടെ നീ നൽകിയ സഹായം ഇല്ലാതായപ്പോൾ അത് താഴെ വീണു. ബന്ധങ്ങളും ഇതുപോലെയാണ്. ജീവിതത്തിന്റെ ഉയരങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ ബന്ധങ്ങൾ ബന്ധനങ്ങളാണെന്ന് നമുക്ക് തോന്നാം. ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും ഈ ബന്ധങ്ങൾ നമുക്ക് കരുത്താണെന്നത് നമ്മൾ തിരിച്ചറിയണം. വ്യക്തികൾ അവനവനിലേക്ക് ചുരുങ്ങുകയും സ്വന്തം സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ഒരു തടസ്സമായും ബന്ധനമായും നമുക്ക് തോന്നാം. കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നെന്നും അവയിൽ നിന്നും മുക്തരായാൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഉയരങ്ങളിലേക്ക് പറക്കാനാകുമെന്ന് നാം ചിന്തിച്ചേക്കാം. അത് ശരിയല്ല. നമ്മുടെ കുടുംബാംഗങ്ങളും മറ്റു പ്രിയപ്പെട്ടവരും നമുക്ക് നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ അതിജീവിക്കുക ദുഷ്കരമാകും. നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരുമായുള്ള ബന്ധം നമ്മൾ മുറുകെ പിടിക്കണം. നല്ല ബന്ധങ്ങൾ നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും നിറയും. നല്ല ബന്ധങ്ങൾ മനുഷ്യജീവിതത്തെ മനോഹരമാക്കുകയും സമൂഹത്തിൽ സമാധാനവും ഐക്യവും വളർത്തുകയും ചെയ്യുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന വിജയൻ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വീടുകളിൽ ശുദ്ധവും സുരക്ഷിതവും മിതമായ നിരക്കിലും പൈപ്പ് വഴി പാചകവാതകം എത്തിക്കാൻ ആഭ്യന്തര PNG കണക്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. അടുത്ത മാസം 1 മുതൽ പദ്ധതി പ്രാബല്യത്തിൽ വരുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. 4 ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ ചേരും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയതെന്നും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യസൻ ഓസ്ട്രിയയുടെ കോളൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ബാലാമണി അമ്മ എഴുതിയ ഊഞ്ഞാലിന്മേൽ എന്ന കവിത ആലാപനം എസ് അശ്വതി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കരുതൽ കണ്ണൂർ, കൂട്ടായ്മയുടെ കരുത്തിൽ ഒരു നാടിന്റെ കാവൽ. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ

0: പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ ഉറുമ്പീച്ചകളിൽ കണ്ടെത്തിയ പുതിയ ഇനങ്ങളെക്കുറിച്ചും അവയുടെ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു തിരുവനന്തപുരം വെള്ളയാനി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് എസ് അനൂജ്. തുടർന്ന് ഹെൽത്ത് ടിപ്സ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 ഗാനാമൃതം ചലച്ചിത്ര ഗാനങ്ങൾ, 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം, 11 ഡോക്ടറോട് ചോദിക്കാം, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 ഓണപ്പാട്ടുകൾ, 12:40 സദേൺസ് കോക്കനട്ട് ഓയിൽ ആരോഗ്യദീപ്തി, തൈറോയിഡ് രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ, പരിശോധനകളും ചികിത്സാ രീതികളും, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രജിഷ സംസാരിക്കുന്നു. അവസാന ഭാഗം 1 ആവണി പൊന്നൂഞ്ഞാൽ. കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS അതിഥിയായി പങ്കെടുക്കുന്നു. 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. വൈകുന്നേരം 5 ഹിന്ദി പാഠം, 5:15 വഞ്ചിപ്പാട്ട്, PV രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂർ ഓയോളത്തെ വഴുതിന കൃഷിയുടെ വിശേഷങ്ങളുമായി VP ഗോപാലനും P ഹരികുമാറും. തുടർന്ന് ഫാം ടൂറിസം, ആലിയ എൻ, ആദിത്യ പ്രസാദ്, ആരതി എൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം, കഥയരങ്ങ് ആകാശബോധം, KK ഷിജിന അവതരിപ്പിക്കുന്ന ചെറുകഥ, വഴിത്താര, പ്രേമരാജൻ അർപ്പാത്ത് എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ, തറവാടിന്റെ അവകാശി വിനിത രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Renu Kataria. National Testing Agency NTA has revamped its examination team by removing 600 experts and onboarding new experts. In a social media post, Ministry of Education said that a 4-tier question paper checking system will be put in place by NTA to strengthen the scrutiny of examination papers. The NTA will also induct 20 to 25 officials in the next 2 to 3 weeks. Further, NTA officers will be shifted to the new premises where security will be reinforced with CISF teams. Jharkhand government last night released a list of 44 recruitment exams that have been cancelled due to irregularities amid student protest over the issue. Issuing 8 notifications, state government said the cancelled exams include those conducted by Jharkhand Public Service Commission, JPSC, and outsourced agency TSR Data Processing Private Limited since 2014. The exams cancelled include recruitment for drug inspectors, assistant professors, deputy collectors, dental doctors, assistant engineers, civil judges, additional public prosecutors, and forest range officers, among others. Among the other major examinations cancelled are recruitment for lecturers in government polytechnics, senior scientific officers, assistant conservators of forest, and other administrative and technical posts. BRICS nations has reiterated their commitment to strengthening collaboration on environmental protection and sustainable development. A joint ministerial statement adopted on the conclusion of 12th BRICS Environment Ministers meeting in New Delhi yesterday said, BRICS nations also reaffirmed their commitment to advancing the full and effective implementation of the 2030 Agenda for Sustainable Development, the United Nations Framework Convention on Climate Change and its Paris Agreement. The countries emphasized that enhanced international cooperation, including availability of finance from developed countries, is essential to enable developing countries to effectively address environmental and climate challenges. The government has approved

0: നിങ്ങൾ കേട്ടത് ബാലാമണി അമ്മ എഴുതിയ ഊഞ്ഞാലിന്മേൽ എന്ന കവിത. ആലപിച്ചത് എസ് അശ്വതി.
1: കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. ആദ്യം കൃഷ്ണഗാഥ.

കൃഷ്ണഗാഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. കെ ദീപ ചൊല്ലിയത്. അർച്ചനയിൽ അടുത്തതായി ടി എസ് രാധാകൃഷ്ണനും സംഘവും ആലപിച്ച ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തരകേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
2: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
1: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്, സെഞ്ചുറി വെഡിംഗ് സെന്റർ. എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കാസർഗോഡ് ജില്ലാ സാക്ഷരതാ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സെമിനാർ വിജ്ഞാനം അതിരുകളില്ലാതെ ഒരു തുറന്ന സമീപനം നാളെ രാവിലെ 10 മണിക്ക് കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ LSGD ഹാളിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9496736130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ഗവൺമെന്റ് വനിതാ ITIയിൽ SC ST വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് നേരിട്ടെത്തി അപേക്ഷിക്കാം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. ഫോൺ നമ്പർ 0497283589877. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും ചേർന്ന് പോലീസ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന മേള 25 വരെ നടക്കും. കയറിനൊരു കൈത്താങ്ങ്, ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം പദ്ധതിയുടെ ഭാഗമായി കയർ കണ്ണൂർ പ്രോജക്ട് ഓഫീസിന്റെയും കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെയും ആഭിമുഖ്യത്തിൽ കയർ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാൾ 25 ഓഗസ്റ്റ് വരെ പ്രവർത്തിക്കും. കണ്ണൂർ പോലീസ് മൈതാനിയിലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രദർശന വിപണന മേളയിലാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. കാസർഗോഡ് ജില്ലാ വികസന സമിതി യോഗം ഈ മാസം 22 രാവിലെ 10:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ക്ഷീരവികസന വകുപ്പ് കാസർഗോഡ് ജില്ലാ ഗുണനിയന്ത്രണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതൽ 24 വരെ ഓണക്കാല പാൽ പരിശോധനയ്ക്കായി ഇൻഫർമേഷൻ സെന്റർ സിവിൽ സ്റ്റേഷനിലുള്ള ക്ഷീരവികസന ഗുണനിയന്ത്രണ ലാബ് പ്രവർത്തിക്കും. കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ചിത്രസാഗരം എന്ന പേരിലുള്ള ചിത്രപ്രദർശനം കതിരൂർ ആർട്ട് ഗാലറിയിൽ 22 വരെ നടക്കും. പെരിങ്ങോം സർക്കാർ കോളേജിൽ 1st BSc മാത്തമാറ്റിക്സ്, BA ഇംഗ്ലീഷ് പ്രോഗ്രാമുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജ് ഓഫീസിലെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0498529544. പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 23 രാവിലെ 9 മണി മുതൽ 12 മണി വരെ കണ്ണൂർ മെഡിക്കൽ സെന്ററിൽ വെച്ച് സൌജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 14 59 41. ഓണക്കാലത്ത് ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി 25 വരെ കണ്ണൂർ ജില്ലയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് പ്രത്യേക മിന്നൽ പരിശോധനകൾ നടത്തും. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ തൊഴിലാളികളുടെ 2025 വർഷത്തെ അംഗത്വം പുതുക്കുന്നതിനുള്ള സമയപരിധി 31 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467220673. കാസർഗോഡ് ജില്ലയിലെ ലേബർ രജിസ്ട്രേഷൻ പുതുക്കാത്ത എല്ലാ സ്ഥാപന ഉടമകളും കേരള ഷോപ്പ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1960 പ്രകാരം രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണെന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടി. പിലിക്കോട് കേരള കാർഷിക സർവകലാശാലയിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളും കവുങ്ങിൻ തൈകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക്

85 47 89 16 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ വിവിധ കാറ്റഗറികളിലായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 98 47 86 56 46. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി ആരംഭിച്ച BSc ഡാറ്റ സയൻസ് പ്രോഗ്രാമിന് കണ്ണൂർ സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് admission.kannooryuniversity.ac.in വഴി 24 ഉച്ചയ്ക്ക് 1 മണി വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 04972766388 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നീ തിരക്കിട്ട് എങ്കോട്ടാ?
2: നീ അറിഞ്ഞില്ലേ?
1: എന്താ?
2: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
3: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
4: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
5: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
6: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
8: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
9: IIT, ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT, ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
10: അമ്മ, ആ ബസ്സും പോയി.
11: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
12: അല്ല, എന്താടോ ഇന്ന് ലീവാ?
11: ലീവ് ഞാൻ പറയുന്നില്ല. ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
12: ഓ, അത് പിന്നെ.
11: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
12: ഓക്കേ, നീ റെഡി ആയിക്കോ.
0: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
13: ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 സതേൺസ് കോക്കനട്ട് ഓയിൽ, ആരോഗ്യദീപ്തി. സമർപ്പണം സതേൺസ് കോക്കനട്ട് ഓയിൽ, പാറക്കണ്ടി, കണ്ണൂർ.
14: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
15: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
14: 42 കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
1: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
16: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
1: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
16: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
17: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
18: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
19: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
18: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
20: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
21: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലടപ്രഥമൻ ഒരു രക്ഷയില്ല.
18: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും. കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിറ്റും സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
21: ഓണ സദ്യ സ്പെഷ്യൽ ആക്കും. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം.
0: ഉത്തരമലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് TNT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ

0: 25 വരെ.
1: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
0: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
1: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ 25 ഓഗസ്റ്റ് വരെ.
2: നീ തിരക്കിട്ടെങ്കോട്ടാ, നീ അറിഞ്ഞില്ലേ
3: എന്താ
2: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
4: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
5: അനശ്വര സിൽക്സ്, ജിമോൾ കണ്ണൂർ.
6: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
1: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
6: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ
1: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: 100,000+ അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
10: ശ്രീനാരായണ ITI, 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065. മൊബൈൽ 9947-27871.
11: ഓണം വിഭവസമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്, നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
12: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
13: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
12: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
13: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
14: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
15: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
16: വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യതീപ്തി. സമർപ്പണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ 7 ലോട്. ഫോൺ 9037-30-1131.
17: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
13: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
18: ഓണ ഷോപ്പിംഗോ?
13: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളും മനസ്സിലും കേറി.
18: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
19: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
20: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
21: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
22: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
23: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
24: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
25: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യത.

0: പ്രചരണത്തിലേക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം വൈക നികേഷ്, കെ നികേഷ് എന്നിവർ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. കീബോർഡ്.
0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420 2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ നയരൂപീകരണത്തിന്റെയും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതിവിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ 5-ാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ PNG വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര PNG കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ

0: സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോംകോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി K മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകരായി സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറിക്കടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 ദിന നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
0: ന്യൂഡൽഹിയിൽ BW ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യസെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 3ാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ

0: ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റം വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ ഒന്നാമതെത്തി. 135-ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21-ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിൻ്റെയും ഭരണ നിർവഹണത്തിൻ്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ.

0: आवश्यकमस्ति। भारतम् अस्मिन् वर्षे सहनशीलतायै नवोन्मेषायै सहयोगायै सतत विकासाय च निर्माणम् इति विषय वस्तुना ब्रिक्स संघस्य अध्यक्षतां करोति। ब्रिक्स देशानां मन्त्रिभिः सतत विकासस्य साधनरूपां चक्रीयार्थव्यवस्थां प्रवर्धयितुं भारतस्य नेतृत्वस्य अपि प्रशंसा कृता। केन्द्रीय गृहमन्त्री अमितशाहः अद्य सायं तमिलनाडुराज्यस्य द्विदिवसीय यात्रायै चेन्नई नगरं प्राप्स्यति। असौ श्वः चेन्नई नगरस्य समीपे कोवलम् इत्यत्र आयोज्यमाने दक्षिण भारतस्य मुख्यमन्त्रिणां सम्मेलने भागं ग्रहीष्यति। सम्मेलने तमिलनाडु, केरल, आन्ध्रप्रदेश, तेलंगाना, पुडुचेरी चेत्येतेषां प्रदेशानां मुख्यमन्त्रिणः भागं ग्रहीष्यन्ति। राष्ट्रिय परीक्षणाभिकरणेन स्वस्य परीक्षादलस्य व्यापकं पुनर्निर्माणं कृत्वा 600 पुरातनान् विशेषज्ञान् निष्कास्य तेषां स्थाने नूतनाः विशारदाः संगृहीताः। शिक्षामन्त्रालयेन सामाजिकान्तर्जाले पटले संसूचितं यत् परीक्षापत्राणां सूक्ष्मपरीक्षणं सुदृढं विधातुं एनटीए संस्थया चतुःस्तरीय प्रश्नपत्र परीक्षण प्रणाली कार्यान्विता भविष्यति। वित्तमन्त्रालयेन संसूचितं यत् क्षेत्रीय ग्रामीण बैंक संघैः प्रवर्तमान वित्तवर्षस्य ऋण प्रदान क्षेत्रे तीव्रवृद्धिः अंकिता। मन्त्रालयानुसारं भारतीय रिजर्व बैंकस्य प्राथमिकता क्षेत्र ऋण प्रणाल्याः अन्तर्गतं क्षेत्रीय ग्रामीण बैंकानां प्रदर्शनम् अतीव उत्कृष्टमासीत्। भारतर्तु विज्ञान विभागेन अद्य पूर्व पश्चिमोत्तर प्रदेशेषु, पूर्व मध्य प्रदेशे तथा उत्तराखण्ड राज्ये कतिपयेषु स्थानेषु अतिवृष्टेः पूर्वानुमानं प्रकटितम् इति वार्ताः।
1: आकाशवाणी कन्नूर ट्रेन समयम् ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:12 വൈകിയോടുന്നു. മറ്റു വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നു.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
6: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
7: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: കരുതൽ കണ്ണൂർ, കൂട്ടായ്മയുടെ കരുത്തിൽ ഒരു നാടിന്റെ കാവൽ. മനുഷ്യൻ മനുഷ്യനോട് ചേർന്നു നിൽക്കുന്നിടത്താണ് നന്മയുടെയും കരുതലിന്റെയും വലിയ അർത്ഥങ്ങൾ ജനിക്കുന്നത്. കണ്ണൂർ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ജനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ഒരൊറ്റ കുടക്കീഴിൽ അണിനിരത്തുന്ന കരുതൽ കണ്ണൂർ എന്ന വിപ്ലവകരമായ ആശയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ജാലകം.
1: നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ കഠിനമായിട്ടുള്ള മഴ നമ്മുടെ ജില്ലയിൽ വന്ന സമയത്ത് പലയിടങ്ങളിലും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായി. ഇപ്പം ലാൻഡ് സ്ലിപ്പിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വെള്ളം കയറലാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് പോകുന്നത്, ഒരുപാട് ഫാമിലീസ് 16 ദുരിതാശ്വാസ ക്യാമ്പുകൾ നമുക്ക് തുറക്കേണ്ടി വന്നു. അവിടെ എല്ലാം 600+ ജനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തി. പലപ്പോഴും ആ സ്ഥലങ്ങളിലേക്ക് വേണ്ട സഹായങ്ങൾ, വേണ്ട മെറ്റീരിയൽസ്, വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാലതാമസം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ്. തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള സന്നദ്ധ സേനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശക്തമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്നാൽ അതിൻ്റെ ഒരു ഏകോപനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടോ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ തുടക്കം വന്നത്.
0: നമ്മുടെ കണ്ണൂർ, നമ്മുടെ കരുതൽ, എങ്ങനെയാണ് ഈ കൂട്ടായ്മ നമ്മെ കൂടുതൽ കരുത്തരാക്കുന്നത്? നമുക്ക് കേൾക്കാം.
1: അതൊരു കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട്

0: ആൾക്കാർ, ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും വണ്ടി ഓർഗനൈസേഷൻസും വണ്ടീസ് ഇൻഡിവിജ്വൽ ആയിട്ടും നമ്മുടെ ഈ ഒരു മീറ്റിംഗിലേക്ക് വരികയുണ്ടായി.
1: കണ്ണൂർ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ്
0: അവരവരുടെ സന്നദ്ധത കുറച്ചും കൂടി നമ്മുടെ ജില്ലയ്ക്ക് കരുത്ത് നൽകുന്ന രീതിയിൽ അവരവരുടെ സന്നദ്ധത വീണ്ടും അറിയിച്ചു. ഇതിനെല്ലാവരും കൂടി ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ട് ഇപ്പം തന്നെ ജില്ലയിൽ നിലവിലുള്ള സന്നദ്ധ ശക്തികളെയും ഇതുപോലെയുള്ള വിഭവങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് ഇതുപോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിലും മറ്റെന്ത് സാമൂഹിക ആവശ്യങ്ങളിലൊക്കെ വേഗത്തിലും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നൊരു കൂട്ടായ്മയാണ് കരുതൽ കണ്ണൂർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ രൂപീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം.
1: ദുരന്ത നിവാരണ മേഖലയിൽ ജനകീയ പങ്കാളിത്തത്തിന്റെ പുതിയ മാതൃക തീർക്കുന്ന കരുതൽ കണ്ണൂർ പദ്ധതിയുടെ പ്രവർത്തന രീതികളെ കുറിച്ച് കണ്ണൂർ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് തുടരുന്നു.
0: അന്ന് പറയുമ്പോൾ തന്നെ കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു കേവലം പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സംവിധാനമല്ല. കണ്ണൂർ ജില്ലയിൽ നിലവിലുള്ള സംവിധാനങ്ങളെയും വിഭവങ്ങളെയും കൂടുതൽ ഏകോപിപ്പിക്കുക, അത് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു കരുതൽ കണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ കണ്ണൂരിലെ ഈ സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ റിസോഴ്സസ് ഏകോപിപ്പിക്കുന്നതിൽ ചില വിടവുകൾ നിലനിൽക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത് വന്നത്. വിവിധ സന്നദ്ധ സംഘടനകൾ പലപ്പോഴും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രവർത്തനം തന്നെ പല ഘട്ടങ്ങളായിട്ട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഒരേ പ്രവർത്തനം അടിയന്തര സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കാവുന്ന ഈ കേന്ദ്ര സന്നദ്ധ പ്രവർത്തക പട്ടികയുടെ ഒരു അഭാവമുണ്ട്. നമുക്ക് ആരൊക്കെയാണ്, ഏതൊക്കെ സ്പെഷ്യലൈസേഷനാണ്, ഏതൊക്കെ അസോസിയേഷനാണ്, ഏതൊക്കെ സംഘടനകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രേഖ നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ലഭ്യമായിട്ടുള്ള ഈ വിഭവങ്ങൾ, ഈ റിസോഴ്സസിനെ കൃത്യമായിട്ട് ഏതൊക്കെയാണോ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അവിടേക്ക് കൃത്യമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ ഒരു കാലതാമസം ഉണ്ടാകുന്നതിന് ഇത് കാരണമായിട്ട്. ആ കാലതാമസമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനായിട്ടുള്ള ഒരു കൂടുതൽ ശക്തമായിട്ടുള്ള ഏകോപനമാണ് കരുതൽ കണ്ണൂരിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്.
1: കണ്ണൂരിന്റെ വികസന ചരിത്രത്തിൽ ജനകീയ പങ്കാളിത്തത്തിന് എക്കാലവും വലിയ പ്രാധാന്യമുണ്ട്. ആ പങ്കാളിത്തത്തിന്റെ ഏറ്റവും പുതിയ മുഖമാണ് കരുതൽ കണ്ണൂർ. ആശയവിനിമയത്തിന്റെ വേഗതയും കർമ്മ പദ്ധതികളുടെ കൃത്യതയും എങ്ങനെയാണ് ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നത് എന്ന് നമുക്ക് കേൾക്കാം.
0: ജില്ലാ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുന്നത് ഈ സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടായ്മകളെയും ഒക്കെ ഏകോപിപ്പിച്ച് കരുതൽ കണ്ണൂർ എന്ന് പറഞ്ഞ പുതിയൊരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു സംയോജിതമായിട്ടുള്ള സാമൂഹിക പ്രതികരണ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. അത് നിലവിലുള്ള ഒരു ദുരന്ത നിവാരണ സംവിധാനം ജില്ലയിലുണ്ട്. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് കൺട്രോൾ റൂം സംവിധാനവും കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്നുണ്ട് ജില്ലയിൽ. ആ സംവിധാനത്തിലേക്കാണ് ഒരു സാമൂഹിക പങ്കാളിത്തത്തിന്റെ തലം കൂടി കൂട്ടിച്ചേർക്കാനാണ് നമ്മൾ ഈ ഒരു കരുതൽ കണ്ണൂരിലൂടെ ഉദ്ദേശിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഇതിനോടകം തന്നെ കേരളത്തിൽ പല ജില്ലകളിലുണ്ട്. നമ്മൾ 2018 സമയത്ത് ഈ ഒരു ഫ്ലഡിന്റെ സമയത്ത് കേരളം ഒന്നടങ്കം ഈ രീതിയിലുള്ളൊരു സാമൂഹിക പ്രതിബദ്ധ സംവിധാനം നമ്മൾ കണ്ടതാണ്. അത് വീണ്ടും കൂടുതൽ ശക്തിവത്താക്കേണ്ടതുണ്ട്. അതൊരു കാരണവശാലും നിലനിന്നു പോകേണ്ട ഒരു കാര്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒരു സ്ഥിര സംവിധാനം ജില്ലയിൽ രൂപപ്പെടുത്തുക എന്നുള്ളത് കൂടി എൻ്റെ ലക്ഷ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ജില്ലയിലെ ഈ മാനവ വിഭവശേഷി, അതുപോലെ തന്നെ ഭൗതിക വിഭവങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ദുരിതാശ്വാസ വിഭവങ്ങൾ എന്തൊക്കെയാണ്, വിവിധ മേഖലകളിലെ പ്രത്യേക വൈദഗ്ധ്യങ്ങൾ, ഈ പറഞ്ഞ ഓർഗനൈസേഷൻ്റെ വോളണ്ടറി ഓർഗനൈസേഷൻ്റെ വൈദഗ്ധ്യങ്ങൾ, സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ മാപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തകര്, ഉദാഹരണത്തിന് മുങ്ങൽ വിദഗ്ധർ, ഡൈവേഴ്സ്, മറ്റ് സാങ്കേതിക പരിശീലനം ലഭിച്ചിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാവരും കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഇവരെ സേവനം ലഭ്യമാക്കുന്നതിന്, അത് ഒരു ഒരു കാലതാമസമില്ലാതെ ഒരു സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അത് കരുതൽ കണ്ണൂരിലൂടെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരംഭിച്ചാണ് കരുതൽ കണ്ണൂർ എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നിലനിൽക്കണം. നിലനിൽക്കുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് ഞാൻ പറയാം. ഇത്തരത്തിലുള്ള വിഭവങ്ങളുടെ മാപ്പിംഗും ഏകോപനവും വഴി ഈ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വിഭവങ്ങളുടെ എല്ലാം വിശ്വാസത ഉറപ്പുവരുത്താനായിട്ട് ജില്ലാ ഭരണകൂടത്തിന് കരുതൽ കണ്ണൂരിലൂടെ സാധിക്കും, സാധിക്കണം. ഫീൽഡ് തലത്തിൽ അപ്പോൾ പരിശോധന നടത്താനും ഈ ദുരിതാശ്വാസ സാമഗ്രികളുടെ ശേഖരണം, വിതരണം, അത് കൂടുതൽ ശാസ്ത്രീയമായിട്ട് നടത്താനും പ്രത്യേക നിരീക്ഷണ സംവിധാനം ഒരുക്കാനായിട്ട് സാധിക്കും. അതുവഴി ഒരു കാരണവശാലും ഈ സംഭരിക്കപ്പെടുന്ന വിഭവങ്ങൾ വേസ്റ്റേജ് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ പറ്റും. കാര്യം ആവശ്യമുള്ളത് എന്താണോ അത് കളക്ട് ചെയ്യുക, അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഇടങ്ങളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി, എത്തിയാലും അത് ആവശ്യമുള്ളവരെ കൈകളിലേക്ക് എത്തുന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ടുള്ള ഒരു സംവിധാനം കൂടിയായിട്ട് കരുതൽ കണ്ണൂരിൻ്റെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനോടെ നമുക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ ഭരണകൂടം ഇതിൻ്റെ ആവശ്യകത വിലയിരുത്തും, ലഭ്യമായ വിഭവങ്ങൾ ഏകോപിപ്പിക്കും, അടിയന്തര ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും, ആവശ്യമായിട്ടുള്ള സഹായം സജ്ജമാക്കും. അതുവഴി കൃത്യമായിട്ട് അത് എത്തുന്നുണ്ടെന്നുള്ള കാര്യം നിരീക്ഷിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുമ്പോഴാണ് കരുതൽ കണ്ണൂരിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തുന്നത്. നമ്മൾ പറയുന്ന പോലെ എല്ലാവരുടെയും സംഭാവനകൾക്ക് വിലയുണ്ട്. അത് ചെറിയ എഫേർട്ടാണെങ്കിലും വലിയ എഫേർട്ടാണെങ്കിലും നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ രൂപയും നമ്മൾ രേഖപ്പെടുത്തും കരുതൽ കണ്ണൂരിലൂടെ. പണം മാത്രമല്ല, ഒരാൾ നൽകുന്ന സമയം, അയാളുടെ സേവനം, അയാൾക്ക് നൽകുന്ന സാധനങ്ങൾ, അയാളുടെ എക്സ്പെർട്ടീസ് എന്നിവയ്ക്കെല്ലാം കൃത്യമായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ ഒരു വിസിബിലിറ്റിയും ഉണ്ടാക്കുക, ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കരുതൽ കണ്ണൂരിൻ്റെ ലക്ഷ്യം. ഒരു എഫർട്ട് പോലും വിൽ നോട്ട് ഗോ അൺനോട്ടീസ്ഡ് അൺറെക്കോർഡഡ്. നമ്മളിതുപോലെ മികച്ച ഏകോപനത്തിലൂടെ നിലവിലുള്ള വിഭവങ്ങൾക്ക് കൂടുതലുള്ള വ്യാപ്തി, അത് ജില്ല മുഴുവൻ അവരുടെ സേവനങ്ങൾ എത്തിക്കാനായിട്ട് പറ്റും. കേവലം ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒരു വളണ്ടിയറി ഫോഴ്സിനെ ഒതുങ്ങിക്കൂടേണ്ട സാഹചര്യമില്ല. അതുവഴി കൂടുതൽ ഫലപ്രാപ്തി അവരുടെ ഇന്റർവെൻഷന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഒരേ ആവശ്യത്തിനായിട്ട് പല വിഭവങ്ങളും ശ്രമങ്ങളും ആവർത്തിച്ച് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കും. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കരുതൽ കണ്ണൂർ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സമൂഹത്തിൻ്റെ പിന്തുണയും അതുപോലെ തന്നെ പങ്കാളിത്തം വിഭവങ്ങൾ ആവശ്യമായി വരുന്ന എല്ലാ സാമൂഹിക ഇടപെടലും, അത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആവാം, ലെറ്റ്സ് സേ ഇപ്പോൾ ക്ലീനിങ് ആക്ടിവിറ്റീസ് ആവാം, സിവിക് സെൻസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, എന്ത് സാമൂഹിക പ്രതിബദ്ധതകളിലും എന്ത് ഇടപെടലുകളിലും സമൂഹത്തിൻ്റെ പങ്കാളിത്തം എന്നെ ലാർജ് സ്കെയിൽ വേണ്ട എല്ലാ ഇടപെടലുകളിലും കരുതൽ കണ്ണൂരിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരിക്കും നമ്മൾ ആദ്യ ഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ ആയിരിക്കും നമ്മളിതിന് കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഹായം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന് കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന ശൃംഖലയിലൂടെ ഈ ആവശ്യം അറിയിക്കാനും ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അത് ഹ്യൂമൻ എഫർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കാം എക്യുപ്മെൻറ്റ്സ് ആയിരിക്കാം, ഇതൊക്കെ വേഗത്തിൽ സമാഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്, ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകളിലേക്ക് ആവശ്യമായിട്ട് സമയത്തിൽ എത്തിക്കുക. ഇതിന് ഇത്തരം സാഹചര്യങ്ങളിൽ ജില്ലാ ഭരണകൂടവും ഈ സംഘടിതമായിട്ടുള്ള സാമൂഹിക സന്നദ്ധ ശൃംഖലയുണ്ട്, ആ ശൃംഖലയും തമ്മിലുള്ള പ്രാഥമിക ആശയവിനിമയ മാധ്യമമായിരിക്കും കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്.
1: ദുരന്തമുഖങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിന്റെ ഏതൊരു സാമൂഹിക ഇടപെടലുകളിലും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനും ആരുടെയും സേവനം പാഴായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും.
0: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങളോ അടിയന്തര പ്രതികരണവുമായി ബന്ധപ്പെട്ട ചില രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളോ പൊതു ആശയവിനിമയ ചാനലുകളിൽ പങ്കുവയ്ക്കുന്ന ഒരു കാരണവശാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. കൃത്യമായിട്ടുള്ള സെൻസിറ്റിവിറ്റിയോട് കൂടി തന്നെയാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഉത്തരവാദിത്തപരമായിട്ടും ആവശ്യാനുസൃതമായിട്ടുള്ള ആശയവിനിമയമായിരിക്കും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ ഉറപ്പാക്കേണ്ടത്. ഇതൊരു കേവലം ഒരു സംവിധാനം നിർമ്മിക്കുന്നതിനേക്കാട്ട് ഉപരി ഒരു സാമൂഹിക മനോഭാവം കൂടി വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ഒരു സമൂഹത്തിന് ആവശ്യമുള്ള സമയത്ത് സഹായം ആവശ്യമായൊരു സഹായിക്കുക എന്തായിരിക്കണം എല്ലാവരുടെയും പൊതു ലക്ഷ്യം. എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ അഫിനിറ്റീസ് ഉണ്ടായിരിക്കും, പല പല താല്പര്യങ്ങളുണ്ടായിരിക്കും. ഈ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് സഹായിക്കുക എന്നൊരു ഒരേ ഒരു മനോഭാവത്തോടെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നൊരു സാഹചര്യമാണ് കരുതൽ കണ്ണൂരിലൂടെ ഉണ്ടാവേണ്ടത്. ലക്ഷ്യം ഇതാണ്, കൃത്യമായിട്ട് ദ പീപ്പിൾ ഇൻ ഡിസ്ട്രസ് അല്ലെങ്കിൽ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ ഓഫ് ദി ഡിസ്ട്രിക്ട്, ലെറ്റ് എസ് യുണൈറ്റ് ആസ് എ എന്താ പറയുക ഒരു കോമൺ ഫോഴ്സ് ആയിട്ട് നമുക്ക് യുണൈറ്റഡ് ആവാം എന്നുള്ളതാണ് കരുതൽ കണ്ണൂരിൻ്റെ ഒരു ലക്ഷ്യം. അത്തരത്തിൽ കണ്ണൂരിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ സന്നദ്ധതയും വിഭവങ്ങൾ ഏകോപിപ്പിക്കാനുള്ള കഴിവും ആവശ്യമുള്ള സമയത്ത് പരസ്പരം കൈത്തങ്ങാവാനുള്ളൊരു മനോഭാവമാണ് കരുതൽ കണ്ണൂരിൻ്റെ യഥാർത്ഥ ശക്തി. അങ്ങനെ ആയിരിക്കണം കരുതൽ കണ്ണൂർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഇതിനെ ഇരിക്കും നീട്ടി സ്വീകരിക്കും. അവരുടെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മനോഭാവത്തോടു കൂടെ തന്നെ കരുതൽ കണ്ണൂരിന് നൽകും. ഒരു സ്ഥിരം സംവിധാനമായിട്ട് ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കും.
1: വെറുമൊരു വാട്സാപ്പ് കൂട്ടായ്മ എന്നതിലുപരി ജില്ലയിലെ സന്നദ്ധ പ്രവർത്തകരെയും വിഭവങ്ങളെയും മുഴുവൻ ഒന്നിപ്പിച്ച് പ്രതിസന്ധികളിൽ മാത്രമല്ല മറ്റ് സാമൂഹിക ഇടപെടലുകളിലും വേഗത്തിലും കൃത്യമായും പ്രവർത്തിക്കാനുതകുന്ന ഒരു ജനകീയ മുന്നേറ്റമാണ് കരുതൽ കണ്ണൂർ. കരുതൽ കണ്ണൂരിനെ കുറിച്ച് വിവിധ മേഖലകളിലുള്ള സന്നദ്ധ പ്രവർത്തകർ പ്രതികരിക്കുന്നു.
2: ഞാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിൽ സജീവമായി ഇടപെടുന്ന IRW സംഘത്തിന്റെ കണ്ണൂർ ഗ്രൂപ്പ് ലീഡറാണ്
1: മുഹമ്മദ് ചേലേരി.
2: ഈ പരിപാടിയുടെ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കൊപ്പം, അതായത് സിവിൽ ഡിഫൻസ്, അതുപോലെ തന്നെ NDRF ഇതുപോലുള്ള സംഘത്തോടൊപ്പം തന്നെ പ്രാദേശികമായി സന്നദ്ധതയുള്ള ദുരന്ത നിവാരണ മേഖലയിൽ കഴിവുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരുപാട് ദുരന്ത മേഖലയിൽ സജീവമായി ഇടപെട്ട ഒരു സംഘം എന്ന നിലയിൽ ഇതിൻ്റെ ആവശ്യകതയുടെ പ്രാധാന്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഒരു പ്രദേശത്ത് പല ദുരന്തവും നടന്നാൽ ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ അവിടെ വളരെ അത്യാവശ്യമായി വരുന്ന സംഗതികൾ, ആ ഭാഗത്തേക്കുള്ള വാഹന സൗകര്യം, ഇതൊക്കെ പെട്ടെന്ന് കൈമാറാൻ ഈ ഗ്രൂപ്പുകൾ കൊണ്ട് സാധിക്കും. അതുപോലെ ഈ ദുരന്തബാധിത പ്രദേശത്ത് നടത്തപ്പെടുന്ന ക്യാമ്പുകളിൽ അവിടെ ആവശ്യമുള്ള വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, മരുന്നുകൾ, ഇതൊക്കെ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് അറിയിക്കാനും, ചില ക്യാമ്പുകളിൽ ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ ഒന്നുകൂടി കിടക്കുകയും ചില ക്യാമ്പുകളിൽ തീരെ ലഭിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്ത് എവിടെയാണ് ആവശ്യമെന്ന് ഇൻഫോം ചെയ്യാനും അത് കൃത്യമായി എത്തിക്കാനും സാധിക്കും. കൂടാതെ പല സന്നദ്ധ സംഘടനയുടെയും കൈവശം നല്ല സ്കില്ലുള്ള വളണ്ടിയേഴ്സ് ഉണ്ടാവും, സ്പെഷ്യലായിട്ട് പരിശീലനം ലഭിച്ച വളണ്ടിയേഴ്സ്. അവരെ ഇതുപോലുള്ള മേഖലയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും. കരുതൽ കണ്ണൂർ എന്ന ഈ പുതിയ സംവിധാനത്തിലേക്ക് IRW ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾക്ക് കേരളത്തിൽ 750 പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് മുതൽ റെസ്ക്യൂ വർക്ക് വരെ നടത്താൻ പറ്റിയ 35 വളണ്ടിയർമാർ നമുക്കുണ്ട്. അതിൽ 15 പേർ സ്ത്രീകളാണ്. കേരളത്തിലെ ഒരുപാട് ദുരന്ത മേഖലയിൽ നമ്മുടേതായ

0: സേവനം അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന തീപിടുത്തത്തിലും അതുപോലെ ഇരിട്ടി ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിലും ശ്രീകണ്ഠാപുരം ഭാഗത്ത് അതുപോലെ മയ്യിൽ എരിഞ്ഞിക്കടവ് അതുപോലുള്ള പ്രദേശങ്ങളിൽ വെള്ളം കയറിയപ്പോൾ അവിടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റി പരിസരത്ത് ഉണ്ടായ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് അവിടെയും നമുക്ക് സേവനം ചെയ്യാൻ അവസരമുണ്ടായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം അർജുൻ്റെ ലോറി അപകടം നടന്ന സമയത്ത് ശിരൂരിൽ ചെന്ന് അവിടെ സേവനം ചെയ്യാൻ നമുക്ക് സാധിച്ചു. 1992 രൂപീകരിച്ചത് മുതൽ കടലുണ്ടി തീവണ്ടി അപകടം, അതുപോലെ തന്നെ പെട്ടിമുടി അപകടം, ചുരൽമലയിൽ നടന്ന ഉരുൾപൊട്ടൽ, ഈ പ്രാവശ്യം തുരങ്കപാതയിൽ നടന്ന ലാൻഡ്സ്ലൈഡ്, ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ വളണ്ടിയർമാർക്ക് അവിടെ എത്തിച്ചെല്ലാനും കഴിവിൻ്റെ പരമാവധി സേവനം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ നേപ്പാളിൽ ഉണ്ടായ ഭൂകമ്പ സമയത്ത് നമ്മുടെ വളണ്ടിയേഴ്സ് അവിടെ എത്തിയിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് ഒരു മാസത്തോളം നമ്മുടെ മെഡിക്കൽ സംഘത്തെ അവിടെ പിടിച്ചു നിർത്തിയിരുന്നു. കാരണം അത്രയും നല്ല സേവനം ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ IRWN ഫയർ റെസ്ക്യൂ, വാട്ടർ റെസ്ക്യൂ, അതുപോലെ തന്നെ മൗണ്ടെയിൻ റെസ്ക്യൂ, ഇങ്ങനെ മൂന്ന് വിഭാഗത്തിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച വളണ്ടിയർമാരുണ്ട്. കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തായി സ്കൂളുകളിലും ക്ലബ്ബുകളിലും അതുപോലെ പൊതുസ്ഥലങ്ങളിലും നമുക്ക് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ കലക്ടറുടെ നേതൃത്വത്തിൽ നടത്തുന്ന കരുതൽ കണ്ണൂർ എന്ന സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു.
1: ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി
2: KP മുരളീകൃഷ്ണൻ.
1: ഈ ആശയത്തിൽ ഡിസാസ്റ്റർ വരുന്നതിനെ കാട്ടി മുന്നേ കണ്ണൂർ ജില്ലയിലെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഗ്രാമങ്ങളിലും കാലാവസ്ഥ വ്യതിയാനത്തിൽ വരുന്ന പ്രശ്നങ്ങളും മറ്റും നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ സംവിധാനത്തിൽ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കലക്ടറുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായും ഇത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ട്, അതായത് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കരുതൽ എന്ന ഒരു വാക്യം നമുക്ക് അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനും അത് നമുക്ക് എല്ലാവർക്കും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയവര് ചെറിയവര് എന്നില്ലാത്ത വിധത്തിൽ നമുക്ക് പരസ്പരം കൊടുക്കൽ വാങ്ങിക്കൽ എന്ന ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും.
3: ചെയർമാൻ ലുബ്നാഥ് ഷാ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്
2: ഷാഹിൻ പള്ളിക്കണ്ടി.
3: ജില്ലാ ഭരണകൂടത്തിന്റെ കരുതൽ പരിപാടി തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെയുള്ള സന്നദ്ധ പ്രവർത്തകന്മാർക്ക് വലിയൊരു സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ജില്ലാ ഭരണകൂടം തുടങ്ങി വച്ചിരിക്കുന്നത്. കരുതൽ കണ്ണൂർ എന്ന ആശയം തീർച്ചയായിട്ടും ജനപങ്കാളിതത്തോടെ നല്ല രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി മാറും എന്ന വിശ്വാസമുണ്ട്. അതിന് നേതൃത്വം വഹിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ആശയത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇങ്ങനൊരു ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ടാണ് ജില്ലയിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ഏറെ കാലമായി ആഗ്രഹിച്ചു വരുന്നതും പ്രവൃത്തി ചെയ്യുന്നു വരുന്നതും ഇങ്ങനെയുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു കരുതൽ കണ്ണൂർ. ഏതൊരു അപകടം നടന്നാലും അതിനോട് ചുറ്റുപാടുള്ള ജനങ്ങളുടെ ഇടപെടൽ, അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ, ആ നിമിഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ജനപങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടായാൽ മാത്രമേ അത് നല്ല രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലുബ്നാഷ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഞങ്ങളൊരു സുഹൃത്ത് ആക്സിഡന്റിൽ മരണപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. അതിനുശേഷം ഈ ആക്സിഡന്റുകൾ കുറക്കാനും ജീവൻ രക്ഷാ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവൃത്തികൾ കണ്ണൂർ നഗരത്തിൽ ചെയ്തു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഒരു ആംബുലൻസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 24 hours സർവീസ് അവിടെ വെച്ച് ചെയ്തു വരുന്നുണ്ട്. അവിടെ വെച്ച് നടക്കുന്ന ഏതൊരു അപകടത്തിനും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ 24 hours ആംബുലൻസ് സർവീസ് വിട്ടു നൽകിയിരിക്കുന്നത്. സൗത്ത് ഇന്ത്യ തന്നെ ചെന്നൈ കഴിഞ്ഞാൽ 24 hours ആംബുലൻസ് സർവീസ് ഉള്ള ഒരേ ഒരു സ്റ്റേഷനാണ് കണ്ണൂർ സ്റ്റേഷൻ. ഈ ഒരു സംരംഭത്തിന് തീർച്ചയായിട്ടും ജനങ്ങൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങി വന്ന് ഈ കരുതൽ കണ്ണൂരിനെ ഇനിയും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ തീർച്ചയായിട്ടും അവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും.
4: ഞാൻ ടീം വെൽഫെയർ എന്ന് പറയുന്ന സേവന സന്നദ്ധ സംഘടനയുടെ ഒരു പ്രവർത്തകനാണ്.
2: ഷാജഹാൻ ഐച്ചേരി.
4: ഞങ്ങള് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരന്തങ്ങളും മറ്റും ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പോകാറുണ്ട്. ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവിടെ 10-15 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ എത്തിച്ചേർന്നാൽ, ഇങ്ങനെ ഒരു ദുരന്തമുള്ള സ്ഥലത്ത് നമുക്ക് എത്തിച്ചേർന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അവിടെ വിവിധങ്ങളായ ആവശ്യങ്ങളാണ് ഉണ്ടാകുക. വിവിധ ആൾക്കാർ, വിവിധ സംഘടനകൾ ഒക്കെ ഒരു പ്രദേശത്ത് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എത്തിച്ചേരുമ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുക എന്നത് വലിയ പ്രയാസകരമായ ഒരു സംഗതിയായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പം ഭക്ഷണം വേണമെന്ന് ഒരു അനൗൺസ്മെന്റ് പോയാൽ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള

0: അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ അതെത്തുകയും ഒരുപാട് ഭക്ഷണവുമായിട്ട് കുറേ ആൾക്കാർ വരികയും ചെയ്യും. വസ്ത്രം വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് വരികയും ചെയ്യും. ഇങ്ങനെ അതൊരു ഓർഡർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് സാധാരണ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനൊരു പരിഹാരമായിരിക്കും കരുതൽ കണ്ണൂർ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ വെള്ളം കയറുക, ഉരുൾപൊട്ടുക പോലെയൊക്കെ ഉണ്ടായാൽ അവിടെ എന്താണോ ആവശ്യമുള്ളത്, ആവശ്യമുള്ള സാധനം ഗ്രൂപ്പിലൂടെ ഇൻഫോം ചെയ്യുന്നതിലൂടെ ഗ്രൂപ്പിലുള്ള വിവിധ സംഘടനകളും ആൾക്കാരും അത് ഏറ്റെടുക്കുകയും അത് കൃത്യമായി അവിടെ എത്തിക്കാനും അവിടെ ആരൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായി അവിടെ ചെല്ലാനും കഴിയും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം. ഇപ്പോൾ ഒരു ഉരുൾപൊട്ടൽ ഒരു സ്ഥലത്തുണ്ടായി എന്ന് കരുതുക. അവിടെ ഒരു പക്ഷേ ഉരുൾപൊട്ടലോടുകൂടി വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയാത്തവർക്ക് ഏറ്റവും അത്യാവശ്യം അവരുടെ ഡ്രസ്സുകളായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിലെ ഇത്ര കുടുംബങ്ങളാണ് മാറി താമസിച്ചിട്ടുള്ളത്, അവർക്ക് ഡ്രസ്സ് വേണം എന്ന ഒരു ഇൻഫോം ആ ഗ്രൂപ്പിലൂടെ നമുക്ക് നൽകിയാൽ അതിനകത്ത് ആ ഡ്രസ്സ് ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും. ഇനി ഭക്ഷണമാണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ വെള്ളമാണ് അവിടെ വേണ്ടത് എന്ന് പറയുന്നതോടുകൂടി അത് ഏറ്റെടുക്കുകയും അവിടേക്ക് എത്തിച്ചേരാനും കൃത്യമായ ഒരു കോർഡിനേഷൻ നടക്കും. ട്രെയിൻഡ് ആയിട്ടുള്ള വളണ്ടിയേഴ്സ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞാലും അങ്ങനെ നമുക്ക് ഓടിയെത്താൻ കഴിയും. അതിന് ആരെയാണ് എന്തൊക്കെയാണോ വേണ്ടത് അത് കൃത്യമായി അവിടെ എത്തിച്ചേരാൻ കഴിയും എന്നതാണ് കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന പുതിയ ഒരു സംരംഭം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. എനിക്ക് തോന്നുന്നു കളക്ടറോട് പ്രത്യേകം നന്ദി പറയണം, ഇത്തരത്തിലുള്ള ഒരു ഐഡിയയുമായിട്ട് നമ്മളെ മുന്നിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കണ്ണൂർ ജില്ലയുടെ ഏതെങ്കിലും പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് കൃത്യമായി ആരാണോ അധികാരികൾ അവർ ഇൻഫോം ചെയ്യുന്നതോടുകൂടി വിവിധ സംഘടനകളായ ആൾക്കാർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, അതുപോലെ വിവിധ സംഘടനകൾ ആ കരുതൽ കണ്ണൂർ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ആവശ്യം ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നതോടുകൂടി എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കുകയും അത് അവിടെ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാനും കഴിയും. കരുതൽ കണ്ണൂർ എന്ന പരിപാടിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
1: നമ്മുടെ നാടിന്റെ സുരക്ഷയും ക്ഷേമവും കേവലം ഭരണകൂടത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു നാട് വളരുന്നത്. പ്രതിസന്ധികളെ ഭയപ്പെടാതെ കൂട്ടായ്മയുടെ കരുത്തിൽ കണ്ണൂരിനെ സുരക്ഷിതമാക്കാൻ കരുതൽ കണ്ണൂർ ഒരുക്കുന്ന ഈ വേദി ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയൊരു മാതൃകയാവും. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലേക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യത 7ാം ക്ലാസ്, പ്രായപരിധി 45 വയസ്സ്. ഫോൺ നമ്പർ 0467-2282-9333. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കും. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ പാനലിൽ ഉൾപ്പെട്ട താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 95-39-59-69-65-5. കയ്യൂർ ഗവൺമെന്റ് ITIയിൽ MMV ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കൂടിക്കാഴ്ച ഈ മാസം 22 രാവിലെ 11 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04672

0: 2309980. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 28 രാവിലെ 10 മണി മുതൽ തേനീച്ച പരിപാലനത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9895415790 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ താൽക്കാലിക ഒഴിവുകളിലേക്ക് SSLC ഷേപ്പ് 1 മെഡിക്കൽ ഫിറ്റ്നസുമുള്ള 55 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 24 മുൻപായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497270006. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567323740.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡേറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. July 20 CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരവാദത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഫട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവെ വിദേശകാര്യ വക്താവ് പറഞ്ഞു.
1: I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact.

0: Terrorism matters. These are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism.
1: രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തിയതായും ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5-ാം സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ.
2: This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more both for Japan and for India.
1: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിനു നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ്

0: അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലെടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദ്വിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075680412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ആവണി ഈണങ്ങൾ ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഓണപ്പാട്ടിന്റെ ഓർമ്മ.
6: രവീന്ദ്രൻ ചെന്നിലോട് എഴുതി, പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് ഈണം പകർന്ന് പ്രീത പാടിയ ഗാനം.

നിങ്ങൾക്കറിയാമോ, ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ കാണുന്നത്. പാണ്ഡ്യരാജ്യത്തെ നെടുംചെഴിയൻ എന്ന രാജാവിന്റെ കാലത്ത് മധുരാനഗരത്തിൽ ശ്രാവണമാസത്തിൽ ഓണം ആഘോഷിച്ചിരുന്നതായി ഈ കൃതിയിൽ വിവരിക്കുന്നു.

Science Cafe. ചെറുതെന്നു കരുതി മാറ്റി നിർത്താനാവാത്ത ജീവികളാണ് ഉറുമ്പീച്ചകൾ. പ്രകൃതിയിലെ ഭക്ഷ്യശൃംഖലയിലും ജൈവ വൈവിധ്യത്തിന്റെ നിലനിൽപ്പിലും ഇവയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഉറുമ്പീച്ചകളിൽ കണ്ടെത്തിയ പുതിയ ഇനങ്ങളെക്കുറിച്ചും അവയുടെ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുകയാണ് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം

0: അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് അനൂജ്.
1: നമുക്കറിയാം പ്രാണികൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് എത്ര പ്രധാനമാണെന്ന്. പ്രാണികൾ മുഖേനയുള്ള പരാഗണം മനുഷ്യരുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വളരെ വലിയ പങ്ക് വഹിക്കുന്നു. പ്രാണികളിൽ തന്നെ ഈച്ചകൾ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നവയാണ്. ഈച്ചകളിൽ വളരെ പ്രത്യേകതയുള്ള ഒരു ഇനമാണ് സിർഫിഡ് ഈച്ചകൾ. ഫലവൃക്ഷങ്ങൾ, വനവൃക്ഷങ്ങൾ, കാട്ടുചെടികൾ എന്നിവയുടെ പരാഗണത്തിന് സിർഫിഡ് ഈച്ചകൾ വലിയ പങ്ക് വഹിക്കുന്നു. കൃഷി നാശം വരുത്തുന്ന മുഞ്ഞ, മീലിമൂട്ട മുതലായ കീടങ്ങളുടെ നിയന്ത്രണത്തിനും സിർഫിഡ് ഈച്ചകൾ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഏകദേശം 355 ഇനം സിർഫിഡ് ഈച്ചകളാണ് നാളിതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. വായുവിൽ ഒരിടത്തു തന്നെ പറന്നു നിൽക്കാൻ കഴിവുള്ളവയായതുകൊണ്ടാണ് ഇവയെ ഹോവർഫ്ലൈസ് എന്ന് വിളിക്കുന്നത്. കാണാൻ ആകർഷണീയമായ നിറങ്ങളുള്ള ഇവയെ പൊതുവിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതിൽ 2 വിഭാഗങ്ങൾ പൂക്കളെ ചുറ്റിപ്പറ്റി കാണുന്നവയാണെങ്കിൽ 1 വിഭാഗം ഉറുമിൻകൂടുകളെ ചുറ്റിപ്പറ്റിയാണ് കാണപ്പെടുന്നത്. മൈക്രഡോണ്ടിനെ എന്ന് പേരുള്ള ഈ വിഭാഗത്തിലെ സിർഫിഡ് ഈച്ചകളെ ഉറുമ്പീച്ചകൾ എന്ന് വിളിക്കാം. ഈ പ്രാണികൾ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. ഈ പ്രാണികൾ ഉറുമിൻകൂടിനടുത്ത് മുട്ടയിടുകയും വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ ഉറുമിൻകൂട്ടിൽ നുഴഞ്ഞുകയറി ഉറുമിൻ കുഞ്ഞുങ്ങളെയും പ്യൂപ്പകളെയും ഭക്ഷിച്ച് ജീവിക്കുന്നതിനാലാണ് ഇവയെ ആന്റ് ഫ്ലൈസ് അഥവാ ഉറുമ്പീച്ചകൾ എന്ന് വിളിക്കുന്നത്. ഉറുമ്പീച്ചകളുടെ ലാർവയെ കാണാൻ ഉറുമിൻ പ്യൂപ്പ പോലെ ഇരിക്കുന്നതുകൊണ്ടും ഈ ലാർവകൾ തങ്ങൾ വസിക്കുന്ന ഉറുമ്പിൻകൂട്ടിലെ ഉറുമ്പിന്റെ ഗന്ധം അതുപോലെ പുറപ്പെടുവിക്കുന്നതുകൊണ്ടും ഉറുമ്പുകൾക്ക് ഉറുമ്പീച്ച ലാർവകൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഒരു ഉറുമ്പീച്ച ലാർവ അതിന്റെ ആയുസ്സിൽ ഏകദേശം 125 മുതൽ 130 വരെ ഉറുമ്പിൻ ലാർവകളെയാണ് തിന്നു നശിപ്പിക്കുന്നത്. ഓരോരോ ഇനത്തിൽപ്പെട്ട ഉറുമ്പീച്ചകൾക്കും പ്രത്യേകം പ്രത്യേകം ഇനത്തിൽപ്പെട്ട ഉറുമ്പുകളെയാണ് ഇഷ്ടം. ഇത്തരത്തിൽ ഉറുമ്പുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ജീവചരിത്രം ഉള്ളതിനാൽ ഉറുമ്പീച്ചകൾ വളരെ അപൂർവമാണ്. ഇവയെ കണ്ടെത്തൽ അത്ര എളുപ്പമല്ല. ഉറുമ്പീച്ചയെ കാണാൻ കടന്തലുകൾ പോലെയായിരിക്കും ഉണ്ടാവുക. ഇരപടിയന്മാരായ പക്ഷികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായാണ് ഇവ കടന്തലുകളുമായിട്ട് രൂപസാദൃശ്യം കൈക്കൊള്ളുന്നത്. ഞാനും കോയമ്പത്തൂരിലെ അമൃത യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ശങ്കരരാമനും ചേർന്ന് നടത്തിയ പഠനത്തിൽ 2 പുതിയ ഇനം ഉറുമ്പീച്ചകളെ കണ്ടെത്തി. ന്യൂഡൽഹിയിലെ ഡൽഹി റിഡ്ജ് ഫോറസ്റ്റ് നഗരവനത്തിൽ നിന്നും തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടത്തിലെ ശിരുവാണി വനത്തിൽ നിന്നുമാണ് ഇവയെ കണ്ടെത്തിയത്. ലോകമെമ്പാടും ഏകദേശം 454 സ്പീഷീസ് ഉറുമ്പീച്ചകളെയാണ് നാളിതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും ആകെ 18 സ്പീഷീസ് ഉറുമ്പീച്ചകളെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കണ്ടെത്തൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത് 20 വർദ്ധിക്കും. മെറ്റഡോൺ എന്ന ജനസിൽപ്പെട്ട ഉറുമ്പീച്ചകളെയാണ് പുതുതായി കണ്ടെത്തിയത്. മെറ്റഡോൺ ജനസിലെ അംഗങ്ങൾ അത്യപൂർവമാണ്. ഇന്ത്യയിൽ നിന്നും നാളിതുവരെ 6 ഇനത്തിൽപ്പെട്ട മെറ്റഡോൺ ഉറുമ്പീച്ചകളെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവസാനമായി കണ്ടെത്തിയത് 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ലോകവ്യാപകമായി ഈ കുടുംബത്തിലെ പല ഇനങ്ങളും അവയുടെ അപൂർവതയും ഉറുമ്പുകളുമായുള്ള പ്രത്യേക ബന്ധവും കാരണം സംരക്ഷിത ഇനങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ട് IUCN റെഡ് ഡേറ്റാ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മൈക്രഡോൺ മ്യൂട്ടാബിലിസ് എന്ന ഇനം ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളവയാണ്. മൈക്രഡോൺ കച്ചുറൈ എന്ന ഇനം ജപ്പാനിൽ വൾണറുൾ എന്ന വിഭാഗത്തിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുതുതായി നമ്മൾ കണ്ടെത്തിയ 2 ഇനങ്ങൾക്ക് മെറ്റഡോൺ ഗോർപടി എന്നും മെറ്റഡോൺ റീമറി എന്നുമാണ് പേരിട്ടിട്ടുള്ളത്. നിറം, രൂപസവിശേഷത, ശരീരത്തിലെ സ്വർണ നിറത്തിലുള്ള രോമങ്ങളുടെ മേലാവരണത്തിന്റെ പ്രത്യേകത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയ ഇനങ്ങൾ പുതിയ സ്പീഷീസ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ DNA അടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനവും ഉപയോഗിച്ചിട്ടുണ്ട്. മുമ്പ് വിയറ്റ്നാമിൽ നിന്ന് കണ്ടെത്തിയ മെറ്റഡോൺ ആക്ടർബർഗി എന്ന സ്പീഷീസുമായിട്ടാണ് ഈ 2 സ്പീഷീസിനും ഏറ്റവും അടുത്ത സാമ്യമുള്ളത്. മെറ്റഡോൺ ഗോർപെഡി എന്ന ഇനം പുതിയ ഉറുമ്പീച്ച പ്രശസ്തനായ സിർഫിഡ് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ കുമാർ ഗോർപടയുടെ ആദരസൂചകമായിട്ടാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ ഒരു നഗരവനത്തിൽ നിന്നാണ് ഈ ഇനം കണ്ടെത്തിയത്. ഉഷ്ണമേഖല, വരണ്ട മുൾക്കാടുകൾ എന്ന ഗണത്തിൽപ്പെടുന്ന കാടുകളാണെങ്കിലും ഉറുമ്പീച്ചയെ കണ്ടെത്തിയ നഗരവനം ജലസ്രോതസ്സിന്റെ ലഭ്യതയും പുത്തിലഞ്ഞി, കൈത, മലയകത്തി, അത്തി തുടങ്ങിയ വൃക്ഷങ്ങളാലും സമ്പുഷ്ടമാണ്. രാജസ്ഥാനിലെ അരാവലി മലനിരകൾക്ക് ഇപ്പോൾ നൽകി വരുന്ന പ്രാധാന്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കണ്ടെത്തൽ ശ്രദ്ധ അർഹിക്കുന്നു. കാരണം ഡൽഹിയിലെ നഗരവനങ്ങൾ ഉൾപ്പെടുന്ന റിഡ്ജ് ഫോറസ്റ്റ് അരാവലി മലനിരകളുടെ ഒരു തുടർച്ചയാണ്. അതുപോലെ തന്നെ മെറ്റഡോൺ റീമറി എന്ന പുതിയ ഇനം ഉറുമ്പിച്ച നെതർലാൻഡ്സിലെ കീടശാസ്ത്രജ്ഞനായ ഡോക്ടർ മെന്നോ റീമറിന്റെ ആദരസൂചകമായിട്ടാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശിരുവാണി മലനിരകളിൽ നിന്നാണ് ഈ ഇനം കണ്ടെത്തിയത്. പശ്ചിമഘട്ടം പോലെയുള്ള സംരക്ഷിത വനമേഖലയിൽ പോലും ഉറുമ്പീച്ചകൾ പോലെയുള്ള അപൂർവമായ ജീവജാലങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. പ്രത്യേക ആവാസ വ്യവസ്ഥ ആവശ്യമായ ഇത്തരം ജീവവർഗങ്ങളെ സംരക്ഷിക്കുന്നതിന് പശ്ചിമഘട്ടവും അരാവലി മലനിരകളും പോലെ തന്നെ നഗരവനങ്ങൾക്കും വിശദമായ സർവേയും സംരക്ഷണവും ആവശ്യമാണെന്ന കാര്യം ഈ പഠനം ഊന്നിപ്പറയുന്നു. ഉറുമ്പുകളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഉറുമ്പീച്ചകൾ ഭാവിയിൽ കൃഷിയെ ദോഷം ചെയ്യുന്ന ഉറുമ്പുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കാനുള്ള സാധ്യത വിദൂരമല്ല. ഈ ഉറുമ്പീച്ചകൾ വളരെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞു മാത്രമേ അവർക്ക് അനുയോജ്യമായ ഉറുമ്പിൻ കൂടുകൾ തിരഞ്ഞെടുക്കാറുള്ളൂ. അതിനാൽ ഇവയുടെ പ്രജനനത്തിന് ധാരാളം പരിമിതികളുണ്ട്. എക്കോളജി ലെറ്റേഴ്സ് എന്ന അന്താരാഷ്ട്ര ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത്, ചില ഉറുമ്പീച്ചകൾ അത് വിരിഞ്ഞിറങ്ങുന്ന അതേ ഉറുമ്പിൻ കൂടല്ലാതെ അതേ സ്പീഷീസിലെ മറ്റൊരു കൂട്ടിൽ പോലും തന്റെ ജീവചക്രം പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ്. ഇങ്ങനെ അതീവ സവിശേഷതയുള്ള ഉറുമ്പീച്ചകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അവയെ സംരക്ഷിക്കുവാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമാണ്.
0: ഉറുമ്പീച്ചകളിൽ കണ്ടെത്തിയ പുതിയ ഇനങ്ങളും അവയുടെ സംരക്ഷണ മാർഗങ്ങളും ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ കീടശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ SS അനൂജ്. സയൻസ് കാഫെ സമാപിക്കുന്നു. ഹെൽത്ത് ടിപ്സ്.
2: സാധാരണ ശരീരഭാഗങ്ങളിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നീട് ട്യൂമർ വരിക എന്നത് വളരെ റെയറാണ്. പക്ഷേ തലച്ചോറിലെ ട്യൂമറിന്റെ ഒരു പ്രത്യേകത, നമ്മൾ തലച്ചോറ് നീക്കം ചെയ്യുമ്പോൾ ട്യൂമർ മാത്രമാണ് എടുക്കുന്നത്, അതിന് ചുറ്റും ഒരു മാർജിൻ അങ്ങനെയൊന്നും തലച്ചോറിൽ സാധാരണ എടുക്കാൻ സാധിക്കാറില്ല. കാരണം തലച്ചോറിന്റെ ഓരോ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ട്യൂമർ എടുത്തു കഴിഞ്ഞാലും വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ട്യൂമർ തിരിച്ചു വരുവാൻ അല്ലെങ്കിൽ റിക്കറൻസ് വരുവാനൊരു സാധ്യതയുണ്ട്. ബിനൈൻ ട്യൂമേഴ്സിന് പോലും ഗ്രേഡുകളുണ്ട്. പലതരം കോശങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പഠനങ്ങളെല്ലാം നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നടത്തി കഴിയുമ്പോൾ ഒരു പാത്തോളജിസ്റ്റിന് പറയാൻ പറ്റും അതിന്റെ ഗ്രേഡ് എത്രയാണെന്ന്. അപ്പൊ ബിനായിൻ അല്ലെങ്കിൽ നിർദോഷിയായ ട്യൂമറിന് പോലും പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ട് അവയെ ചികിത്സിക്കേണ്ടതിന്റെ ഒരു ആവശ്യം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം റിക്കറൻസ് വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു അർബുദമായിട്ടുള്ള ട്യൂമർ എത്ര ചികിത്സിച്ചാലും ഹൈ ഗ്രേഡ് അർബുദമാണെങ്കിൽ റിക്കറൻസിന്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. തലയിൽ മുഴകളുടെ ചികിത്സ വരുമ്പോൾ ആദ്യമായി നമുക്ക് അതിന്റെ ലക്ഷണങ്ങളെ കുറയ്ക്കുന്ന തരം ചികിത്സകൾ വേണം. ഇവയ്ക്ക് ശേഷമാണ് യഥാർത്ഥ ചികിത്സ അല്ലെങ്കിൽ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് എന്നിവ നമ്മൾ ചെയ്യുന്നത്. ഒരു മുഴ അത് നിർദോഷിയായ ബിനൈൻ ആയാലും മാലിഗ്നന്റ് അർബുദമായാലും ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. പലപ്പോഴും നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ട്യൂമർ വളർന്നിരിക്കുന്നത് ആയിട്ട് കാണാൻ പറ്റും. മറ്റു ചിലപ്പോൾ ട്യൂമർ വളരെ ഡീപ്പ് അല്ലെങ്കിൽ ഉള്ളിലുള്ള ട്യൂമർ ആയിരിക്കാം. ബ്രെയിൻ സ്റ്റം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്ന ട്യൂമർ ആയിരിക്കാം. അപ്പൊ അവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കണമെന്നില്ല. തലച്ചോറിന്റെ ഓരോ സെന്റിമീറ്ററും നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളാണ്. ഒന്നും നമുക്ക് എടുത്തു കളഞ്ഞാൽ അതിന്റെ സൈഡ് ഇഫക്റ്റ് വളരെ അധികമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെയൊക്കെയാണ് നൂതനമായി ന്യൂറോ സർജറിയിൽ വന്നിട്ടുള്ള പലതരം അഡ്വാൻസസും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കുന്നത്. തലച്ചോറിന്റെ ഓപ്പറേഷന് ശേഷം ശേഷിക്കുറവ് അല്ലെങ്കിൽ തളർച്ച, ഇവ എത്ര കുറയ്ക്കാൻ സാധിക്കുന്നോ അത്രയും കുറയ്ക്കാനുള്ള നൂതനമായ മാർഗങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അപ്പൊ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി ട്യൂമർ മാത്രം നീക്കം ചെയ്ത് സാധാരണ നോർമൽ ആയിട്ടുള്ള തലച്ചോറിന്റെ ഭാഗങ്ങളെല്ലാം തിരിച്ച് പ്രിസർവ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സർജറിയാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു സർജറിയാണ് എവേക്ക് ക്രേനിയോട്ടമി. രോഗിയെ പൂർണ്ണമായി ബോധം കെടുത്താതെ, വേദന പൂർണ്ണമായി നീക്കി പക്ഷേ രോഗിയെ ബോധം കെടുത്താതെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇത്തരം കേസുകളിൽ സംസാരശേഷി അല്ലെങ്കിൽ കൈകാലുകളുടെ ചലനം ഇവയുടെ അടുത്ത് വരുന്ന മുഴകളെ നീക്കം ചെയ്യുമ്പോഴാണ് ഇത്തരം എവേക്ക് ക്രേനിയോട്ടമി എല്ലാം നമുക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കുന്നത്.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഡോക്ടർ ജഗത് ലാൽ. ഹെൽത്ത് ടിപ്സ്.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7,000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ, ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

ज्वेलर्स। റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:32 വൈകിയോടുന്നു. 1:63:47 മംഗളൂർ എക്സ്പ്രസ് 45 മിനിറ്റും വൈകിയോടുന്നു.

0: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നീ തിരക്കട്ടെ എങ്കോട്ടാ, നീ അറിഞ്ഞില്ലേ
4: എന്താ
3: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
5: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
6: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
7: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
8: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
9: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
8: ആഘോഷം തുടങ്ങിയല്ലേ.
9: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: കണ്ണൂർ ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
11: 100% പ്ലേസ്മെന്റ്.
12: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.
11: ഫോൺ 8075-680-412.
13: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547-7669-268.
10: 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
14: കോയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
15: ശ്രീനാരായണ ITI. 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര, സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ്, കണ്ണൂർ 2. ഫോൺ 0497-270-9065. മൊബൈൽ 9947-27871.
16: അമ്മ, ആ ബസ്സും പോയി.
17: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
18: അല്ല, എന്താടോ ഇന്ന് ലീവാ?
17: ലീവ് ഞാൻ പറയുന്നില്ല, ഈ വാച്ചിലെ സമയം എത്രയാ വെച്ചാ?
18: ഓ, അത് പിന്നെ.
17: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
18: ഓക്കെ, നീ റെഡി ആയിക്കോ.
17: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
19: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-581.
20: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
21: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
20: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
9: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
2: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണ നാമം അൽമാസ്.
13: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
2: ഫാഷനും

0: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആഗസ്റ്റ് 25 വരെ.
1: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
0: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
1: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ ഓഗസ്റ്റ് 25 വരെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
3: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള

0: വിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: സംഘ സംഗീത മാധുരി തുടരുന്നു. അടുത്തതായി രഘുവംശ സുധാംബുധി എന്നാരംഭിക്കുന്നു.

0: ഓണം വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്, നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
1: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
3: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
4: പിന്നല്ലാതെ LIC യുടെ ജീവൻ ഉത്സവം.
3: അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ, അതൊക്കെയോ?
4: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
3: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
4: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
5: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
6: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
7: എന്തരോ മഹാനുഭാവുലു,

പത്മശ്രീ ഡോക്ടർ യമിനി ശങ്കരശാസ്ത്രികൾ വീണയിൽ വായിച്ച കീർത്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ ജന്മവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മികച്ച വിദ്യാഭ്യാസ വിദഗ്ധനും നിയമജ്ഞനും നൈപുണ്യ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്നു ശർമ്മയെന്ന് ഓം ബിർള സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കൊൽക്കത്ത ന്യൂ മാർക്കറ്റിന് സമീപം പുലർച്ചെ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷം ഈ മാസം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് 35 വേദികളിൽ സംഘടിപ്പിക്കുമെന്ന്

മന്ത്രി പി സി വിഷ്ണുനാഥ്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖല എംഎൽഎ ടി അശോക് കുമാറിന് നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുക, മാഹിയിൽ കേരള മാതൃകയിൽ റേഷൻ വിതരണം, വാസ്തുവിദ്യാ പഠന കേന്ദ്രം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ. കഴിഞ്ഞ മാസം 21-ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. ഇടുക്കി തൊടുപുഴയിൽ അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. മയിലാടുംപാറയിൽ തറപ്പേൽ വീട്ടിൽ റേച്ചലാണ് മരിച്ചത്. മകൻ ലിജോയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ യോഗം ഇന്ന് എറണാകുളത്ത്. കൊച്ചി മുൻ മേയർ എം അനിൽകുമാർ രാവിലെ യോഗം ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം, ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികളും MS വിശ്വനാഥന്റെ സംഗീതവും.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത് പ്രോഡക്റ്റുകൾക്ക് ഇപ്പോൾ

0: നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അടുത്ത ഗാനം ഉണ്ണിമീനോനും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ഗോഡ് ഫാദർ. ബിജു തിരുമലയുടെ വരികളാണ്. ഈണം ബാലകൃഷ്ണൻ.

0: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? യു ജി സി അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ഗാനാമൃതത്തിലെ അടുത്ത പാട്ട് മധു ആലപ്പുഴയുടെ വരികളും രവീന്ദ്രന്റെ ഈണവും. ചിത്രം താരാട്ട്, ഗായകൻ യേശുദാസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദക

0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഗാനാമൃതം തുടരുന്നു. ഇനി സുഖമായിരിക്കട്ടെ ഈ പടത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ്. ഈണം മോഹൻ സിത്താര.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: റഫീഖ് അഹമ്മദും വിദ്യാസാഗറും ചേർന്നൊരുക്കിയ പാട്ട്, ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ, പാടിയത് ബാലറാം.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചിത്രം അപാരത, പാടിയത് യേശുദാസ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, സംഗീതം പകർന്നത് ഇളയരാജ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495 99 10 15 0 4 9 7 2 9 5 6 00 7.
1: ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: MD രാജേന്ദ്രന്റെ ഭാവനയ്ക്ക് MJ ചന്ദ്രന്റെ സംഗീതം. ചിത്രം പ്രമാണി. ഗായകൻ യേശുദാസ്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
2: ചിത്രം നരസിംഹം, പാടിയത് MG ശ്രീകുമാറും ചിത്രയും ചേർന്ന്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, MG രാധാകൃഷ്ണൻ.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല, ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
2: ചിത്രം വേനലിൽ ഒരു മഴ, പാടിയത് യേശുദാസ്, വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ഗായിക ശ്രേയ ഘോഷാൽ. ചിത്രം ചില ന്യൂജൻ നാട്ടുവിശേഷങ്ങൾ. വരികൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ഈണം എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ അദ്ദേഹം തമിഴ്നാട്ടിലെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇറാനുമായി എല്ലാ വ്യാപാര ഇടപാടുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. സൌജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻവർഷത്തേക്കാൾ 600 രൂപയുടെ വർധനവ് നൽകാനാണ് ധാരണ. വയനാട് മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസ് വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റീൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ ഈ മാസം 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ PSC ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. PSC മാനദണ്ഡങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തി എന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് അല്പസമയത്തിനകം കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ആരംഭിക്കും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷെർസി വിയും പങ്കെടുക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റർ വീനിൽ വൈകിട്ട് 6:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്ത് ഏറ്റവും സാധാരണമായ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നായി ഫാറ്റി ലിവർ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പലപ്പോഴും ഒരു ലക്ഷണങ്ങളുമില്ലാതെ പുരോഗമിക്കുന്നു എന്നതാണ്. സാഹചര്യം ഗുരുതരമാകുന്നതുവരെ പലരും തങ്ങളുടെ കരൾ തകരാറിലാവുകയാണെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദ കൊലയാളി തന്നെയാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ് മറുപടി നൽകുന്നു.
2: സർ, ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
3: ഒട്ടനവധി കാരണങ്ങളുണ്ട് ഫാറ്റി ലിവറിന്. നമുക്കറിയാവുന്ന പോലെ കരളിന്റെ അസുഖങ്ങളെ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, മദ്യപാനത്തെ തുടർന്ന് വരുന്ന കരൾ രോഗങ്ങൾ. മറ്റേത്, മദ്യപാനത്തെ തുടർന്നല്ലാതെ വരുന്ന കരൾ രോഗങ്ങൾ. ഇപ്പം മദ്യപാനം തന്നെ കരൾ രോഗത്തിൽ ഫാറ്റി ലിവറിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മദ്യം കഴിക്കുന്നയാളിൽ അവരുടെ കരൾ അസുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകും. അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. എന്നാൽ മറ്റ് ചിലരുണ്ട്, അവർ മദ്യം ഒരിക്കലും കഴിക്കില്ല. ഇവരെ സ്ത്രീകൾ, മദ്യം കഴിക്കാത്തവർ, ഇവരിലും ഫാറ്റി ലിവർ കാണാം. ഇത് കൂടുതലായിട്ട് കൊഴുപ്പുകൾ ബ്ലഡിൽ നിന്ന് ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞടിഞ്ഞ് വരുന്നതാണ്. അതിനെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അല്ലെ നാഷ് എന്നൊക്കെ പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അപ്പം ഇത് കൂടാതെ ചില വൈറസിൻ്റെ ഇൻഫെക്ഷൻസ്, അയണിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരിക, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒക്കെ ഫാറ്റി ലിവർ ഡിസീസ് വരാറുണ്ട്. ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഇത് രണ്ടും പ്രധാനപ്പെട്ട വൈറസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സി വൈറസും കരളിൽ വിട്ടുമാറാത്ത അണുബാധ സൃഷ്ടിക്കാൻ കഴിവുള്ള വൈറസുകളാണ്. അതായത് 6 മാസത്തിൽ കൂടുതലായിട്ട് ആ വൈറസ് ശരീരത്തിൽ തങ്ങാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങനെ നീണ്ടകാലം നിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബിയും ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സിയും ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ പര്യാപ്തമായ കാരണങ്ങളാണ്. അപ്പോൾ പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ്. മദ്യമല്ലാതെ ഈ ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഇത് കൂടാതെ ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ, കോപ്പറിൻ്റെ ഡെപ്പോസിറ്റ്, തൈറോയിഡിൻ്റെ അപാകതയിലും ഈ ഫാറ്റി ലിവർ ഡിസീസ് വരാവുന്നതാണ്.
2: സർ, ഈ മദ്യപാനികളിലാണ് സാധാരണ ഫാറ്റി ലിവർ കണ്ടുവരാറുള്ളത് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ മദ്യം ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകളിലും ഇന്ന് ധാരാളമായി ഫാറ്റി ലിവർ ഉള്ളതായി കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം?
3: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ജനങ്ങളിൽ നമ്മൾ എത്തിക്കേണ്ട ഒരു സന്ദേശം കൂടിയാണ്. കരൾ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ എനിക്ക് കരൾ രോഗം വന്ന് മരിച്ച ചിലരെ അറിയാം. അവരുടെ ബന്ധുക്കൾ ഒരിക്കലും കരൾ രോഗം വന്ന് മരിച്ചു എന്ന് പറയത്തില്ല. കാര്യം അവർക്കൊരു നാണക്കേടായിട്ട് തോന്നും. കാര്യം ഇത് മദ്യം കൊണ്ട് വന്നതാണ് എന്നുള്ളൊരു ധാരണയായിട്ട് വെറുതെ എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെ, നാട്ടുകാരെ സംശയിക്കേണ്ടെന്ന് വെച്ചാൽ അത് ഒളിച്ചു വെക്കാറുണ്ട് പലരും. പക്ഷേ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മദ്യപാനം പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് കരൾ രോഗം വരാൻ വേണ്ടി. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാരിൽ ഒത്തിരി പേരിൽ, സ്ത്രീകളിൽ ഒക്കെ കരൾ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാറുണ്ട്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങളും, നമ്മുടെ ജോലി, പഴയ എത്ര കായികാധ്വാനമുള്ള ജോലികൾ ഇപ്പോൾ പലരും ചെയ്യാറില്ല. ഈ മാറ്റങ്ങൾ കാരണം മദ്യപിക്കാത്ത പലരിലും കരൾ രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. മദ്യപാനം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്, എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാരിലും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ മദ്യപിക്കാത്ത ആൾക്കാരിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസിനെയാണ് നാഷ് എന്ന് പറയുന്നത്. അതായത് നോൺ ആൽക്കഹോളിക് സിയറ്റോ, നോൺ ആൽക്കഹോളിക് വെച്ചാൽ മദ്യം കഴിക്കാത്തതിൽ വരുന്ന ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. ആ അസുഖങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം കൂടുന്നുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരിൽ, ഇപ്പോൾ കുട്ടികളിൽ ഒക്കെ അത് കൂടുതലായിട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ അടുത്ത് നോക്കിയാലും കാണാം. പൊതുവേ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ, വയറ് ചാടി വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കുടവയറെന്നൊക്കെ പണ്ട് പറയുന്നവർ, നമ്മൾ ഇന്ന് നമ്മൾ യാത്രയ്ക്ക് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ വെറുതെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് ഒട്ടിയ വയറുണ്ടെന്നുള്ളത്. ഒട്ടിയ വയറ് രോഗ ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ചാടിയ വയർ എപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ വയറ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന കുടവയറുള്ള ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
2: ഫാറ്റി ലിവർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുതൽ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവുള്ളൂ. പണ്ട് കാലത്ത് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കുക, കുളിക്കുക, കക്കൂസി പോയി, ഇതുപോലത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കണമെന്നോ വ്യായാമം ചെയ്യണമെന്നോ ഒരു ആൾക്കാർ തൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലെ മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇതോടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമം ഉൾപ്പെടുത്തേണ്ടി വരും, ഒരമണിക്കൂറെങ്കിലും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ അമിതമായിട്ട് ഫാറ്റുള്ള ഭക്ഷണങ്ങൾ, കൊഴുപ്പടിയുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ ചോറ് തന്നെ ഒത്തിരി കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. അത് ചോറ് കാർബോഹൈഡ്രേറ്റാണ്. ആവശ്യത്തിൽ കൂടുതൽ വരുന്ന ഭക്ഷണങ്ങളെ ക്ഷാമകാലത്തിലേക്ക് ശരീരം ശേഖരിച്ചു വെക്കുന്ന കൊഴുപ്പായിട്ടാണ്. ഈ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കുന്നത് ഈ ലിവറിൽ ശേഖരിച്ചു വെക്കും, പൊക്കിളിന് ചുറ്റും ശേഖരിച്ചു വെക്കും, മസിലൊക്കെ ശേഖരിച്ചു വെക്കും. പക്ഷെ കാലം മാറി, ഇപ്പം അങ്ങനെ ക്ഷാമകാലങ്ങൾ പൊതുവെ വരാറില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ ശേഖരിച്ചു വച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിരിച്ച് ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക, വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക, ഇതാണ് ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഫാറ്റി ലിവർ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതാണുള്ളത്. പിന്നെ മദ്യപിക്കുന്നവർ തീർച്ചയായിട്ടും മദ്യപാനം നിർത്തേണ്ടി വരും. മദ്യപിക്കുന്ന ആൾക്കാരുടെ ഫാറ്റി ലിവർ മറ്റൊരു തലത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. മദ്യപിക്കാത്ത ആൾക്കാരുടെ കാര്യത്തിലാണിത് പറഞ്ഞത്. എന്നിരുന്നാലും മദ്യപിക്കുന്നവർക്കും ഭക്ഷണ നിയന്ത്രണവും വ്യായാമം കൊണ്ട് കരളിൻ്റെ ആരോഗ്യത്തിൽ ഒത്തിരി ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധിക്കുന്നതാണ്.
2: അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: നമുക്ക് ഫാറ്റി ലിവർ ഉള്ളപ്പോഴത്തേക്കും ആദ്യമായിട്ട് നമുക്കത് രോഗിയുടെ മനസ്സിൽ വരുന്നത് എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത്. കാര്യം അവർക്ക് ലക്ഷണമില്ല, അപ്പം അതുകൊണ്ട് തന്നെ എന്തിന് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ വരുന്നത്. ഇപ്പം ഡോക്ടർ പറയും ഫാറ്റി ലിവർ ഉള്ളപ്പോൾ ചില ടെസ്റ്റുകൾ ചെയ്യണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഞാൻ എന്തിനു ടെസ്റ്റ് ചെയ്യണം? ഇതാണ് രോഗിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ നിന്നുള്ള ചിന്ത വരുന്നത്. രണ്ടാമതായിട്ട് ഭക്ഷണം നിയന്ത്രിക്കണം, എന്തിന് ഭക്ഷണം നിയന്ത്രിക്കണം? കാര്യം ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂന്നാമതായിട്ട് വ്യായാമം ചെയ്യണം, എന്തിനാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത്? കാര്യം എനിക്ക് കുഴപ്പമില്ല. അപ്പം ജീവിതശൈലിയിൽ എന്തിന് മാറ്റം വരുത്തണം, ഭക്ഷണക്രമത്തിൽ എന്തിനു മാറ്റം വരുത്തണം, ഈ ചോദ്യം തന്നെയാണ് ഓരോ രോഗികളും ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് കുറച്ച് വിശദീകരിച്ച് പറഞ്ഞാൽ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു അസുഖമായിട്ട് കണക്കാക്കാൻ സാധിക്കത്തില്ല. പ്രകടമായ അത് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിലും മറ്റ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഫാറ്റി ലിവർ വരുന്നതായിട്ട് നമുക്ക് കണക്കാക്കണം. മറ്റ് അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന്, ഷുഗർ, പ്രഷർ, ഹൃദ്രോഗങ്ങൾ, സിറോസിസ്, ലിവർ ക്യാൻസർ, ഒബിസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി എന്നൊക്കെ പറയുന്നത്, ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ ഒരു ആദ്യത്തെ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ വരുമ്പോൾ നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഭാവിയിൽ ഒരു 10-15 വർഷത്തിന് ശേഷം ഷുഗറും പ്രഷറും കൊളസ്ട്രോളിൻ്റെ അസുഖങ്ങളും കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും തടയാൻ വേണ്ടി ചിട്ടയായിട്ട് തന്നെ ഫാറ്റി ലിവർ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്, ഭക്ഷണം നിയന്ത്രിച്ചും വ്യായാമം ചെയ്തിട്ടും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ഇന്നേ നമ്മളതിനു വേണ്ടി പ്രതിരോധം സ്വീകരിക്കുന്നതാണ് ഫാറ്റി ലിവറിനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ നമ്മൾ ശരിക്കുള്ള ചികിത്സയ്ക്ക് വിധേയമാകണം എന്ന് പറയുന്നത്. ചികിത്സ മറ്റൊന്നുമല്ല, അവർക്ക് വ്യായാമം ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൺട്രോളുമാണ് പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്.
2: സാർ, ഇതിൻ്റെ ചികിത്സാരീതിയെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ?
3: ചികിത്സാരീതിയുള്ള ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ചികിത്സാരീതി വ്യായാമം ഭക്ഷണ നിയന്ത്രണം തന്നെയാണ്. രോഗികൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് അസുഖം പോകണമെന്ന്, അങ്ങനെ മരുന്ന് കഴിച്ചിട്ട് പോകുന്ന ഒരു അസുഖമായിട്ട് ഇതിനെ കണക്കാക്കണ്ട. അതായത് കരളിൽ നിന്ന് കൊഴുപ്പ് വലിച്ചെടുക്കുന്ന ഒരു മെഷീനും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ കരളിലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മരുന്നുകളും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസിബിളായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വ്യായാമം ഭക്ഷണ നിയന്ത്രണം വേണം. എന്തിന് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ കരൾ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഷുഗറും പ്രഷറും ഒക്കെ വരാതിരിക്കാനും ജീവിതത്തിൽ ആരോഗ്യം മെച്ചപ്പെട്ട് നിർത്താനുമാണ് ഇത് ചെയ്യുന്നത്. വെയിറ്റ് കുറയ്ക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. വെയിറ്റ് എത്ര ശതമാനം? ഒരു 10% വെയിറ്റ് കുറയ്ക്കണം. 70 kg തൂക്കമുള്ള ഒരാളാണെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10% കുറയ്ക്കുക എന്ന് വെച്ചാൽ 7 kg വെയിറ്റ് കുറയ്ക്കും. മിക്കവാറും ഈ 7 kg വെയിറ്റ് കുറയ്ക്കുന്നവരെ, 70 kg ഉള്ള ആൾക്ക് 10% 7 kg, 7 kg കുറയ്ക്കുമ്പോഴത്തേക്കും അവരിൽ കരളിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുമെന്നാണ് പഠനങ്ങൾ കണ്ടിരിക്കുന്നത്. നമുക്ക് 10% വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചിരിക്കുന്നില്ലെങ്കിൽ കുറഞ്ഞ പക്ഷം 5% വെയിറ്റ് ലോസ് എങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനു വേണ്ടി പ്ലാൻ ചെയ്യണം. അത്രയും നമ്മൾ കുറച്ച് കിട്ടിയാൽ ഫാറ്റി ലിവറിൻ്റെ അസുഖത്തിൽ ഒത്തിരി ലിവറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ട്രീറ്റ്മെൻറ്റിൽ പ്രധാനം വ്യായാമവും ഭക്ഷണക്രമവുമാണ്. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ലിവറിൻ്റെ ആരോഗ്യം വളരെ മോശമാകുന്ന ഘട്ടങ്ങളിൽ ചില മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ നമുക്ക് കഴിക്കാം.
1: ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഈ രോഗം ആർക്കൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക്

0: മറുപടി നൽകുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ പൊന്നികൃഷ്ണൻ.
1: മാഡം, പലരുടെയും ഒരു സംശയമാണ് ഈ ഫാറ്റി ലിവർ ഒരാളിലുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക? അതിന് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ഇത് ഏതെങ്കിലും പരിശോധനകളിലൂടെ ഈ രോഗത്തെ കൃത്യമായും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമോ?
2: ഫാറ്റി ലിവർ എന്ന് മാത്രമല്ല, മിക്കവാറും ഒരു കരൾ രോഗങ്ങൾ, അതിപ്പോൾ ലിവർ സിറോസിസ് പോലും അതിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. അപ്പോൾ കരൾ രോഗങ്ങളെ സംബന്ധിച്ച് നമുക്കതിനെ നേരിടുന്നതിലുള്ള ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത്, ആദ്യ ഘട്ടങ്ങളിൽ ഈ കരൾ രോഗങ്ങൾ മിക്കവാറും ലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് മിക്കവാറും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു സിറോസിസിലേക്ക് വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ നമുക്കറിയാം: വയറ്റിലെ നീര് കെട്ടുക, രക്തം ഛർദ്ദിക്കുക, കാലിൽ നീര് വരിക, മഞ്ഞപ്പിത്തം വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മിക്കവാറും ആൾക്കാർ അവർക്ക് സിറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ അത് വളരെ വൈകി മാത്രമായിരിക്കും തിരിച്ചറിയുന്നത്. ആ ഒരു ഘട്ടത്തിലൊക്കെ മിക്കവാറും നമുക്ക് കരൾ മാറ്റി വെക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏർലി സ്റ്റേജുകളിൽ, ആദ്യമുള്ള ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരു സ്കാൻ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ചില ആളുകളിൽ അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, പിന്നെ വയറിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ചെറിയൊരു വേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചില ആൾക്കാരിൽ കാണാം. പക്ഷേ അത് നമുക്ക് എല്ലാ ആൾക്കാരിലും ആ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുപോലെ മദ്യപിക്കുന്നവർ പോലും ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നോക്കിയിട്ട് അത് നോർമൽ ആണെങ്കിൽ കരൾ കുഴപ്പമില്ല എന്ന് കരുതും. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും നമുക്ക് എപ്പോഴും കരളിൻ്റെ അസുഖങ്ങളെ കണ്ടുപിടിക്കാൻ സഹായിക്കുകയില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് സ്കാനിൽ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ ഫാറ്റി ലിവർ വന്നതെന്ന് നോക്കുക. മദ്യത്തിൻ്റെ ഉപയോഗം മൂലമാണോ അതോ നോൺ ആൽക്കഹോളിക്, മദ്യം ഉപയോഗിക്കാത്തവരിൽ കാണുന്ന ഫാറ്റി ലിവർ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റസുഖങ്ങൾ ഉണ്ടെങ്കിൽ, പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ പടി. പ്രമേഹമുള്ളവരത് HbA1c ലെവൽ കറക്റ്റായിട്ട് വെക്കുക, കൊളസ്ട്രോള് കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ ഒരു പരിധിവരെ തടയാൻ കഴിയും. അല്ലാതെ ഫാറ്റി ലിവറിന് മാത്രമായിട്ട് നമുക്കൊരു മരുന്ന് അങ്ങനെ പറയാനില്ല. HGOT HGPT ലെവലുകളിൽ വ്യതിയാനമുണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാം, പക്ഷേ അത് ഫാറ്റി ലിവറിനുള്ള ചികിത്സയല്ല.
1: മാഡം, ഈ ഫാറ്റി ലിവർ കൂടുതലും ഏത് പ്രായക്കാരെയാണ് ബാധിക്കുക?
2: ഫാറ്റി ലിവർ നമുക്ക് നേരത്തെയൊക്കെയുള്ള, ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളനുസരിച്ച്, ഒരു ആഗോളതലത്തിലെ പഠനങ്ങളനുസരിച്ച് മൂന്നിലൊരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള പഠനങ്ങളനുസരിച്ച് 50% കൂടുതൽ, ചില പഠനങ്ങളിൽ 50% കൂടുതൽ ആൾക്കാരിൽ ഫാറ്റി ലിവർ കാണുന്നത്. അതായത് രണ്ട് പേരെ എടുത്താൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ നേരത്തെ നമുക്ക് ഇപ്പോൾ ഫാറ്റി ലിവർ കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 12-14 വയസ്സ് വരെയുള്ള കുട്ടികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഫാറ്റി ലിവർ, ഒബിസിറ്റി എല്ലാം കാണാം. അത് നമുക്കറിയാം ഭക്ഷണക്രമത്തിൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് കൊടുക്കുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡുകൾ, കേക്ക്, പേസ്ട്രി, ബിസ്ക്കറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതെല്ലാം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ, കുട്ടികൾ ആ ഒരു ടേസ്റ്റുമായിട്ട് അഡാപ്റ്റഡ് ആണ്. അപ്പോൾ അതാണ് കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവർ കുറേ വർഷങ്ങൾ ഇരുന്നതിന് ശേഷമാണത് സിറോസിസ് അല്ലെങ്കിൽ പോകുന്നത്, ഫൈബ്രോസിസ് സിറോസിസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 12 വയസ്സ് അല്ലെങ്കിൽ ഒരു 15 വയസ്സിൽ ഫാറ്റി ലിവർ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 15, 20 വർഷം കൊണ്ട് അവർക്ക് സിറോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിൽ മദ്യപാനവും പുകവലിയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പം മദ്യത്തിന് നമുക്കൊരു ഇന്ന ഡോസ് വരെ സേഫാണ് അല്ലെങ്കിൽ ഇന്ന ഡോസ് വരെ സേഫ് അല്ല എന്നല്ല, ഏതളവിലുള്ള മദ്യവും എന്ത് തരം മദ്യമാണെങ്കിലും അത് കരളിന് ഡാമേജ് തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്.
1: മാഡം, ഈ ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥ ആരംഭത്തിലേ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദപ്പെടുത്താനാവുമോ?
2: പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അസുഖമല്ല, മറ്റസുഖങ്ങളുടെ കൂടെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് നമ്മൾ കൃത്യമായ ഭക്ഷണത്തിലുള്ള ക്രമീകരണം, എക്സസൈസ്, ശരിയായ രീതിയിലുള്ള വ്യായാമം, അതുപോലെ വെയിറ്റ് കുറയ്ക്കുക, ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് റിഡക്ഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഫാറ്റി ലിവറിനെ നേരിടാൻ കഴിയും. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, ഫാറ്റി ലിവറിനെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളില്ല. നമ്മൾ വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ മാത്രമേ ഫാറ്റി ലിവറിനെ തടയാൻ പറ്റുള്ളൂ.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ

0: NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ രണ്ട് ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഈ മാസം 22 ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗവും ചേരും. 4 ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ ചേരും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് എന്നിവർ പങ്കെടുക്കും. സന്ദർശനവേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4 പതിപ്പും ഇതോടൊപ്പം നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്ത കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നെയ്ത്തുകൂലിയും നൂൽവിലയും അടക്കം 43.5 കോടി രൂപയുടെ കുടിശ്ശികയാണ് കൈത്തറി മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ UDF ഗവൺമെന്റ് ഈ മാസം 14 ഉത്തരവ് പ്രകാരം 30 കോടി രൂപയുടെ അടിയന്തര സഹായം കൈത്തറിക്ക് നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇതുൾപ്പെടെ 41.20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നടപ്പു വർഷത്തെ ബജറ്റ് വിഹിതമായി ആകെ 56 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയുമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSS മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോ വീതം അരി വിതരണം ചെയ്യുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാകും. മുതിർന്ന പാർട്ടി നേതാവ് സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം, അയോധ്യയിലെ രാമക്ഷേത്ര ഫണ്ട് വിവാദം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 പേരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിൽ ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫ്രഞ്ച് ചിത്രകാരനും രംഗസംവിധായകനുമായിരുന്ന ലൂയി ഡഗൂർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഫോട്ടോഗ്രാഫി രീതിയായ ഡഗറോ ടൈപ്പ് പ്രക്രിയയുടെ പേറ്റന്റ് 1839 ഓഗസ്റ്റ് 19 ലോകത്തിന് സമർപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. ഇറാനുമായി എല്ലാ വ്യാപാര ഇടപാടുകളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചതായി UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈലാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാലാ നഗരസഭ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം നടത്തും. കഴിഞ്ഞ മാസം 21 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് അല്പസമയത്തിനകം കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ്

ഹൗസിൽ ആരംഭിക്കും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷേർസി വിയും പങ്കെടുക്കും. നാളെ രാവിലെ ഇതേ വേദിയിൽ ഉപലോകായുക്ത ജസ്റ്റിസ് ഷേർസി വി സിംഗിൾ ബെഞ്ച് സിറ്റിംഗ് നടത്തും. വയനാട് മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസിൽ വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മാലിന്യ സംസ്കരണ മേഖലയിലെ നൂതന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനമായ ഓപ്പറേഷൻ ഹോട്ട്സ്പോട്ടിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 775 ഇടങ്ങളിൽ പരിശോധന നടത്തി. കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹായത്തോടെ തദ്ദേശ ഭരണവകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. മാലിന്യ കൂമ്പാരങ്ങളായതും സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിലും അശാസ്ത്രീയമായ മാലിന്യം സംസ്കരണം നടത്തുന്ന സ്ഥാപനങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 665,000 രൂപ പിഴ ചുമത്തി. പിഴവ് കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം തടയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറി കടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. DYFI 16th സംസ്ഥാന സമ്മേളനം ഇന്ന് തൃശൂരിൽ തുടങ്ങും. ആദ്യമായാണ് തൃശൂർ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നടക്കം 20 പേർ സൗഹാർദ്ദ പ്രതിനിധികളായും ഉണ്ടാകും. അല്പസമയത്തിനകം റീജിയണൽ തിയേറ്ററിൽ പ്രതിനിധി സമ്മേളനം നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് രക്തസാക്ഷി കുടുംബ സംഗമത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. 22 സമാപന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന മാധ്യമശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനാകും. KSRTC എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:00, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് ബസ് പുറപ്പെടുക. കാസർഗോഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ജില്ലാതല അവലോകന യോഗം കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP അധ്യക്ഷനായി. കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന ധനസഹായത്തോടെ ഫലപ്രദമായി ഉപയോഗിക്കാനും വിവിധ തലങ്ങളിൽ നിന്ന് ഏകോപനം ചെയ്യുന്നതിനുമായാണ് യോഗം ചേർന്നത്. കടലിൽ കാണാതായവരെ തിരയുന്നതിനും കടൽ രക്ഷാപ്രവർത്തനങ്ങളും സുരക്ഷയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് കോസ്റ്റൽ പോലീസുമായി ചേർന്ന് കടൽ പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കടലിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനൊപ്പം കടൽ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ ജാഗ്രതാ മുന്നറിയിപ്പുകളെക്കുറിച്ചും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയാണ് പെട്രോളിംഗിലൂടെ ലക്ഷ്യമിടുന്നത്. ഓണത്തോടനുബന്ധിച്ച് കോഴിക്കോട് നഗരത്തിലെ പ്രധാന പാതകളിലും ജംഗ്ഷനുകളിലും നാളെ മുതൽ 31 വരെ കർശന ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തി. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന വാഹനങ്ങൾ ലോക്ക് ചെയ്യുകയും ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി ഉടമയിൽ നിന്ന് തുക ഈടാക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. ഈ ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ട്രെയിൻ കൂടി സജ്ജമാണെന്നും KMRL അധികൃതർ അറിയിച്ചു. കണ്ണൂർ നഗരത്തിൽ ഓണനാളുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിന് ഇന്നു മുതൽ ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് കോർപ്പറേഷൻ മേയർ PI ഇന്ദിര അറിയിച്ചു. അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ലെന്നും കോർപ്പറേഷന്റെ മൾട്ടിലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഈ മാസം 31 വരെ ഫീസ് ഈടാക്കില്ലെന്നും മേയർ അറിയിച്ചു. ആകാശവാണിയിൽ നിന്നും ദൂരദർശനിൽ നിന്നും വിരമിച്ച ജീവനക്കാരുടെ കൂട്ടായ്മയായ ആകാശ് ദർശൻ ഇന്ന് രാവിലെ കോഴിക്കോട് ശിക്ഷക് സദനിൽ ചേരും. കവിയും ഗാനരചയിതാവുമായ PK ഗോപി മുഖ്യാതിഥിയാകും. സാഹിത്യരംഗത്ത് വിവിധ പുരസ്കാരങ്ങൾ നേടിയ PP ശ്രീധരനുണ്ണി, ഡോക്ടർ ഒ വാസവൻ, T പുരുഷു കക്കോടി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യസെൻ അമേരിക്കയുടെ ഗാരറ്റ് ടാനിനെ നേരിടും. ശ്രീലങ്കയുടെ D അഭി വിക്രമയ്ക്കെതിരെ ആയുഷ് ഷെട്ടിയും മത്സരിക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി MJോൺ ഉദ്ഘാടനം ചെയ്യും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആംസ്റ്റൺ വീനിൽ വൈകിട്ട് 6:30 മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ D വിഭാഗത്തിൽ ഒന്നാം.

0: മൂന്നാമതെത്തി. 135-ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും എസ് സി ഡൽഹിയും വൈകിട്ട് 7 കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 മത്സരങ്ങളിൽ നിന്ന് 21 ഗോളുകൾ നേടിയ എസ് സി ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ കലാഭവൻ മണി പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം മത്സരം. വരികൾ എസ് രമേശൻ നായർ. ഈണം എം ജയചന്ദ്രൻ.

ഗാനലോകവീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ റിലീസായ ഉണ്ണിയാർച്ച എന്ന ഉദയ പിക്ചേഴ്സ് ചിത്രത്തിന്റെ ഗാനവിശേഷങ്ങളിലൂടെ ഈ പരമ്പരയുടെ ഈ അധ്യായം കടന്നുപോകുന്നു. ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം കെ രാഘവൻ. സമ്പൂർണ ഗാനങ്ങളും ഗാനശകലങ്ങളുമായി ഏകദേശം 25 ഗാനങ്ങൾ ഉണ്ണിയാർച്ചയിലുണ്ട്. ഇവയിൽ 4 പാട്ടുകളും വിരുത്തങ്ങളും ഉൾപ്പെടുന്നു. ചിത്രത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രാദേശിക തനിമയുള്ള ഗാനങ്ങളാണ് ഏറെയും. സന്ദർഭാനുസരണം ഗാനങ്ങൾക്ക് നാടോടി ശൈലിയും ശാസ്ത്രീയ സ്വഭാവവും ലളിതഗാന ശൈലിയുമൊക്കെ മാറി മാറി കൊടുക്കാൻ ഗാനശില്പികൾക്കായിട്ടുണ്ട്. എങ്കിലും എല്ലാ ഗാനങ്ങളെയും പൊതുവെ കേരളീയമെന്ന് വിവക്ഷിക്കാവുന്ന സാംസ്കാരിക തനിമ അനുഗ്രഹിച്ചു കടന്നുപോയിട്ടുണ്ട്.

കെ രാഘവൻ മുഖ്യ ഗായകനായി വരുന്ന ഈ ഗാനം ഈ കഥയുടെ ചരിത്ര പശ്ചാത്തലവും പുത്തൂരം വീടിന്റെ ഉൽപ്പത്തി കഥയും വിശദമാക്കി തരുന്നു. ഗാനസാഹിത്യത്തിലും സംഗീത നിർവഹണത്തിലും വടക്കൻ പാട്ട് ശൈലി സ്വീകരിച്ചിട്ടുണ്ട് ഈ ഗാനം. പ്രത്യേകിച്ച് ആദ്യ ഭാഗം, ഈഴത്തുനാട്ടിലെ രാജാവ് കേരളത്തിലെ ചേരമാൻ പെരുമാൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടത്തേക്ക് കപ്പൽ മാർഗം അയച്ച ഏഴ് ചേകവന്മാരുടെ പിൻഗാമികളിൽ ഒരു കുടുംബമാണ് പുത്തൂരം വീട് എന്നാണ് പാട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. പായ്ക്കപ്പലിൽ കേരളം ലക്ഷ്യമാക്കി വരുന്ന ഈഴത്തുനാട്ടിലെ ചേകവന്മാരെയാണ് പ്രധാനമായും ഗാനരംഗത്ത് കാണിച്ചിരിക്കുന്നത്. പാട്ടിന്റെ രണ്ടാം ഘട്ടത്തിൽ രചനാശൈലിയും സംഗീതശൈലിയും മാറി വരുന്നുണ്ട്. ഇവിടെ വടക്കൻ പാട്ട് ശൈലി മാറ്റി കേരളീയ നാടോടി സംഗീതത്തിന്റെ മറ്റൊരു രീതിയായ മാവേലിപ്പാട്ട് ശൈലിയാണ് കൈക്കൊള്ളുന്നത്.

ഗാനത്തിലെ കോറസ് പാട്ടിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറുന്നുമുണ്ട്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മീൻപിടുത്തം തൊഴിലാക്കിയെടുത്തവർക്കിടയിൽ പ്രചാരത്തിലുള്ള ചില വായ്ത്താരികളെയാണ് ഈ പാട്ടിൽ ഗായകസംഘം പാടി ആവിഷ്കരിക്കുന്നത്. ഇനി പാട്ടിലേക്ക്.

കുഞ്ഞിയാർച്ചയും തോഴിമാരും കാവിൽ തൊഴാൻ പോകുമ്പോൾ ആറ്റുമണമേൽ കുഞ്ഞിരാമനെയും കൂട്ടാളികളെയും കണ്ടുമുട്ടുന്ന രംഗത്തിന് പശ്ചാത്തലമായി കേൾക്കാവുന്ന ഗാനം. ഗാനം ആലപിക്കുന്നത് പി ലീല. കുമ്മിയടിപ്പാട്ടിന്റെ ഈണത്തെ ലളിതഗാന ശൈലിയിലേക്ക് മാറ്റിയ സംഗീത സംവിധായകൻ, സംഗീത നിർവഹണത്തിൽ അസാമാന്യമായ

ആയ കരവിരുദാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഗ്രാമീണമായ കാവ്യകൽപ്പനകൾ കൊണ്ട് ഈ ചെറുപാട്ടിനെ അലങ്കരിക്കാൻ ഗാനരചയിതാവിനും കഴിഞ്ഞിട്ടുണ്ട്. പീലീലയുടെ ഹൃദ്യമായ ആലാപനവും പാട്ടിന്റെ മനോഹാരിതയേറ്റുന്നു.

ആദ്യ സമാഗമത്തിൽ തന്നെ കുഞ്ഞിരാമനും ഉണ്ണിയാർച്ചയും അനുരാഗബദ്ധരാകുന്നു. ഉണ്ണിയാർച്ചയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് കുഞ്ഞിരാമൻ പാടുന്ന ഗാനശകലം ആലാപനം എ എം രാജയുടേത്.

ഇതുപോലുള്ള ഒട്ടേറെ ഗാനശകലങ്ങൾ ചിത്രത്തിലുടനീളം വിന്യസിച്ചിട്ടുണ്ട്. ഈ ഗാനശകലം വടക്കൻ പാട്ടിൽ നിന്ന് തന്നെ എടുത്തു ചേർത്തതാണ്. കെ രാഘവന്റെ ശബ്ദത്തിൽ ഒരു ഗാനശകലം. ഇത് ആരോമൽ ചേകവരെ കുറിച്ചുള്ളതാണ്.

കെ രാഘവന്റെ ശബ്ദത്തിൽ ഹൃദ്യമായ മറ്റൊരു ഗാനശകലം. ഉണ്ണിയാർച്ചയെ അല്ലിമലർക്കാവിൽ കൂത്തുകാണാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നരംഗത്തിലാണ് ഈ ഗാനം.

0: വടക്കൻപാട്ട് സാഹിത്യത്തിലും വടക്കൻപാട്ട് ചിത്രങ്ങളിലും സജീവ സാന്നിധ്യമായി വരുന്ന പാണൻ ഉണ്ണിയാർച്ചയിലും മ്യൂസിക്കൽ റിലീഫായി എത്തുന്നു.
1: കണ്ണ് ചെമ്മി ചിമ്മി നടക്കും കറുകക്കാളി, പിന്നെ തുള്ളി തുള്ളി തുമ്മി നടക്കണ തുമ്പി പെണ്ണ്, മൂക്ക് കിണുങ്ങണ മാണി, മൂക്ക് കിണുങ്ങണ മാണി, നിറതേ നാണി, പനനീർ വാണി, കൊങ്കൺ താണി, പല പല നാരീമണികളും എപ്പോഴും ഇക്കിളി വന്ന് നടക്കണ കള്ളി പെണ്ണ്.
0: എസ് പി പിള്ളയാണ് പാണനായി എത്തുന്നത്.
2: ഉണ്ണിയാർച്ചമ്മ, ഉണ്ണിയാർച്ചമ്മ, ചക്കയും കൊണ്ട് വരണുണ്ട്. പാണന് ചക്ക ഇഷ്ടമാണെന്ന് ഉണ്ണിയാർച്ചമ്മയ്ക്ക് അറിയാവേ.
3: ആ പുട്ടിലെടുത്തിരിക്കും പാണരെ.
0: പിന്നീട് അങ്ങോട്ടുള്ള വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ ഏറിയതിലും പാണന്റെ വേഷം എസ് പി പിള്ളയ്ക്ക് സംവരണം ചെയ്തതുപോലെയാണ്.
2: പാണൻ ചിരിച്ചേത് കുറ്റം, ചിരിച്ചില്ലേത് കുറ്റം, നുണ പറഞ്ഞിണങ്ങണത് പാണന് നല്ലത്. ചന്തുത്തമ്പുരാൻ എന്തേ ഈയിടെ വല്ലാത്തൊരു ചൂട്.
0: വടക്കൻ പാട്ട് ചിത്രം എന്ന് പറയാവുന്ന പ്രിയദർശൻ ചിത്രം കടത്തനാടൻ അമ്പാടിയിൽ വരെ എസ് പി പിള്ള പാണനായി വന്നു. പാണനുള്ളതുകൊണ്ട് പാട്ടിന് പഞ്ഞമുണ്ടാവില്ല. ഉണ്ണിയാർച്ചയിൽ പാണൻ പാട്ടുകുരുക്കുന്നതിന്റെ ശബ്ദപഥം ഇങ്ങനെ.
2: ആന്നേ വളരുമ്പം പൊറത്തോളുവേ.
3: പാണന്റെ പാട്ട് കേട്ടിട്ട് നാളെ ഏറെയായി, ഒന്ന് പാടീൻ പാണരെ, ഞാൻ ഉടുക്കു വായിക്കാം.
0: ഗായകൻ കെ രാഘവൻ തന്നെ.

0: മുഖസ്തുതി പറയാതെ പാണത്.
1: ഇല്ലേ, വെയിലേറെ കൊണ്ടു തൊള്ളി വെള്ളം.
0: ഇക്ലിപ്പെണ്ണെ, ആ വെള്ളിപ്പാത്രത്തിൽ ഇത്ര പാൽപ്പായസം പാണന കൊണ്ട കൊടുക്കും.

0: പാരഡി ഗാനം പോലെ ഒരു ഗാനഖണ്ഡം. ഗായകൻ മെഹബൂബ്.
1: വശികാരണി വാനിൽ
2: വരൂ പാണന്റെ മകളെ,
1: പാണിനി കയറിൽ വരൂ കേറിനി.
3: അച്ഛൻ വരൂ.
0: ആർച്ചയിൽ അനുരാഗവിവശനായ ആറ്റും മണമേൽ കുഞ്ഞിരാമൻ കാണുന്ന ഒരു പ്രണയ സ്വപ്നരംഗം. ഇക്കാലത്തിറങ്ങിയ സിനിമകളിലെല്ലാം തന്നെ പ്രേമ സ്വപ്നരംഗങ്ങൾ ഒരു പതിവ് ചേരുവയായിരുന്നു. അറബിക്കഥയിലെ രാജകുമാരനായും കാമദേവനായും മറ്റും ഗാനരംഗത്തിൽ പ്രേംനസീറിന് വേഷപകർച്ചകളുണ്ട്.

ഇനി പ്രശസ്തമായ വിരഹ പ്രണയ ഗാനം. ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിൽ നിന്ന് ഏറെ ജനപ്രീതി നേടിയെടുത്ത ഗാനവും ഇതുതന്നെ.

ചന്തുവുമായുള്ള ഉണ്ണിയാർച്ചയുടെ വിവാഹം ഉറപ്പിച്ചു എന്നറിയുന്ന കുഞ്ഞിരാമിന്റെയും ഉണ്ണിയാർച്ചയുടെയും മാനസികാവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന ഗാനം. ഗാനം ആലപിക്കുന്നത് AM രാജയും P സുശീലയും. തികഞ്ഞ ഭാവാത്മകതയാണ് ആലാപനത്തിന്റെയും രചനയുടെയും സംഗീതത്തിന്റെയും മുഖമുദ്ര. ഇനി ഗാനത്തിലേക്ക്.

0: ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കൃത്യമായ നയരൂപീകരണത്തിനും കാര്യക്ഷമ ഭരണ നിർവഹണത്തിനും അടിസ്ഥാനം വിശ്വസനീയ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെ 2026 ബാച്ച് ട്രെയിനി ഓഫീസർമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ദേശീയ പരീക്ഷാ ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 പേരെ നിലവിലെ പാനലിൽ നിന്ന് ഒഴിവാക്കി. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും PIB ഫാക്ട് ചെക്കിംഗ് വിഭാഗം വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാവും. DYFI 16th സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തൃശൂരിൽ തുടക്കം. ആദ്യമായാണ് DYFI സംസ്ഥാന സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റി T അശോക്കുമാർ MLA നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൌശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുകയെന്നതാണ് പ്രധാന ആവശ്യം. 135th ഡ്യൂറാൻഡ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FC SC ഡൽഹിയും ഇന്ന് ഏറ്റുമുട്ടും. വൈകിട്ട് 7 കൊൽക്കത്തയിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964 4321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടി 9496569 6321. ഈ പരിപാടി ഇപ്പോൾ മുതൽ ഒരു മണിക്കൂർ. സ്റ്റുഡിയോയിൽ അതിഥിക്കൊപ്പം MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പല മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ടാകും. ചില മരുന്നുകൾ ദിവസേന ഉപയോഗിക്കുന്നതാവാം, മറ്റു ചിലവ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി കരുതി വെച്ചിട്ടുള്ളതുമാകാം. പക്ഷേ ഈ മരുന്നുകളെല്ലാം ശരിയായ വിധമാണോ സൂക്ഷിച്ചിരിക്കുന്നത്? ഓരോ തരം മരുന്നും ഓരോ രീതിയിലാണോ സൂക്ഷിക്കേണ്ടത്? മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ഇത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. സ്വാഗതം ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496569 6321. അപ്പോൾ സാർ, സാധാരണയായിട്ട് വീടുകളിൽ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾ വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പൊതുവായിട്ട് ലോകത്താകമാനം അതീവമായ തെറ്റുകൾ കാണുന്നുണ്ട്. അതായത് ഒരു 40% ആൾക്കാരും സ്റ്റോർ ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയുന്നത് ഗ്ലോബലി. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ കുറേ കൂടെ വേഴ്സാകാനാണ് ചാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. ആൾക്കാർ കൂടുതലായിട്ട് ഈ മരുന്നിനെ നമ്മളോളം തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ധാരാളം പേര് യാത്രയിൽ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ തന്നെ നമ്മൾ പല പരിപാടികളായിട്ട് സ്കൂട്ടറിൻ്റെയൊക്കെ അകത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കാറിൽ അത് ലോക്ക് ചെയ്തിട്ട് കഴിക്കാനൊക്കെ പോയിട്ട് ഭയങ്കര വെയിലത്ത്, അതിഭീകരമായ വെയിലത്ത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് ആദ്യം തന്നെ കുഴപ്പം പിടിച്ച ഒരു സ്റ്റോറേജാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഐഡിയലി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വയ്ക്കേണ്ട മരുന്നുകളാണെങ്കിൽ AC ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ എല്ലാവർക്കും അതുണ്ടാവില്ല. എന്നാലും

0: നമുക്ക് ഒരു വുഡൻ കബോർഡിൽ വയ്ക്കേണ്ടുന്നതിന് പകരം നമ്മൾ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ മോഡിൽ എളുപ്പത്തിൽ കാണത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക, കിച്ചൺ ക്യാബിനറ്റിൽ പല ഏരിയയിൽ കൊണ്ടുവയ്ക്കുക, ബാത്റൂമിൽ വയ്ക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം, അതുപോലെ വയ്ക്കുന്നത് രീതി മാത്രമല്ല, സ്റ്റോറേജ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പല മരുന്നുകളുമായിട്ട് മിക്സപ്പ് ആകാം, എക്സ്പയറി മരുന്നുകളാകാം. അപ്പം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആക്സസ് ഉണ്ടാകത്തക്ക രീതിയിലുള്ള വൈപ്പാകാം, അതുപോലെ നമ്മളെ പെറ്റ് ആനിമൽസ്. അപ്പോൾ അതെല്ലാം സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചില തകരാറുകളാണ്.
1: നമുക്ക് ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
0: ഹലോ, നമസ്കാരം.
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംസാരിച്ചോ
2: ഡോക്ടർ. ഞാനൊരു രോഗിയാണേ.
0: ഓ,
2: 68 വയസ്സുണ്ട്.
0: ഓക്കെ.
2: അപ്പൊ തട്ടുകടയാ എനിക്ക് പണി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
2: അപ്പൊ പിന്നെ ഈ കാലിലാണെങ്കിൽ ഒരു അവിടെ വെച്ച് എന്തോണ്ടോ ഒന്ന് കടിച്ച് പിന്നെ ഒരു 5 വർഷത്തോളം ഞാൻ ചികിത്സിച്ചു. അപ്പൊ അതിൻ്റെതെല്ലാം ഒരുപാട് ഓയിൽമെന്റുകളും പിന്നെ എല്ലാം തന്നിട്ടുണ്ട് ഗുളിക. ഇപ്പൊ ഞാന് പിന്നെ മണർകാട്ടേക്ക് അടിയിലാ കാണിക്കുന്നത്.
0: ഓ,
2: അപ്പൊ ഷാജി ഡോക്ടറെ കാണിക്കുന്നത്. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട്. അപ്പൊ ഇൻസുലിൻ ഉണ്ട്, എനിക്ക് ഇൻസുലിൻ എടുത്ത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വെച്ചാ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല ഡോക്ടറെ. അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് പല പ്രാവശ്യം അങ്ങനെ എടുത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുത്തി വെക്കരുതെന്ന്.
0: ഇൻസുലിൻ തട്ടുകടയിലേക്ക് കൊണ്ടുപോയിട്ടാണോ ചെയ്യുന്നത്?
2: അല്ല, തട്ടുകടയിൽ കൊണ്ടുപോകത്തില്ല, വീട്ടിൽ ഇൻസുലിൻ ചെയ്യും. ചെയ്തേ എവിടെയെങ്കിലും മേശപ്പുറത്ത് വെച്ചാൽ മറ്റേ മറന്നുപോകും.
0: അല്ല, മറന്നുപോകും എന്ന് പറഞ്ഞാല് എന്ത് തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന കാര്യമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻസുലിൻ നമുക്ക് പൊതുവേ ഒരു ധാരണ ഉണ്ട്, ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന്. നമ്മള് ഒരു തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞാല് 10-30 ദിവസത്തേക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അത് ഓർഡിനറി സാധാരണ. അല്ല, കേൾക്കൂ കേൾക്കൂ. അല്ല, അതെ അതെ, അത് പോട്ടെ, ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട. അത് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ്. ഒരു പരിധി വരെ അങ്ങനെ വച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് എപ്പോഴും ചെറിയ ടെമ്പറേച്ചറിൽ റെഫ്രിജറേറ്ററിൽ വച്ച് വീണ്ടും വെളിയിലെടുത്ത് വീണ്ടും തിരിച്ച്, അത് ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല. മാത്രമല്ല, റെഫ്രിജറേറ്ററിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കുത്തുമ്പോൾ നമുക്ക് അല്പ പെയിൻ കൂടുന്നതായിട്ട് സ്റ്റഡിയുണ്ട്. അതുകൊണ്ട് ഒരു തവണ അത് നമ്മൾ എടുത്തു തുടങ്ങിയാൽ, ആ ഒരു പർട്ടിക്കുലർ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അങ്ങനെ എടുത്ത് കളയണ്ട കേട്ടോ. ഇനി അങ്ങനെ അബദ്ധം പറ്റണ്ട കേട്ടോ, കാശും ലാഭിക്കാമല്ലോ.
2: പിന്നെ ഈ പിന്നെ ഉപയോഗിച്ച ഒരുപാട് ഓയിൽമെന്റ് ഉണ്ടൊക്കെ, അതൊക്കെ ഇനി ഉപയോഗിക്കാമോ അതോ കളയണോ?
0: അല്ല, അത് ഒരുപാട് കാലം കഴിഞ്ഞതാണെങ്കിൽ ഒന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപയോഗിച്ചുകൂടാ. പിന്നെ റീസെന്റ് ആയിട്ട് ഉപയോഗിച്ചതൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാലത്തേക്ക് കൂടെ അത് ഭംഗിയായിട്ട് അടച്ച് അത് പ്രോപ്പറായിട്ട് വലിയ ടെമ്പറേച്ചറിൽ എക്സ്പോഷർ വരാത്ത രീതിയിൽ വച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. അതിനിപ്പോൾ നമുക്ക് ഇന്ന കാലയളവ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി പഴക്കം ഉണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ.
2: പിന്നെ ഈ കാർഡിബിയിൽ നിന്ന് തരുന്ന ഗുളിക കഴിഞ്ഞിട്ടേ, അപ്പൊ വേറെ അത് കൊണ്ട് കാണിക്കുമ്പോ അവര് വേറെ പിന്നെ കമ്പനിയുടെയാന്ന് പറഞ്ഞാ തരുന്നത്. അതിന് പ്രശ്നമുണ്ടോ ഡോക്ടറെ?
0: അത് ഡോക്ടറുടെ അറിവോടുകൂടിയാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. മരുന്നുകൾക്കെല്ലാം ഒരേ കൺട്രോൾ തന്നെയാണ്. അതുകൊണ്ട് വേറൊരു കമ്പനിയുടെ ആയെന്ന് പറയും, സെയിം മോളിക്യൂൾ, സെയിം സ്ട്രെങ്ത് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ.
1: ശരി, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ ഈ ശ്രോതാവ് ചോദിച്ചതുപോലെ എല്ലാ മെഡിസിനും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരം മരുന്നുകളാണ് പർട്ടിക്കുലർലി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്, ഏതെല്ലാമാണ് സാധാരണ നിലയിൽ അല്ലെങ്കിൽ സാധാരണ താപനിലയിൽ വെക്കേണ്ടതെന്ന് പറയാം.
0: നമ്മുടെ മരുന്നിൻ്റെ ലേബലാണ് ഏറ്റവും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്. മരുന്നിൻ്റെ ലേബലില് 2-8 ഡിഗ്രി സെൽഷ്യസ് വരെ കീപ്പ് ചെയ്യാൻ പറയുകയോ, അല്ലെങ്കിൽ സ്റ്റോർ ഇൻ എ കോൾഡ് പ്ലേസ്, ആ രീതിയിൽ പറയുന്ന മരുന്നുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ

0: ഞാൻ പറഞ്ഞ പോലെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും അതിൽ തന്നെ വയ്ക്കണം എന്നില്ല. വയ്ക്കാത്തതാണ് ഒരു തരത്തിൽ നല്ലത്, കാരണം അതിന് അത്രയും സ്റ്റേബിളാണ് ആ ഡ്രഗ്. അപ്പം അല്ലാതെ ഉള്ള ഇപ്പം സ്റ്റോറിൻ്റെ കൂൾ പ്ലേസ് അല്ലെങ്കിൽ ഓർഡിനറി റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത് ഒരു ഐഡിയലി 25 ഡിഗ്രി വരെ മാക്സിമം. അത് നമ്മുടെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കഴിയുന്നിടത്തോളം ഈ കബോർഡിൽ ടെമ്പറേച്ചർ അല്പം പൊങ്ങി നിൽക്കുന്ന സീസണിൽ, സമ്മറിലാണെങ്കിൽ ഉടൻ കബോർഡിൽ അത് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഐഡിയലായിട്ട്. അപ്പം അതാണ് സ്റ്റോറിൻ്റെ നോർമൽ റൂം ടെമ്പറേച്ചർ. പിന്നെ ചില കേസിൽ ഇപ്പോൾ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ഫ്രിഡ്ജിൽ നമ്മൾ ഡോറിലാണ് സൂക്ഷിക്കുന്നത്. ഒരിക്കലും ഫ്രിഡ്ജിൻ്റെ വാതിലിൽ ഡോറിൽ സൂക്ഷിക്കാൻ പാടില്ല അങ്ങനത്തെ പ്രിപ്പറേഷൻ. കാര്യം എപ്പോഴും നമ്മൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് നോർമൽ റൂം ടെമ്പറേച്ചറുമായിട്ട് എപ്പോഴും എക്സ്പോസ്ഡ് ആകും. അപ്പോൾ അതുകൊണ്ട് മിഡിലായിട്ട് വരുന്ന, ഏകദേശം മിഡിലിൽ വരുന്ന ഷെൽഫിൽ തന്നെ വയ്ക്കുന്നതാണ് നല്ലത്.
1: അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ആ സംസാരിച്ചോളൂ.
0: യെസ് പറയൂ.
2: ആ ശരി. ആ പിന്നെ ഈ തുളസിയുണ്ട ഗുളികയും ചുവന്ത ഗുളികയും കഴിക്കുന്നുണ്ട്. അത് ഈ ടിന്നിനകത്തിട്ട് അത് അലമരി വെച്ചിരിക്കുക, അതൊരു കുഴപ്പമുണ്ടെന്ന് അറിയാനായിരുന്നു.
0: ഇല്ല, ടിന്നിൻ്റെ അകത്ത് വെക്കുന്നോണ്ട് കുഴപ്പമില്ല. അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ടിന്നോടുകൂടി ഈ കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ ചാൻസ് ഉള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ അല്ലെങ്കിൽ അതുപോലെ ആ ചൂട് കുറവുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കുക. പല വീടുകളിലും ചിലപ്പോൾ നമ്മൾ അതുപോലെ ഒരിക്കലും അത് ലൈറ്റുമായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് പല വീടുകളിലും വൈകിട്ടും രാവിലെയൊക്കെ ആ രീതിയിൽ വയ്ക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത് സൂക്ഷിക്കുക. ടിന്നിൽ അടച്ചു വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ.
1: നന്ദി. സാറ് പറഞ്ഞ പോലെ ജനലിന്റെ സൈഡില് ടേബിളിലൊക്കെ മരുന്നുകൾ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ വെയിലടിക്കാം, ആ വെയിലടിക്കുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ വ്യത്യാസം.
0: അതെ അതെ അതെ. ഇപ്പൊ മരുന്നിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈറ്റാണ്. അപ്പൊ നമുക്ക് മരുന്നിന് പല ലൈറ്റുകളും താങ്ങാൻ പറ്റത്തില്ല, പല വേവ് ലെങ്തിലുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആംബർ കളേഡ് ബോട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഗ്ലാസ്, പണ്ട് ഗ്ലാസ്സായിരുന്നു, അങ്ങനത്തെ കുപ്പികൾ അല്ലെങ്കിൽ ലൈറ്റ് പ്രൂഫ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ആക്ടിനിക് ലൈറ്റ് എന്ന് പറയും. അതിന് ഒരു പ്രോബ്ലം, ഒരു മരുന്നിൻ്റെ കോമ്പോസിഷനിലെ, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനാണ് മെയിൻലി വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അങ്ങനെ വരത്താത്ത വേവ്സ് അലൗഡാണ്. അപ്പോൾ അത് സാധാരണഗതിയിലുള്ള സൺലൈറ്റിൽ ഡയറക്റ്റായിട്ട് ഇത് കോമ്പോസിഷനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ലൈറ്റ് പ്രൊട്ടക്ഷൻ മെയിനായിട്ട് പറയുക. വളരെയധികം മരുന്നുകൾ ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ അരികിനുമൊക്കെ ഇപ്പോൾ മഴ സീസണും അതും ഇതുമൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടുതൽ മോയ്സ്ചർ, അതുമായിട്ടൊരു എന്തെങ്കിലും ചെറിയ ഒരു ഈ പാക്കിങ്ങിലെ ഒരു വ്യത്യാസമോ, അല്ലെങ്കിൽ നമ്മൾ പൊട്ടിച്ചതിന് ശേഷം മോയ്സ്ചർ കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ, മോയ്സ്ചർ വരത്തക്ക രീതിയിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മോയ്സ്ചർ ഒരു വലിയ പ്രശ്നമാണ്. അത് കെമിക്കൽ ഡീകോമ്പോസിഷൻ, ഹൈഡ്രോളിസിസ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഫംഗൽ ഗ്രോത്ത് പോലുള്ള മറ്റനേക സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഫംഗസ് എന്നൊക്കെ പറയുന്നത് പല, എസ്പെഷ്യലി ഇഞ്ചക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ലൈഫ് പോലും പോകത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം മോയ്സ്ചർ ഒരു വലിയ ഫാക്ടറാണ്. ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ ഡീകോമ്പോസിഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മെയിൻലി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഐഡിയൽ സ്റ്റോറേജ് കണ്ടീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്.
1: അപ്പോൾ ഈ സ്റ്റോറിൻ കൂൾ പ്ലേസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും?
0: അല്ല, സ്റ്റോറിൻ കോൾഡ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. നമ്മൾ കൂൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി വരെ മാക്സിമം, അതിൽ താഴെ സൂക്ഷിച്ചാൽ മതി. പലരും അത് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ ലേബൽ അത് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല.
1: ഓക്കെ, നമുക്ക് വേറൊരു ശ്രോതാവ് കൂടെ ചേരുകയാണ്. ഹലോ ഹലോ
2: ഹലോ,
1: പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: താങ്ക് യു. എന്റെ പേര് മെയ്സൺ എന്നാണ്. മെയ്സൺ, ഞാൻ വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ.
2: ഒരു ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കണക്ഷൻ

0: ആവശ്യം വരുന്ന കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പൊ വീടുകളിലൊക്കെ നമ്മൾ ഈ മെഡിസിൻസും ഗുളികകളും മരുന്നുകളും വെക്കും, നമുക്ക് കുഞ്ഞുങ്ങളുള്ള ഇൻഫൻസ് ഉള്ള വീടുകളുണ്ടല്ലോ, അപ്പം പെട്ടെന്ന് ഇൻ കേസ് അവരതൊരു ഒരു കുറച്ച് അളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക ഒരു കാര്യം എന്താണെന്നൊന്ന് പറയാവോ?
1: ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു അത് നമ്മളെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ സംബന്ധിച്ച്. അവർ വളരെ സെൻസിറ്റീവാണ്. പൊട്ടൻ്റെ മരുന്നാണെങ്കിൽ വളരെ ചെറിയ ഡോസ് പോലും ഒരുപക്ഷെ ജീവഹാനി വരെ വരാൻ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കഫ് സിറപ്പ് പോലുള്ള സാധനങ്ങൾ അവർ എക്സസൈസായിട്ട് എടുത്ത് കുടിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട കേസുകളിൽ പോലും ഉണ്ട്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കേസ്. അപ്പൊ അതുകൊണ്ട് ആദ്യം പ്രാഥമികമായിട്ട് നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു മരുന്നും വെക്കാതിരിക്കുക. കുട്ടികൾക്ക് നമ്മുടെ വളർത്ത് നായ പോലുള്ള സാധനങ്ങൾ, അപ്പൊ അത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ ഒരു അതെ അത് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക, ഉയരത്തിൽ വെക്കുക. ഒരിക്കലും അവർക്ക് ആക്സസിബിൾ ആയിട്ട് ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല, ലോക്ക് ചെയ്ത് തന്നെ വയ്ക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സ്വയം ചികിത്സയ്ക്കോ സമയം കളയരുത്. ഇമ്മീഡിയറ്റ്ലി അവരെ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോവുക. ഒരുപക്ഷെ മരുന്നകത്തോട്ട് അധികം പോയിട്ടില്ലായിരിക്കാം, പക്ഷെ അവർ പരിശോധന നടത്തി ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ വാഷിംഗ് സ്റ്റെപ്പും മറ്റതുമൊക്കെ ചെയ്തിട്ട്. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും എനിക്ക് വേറൊന്നും ഉപദേശിക്കാനില്ല, ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ സംശയമുണ്ടെങ്കിൽ കൊണ്ടുപോവുക. അത് അവിടെ അങ്ങ് ക്ലിയർ ആകും എത്രയും പെട്ടെന്ന് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ. അതെ അതെ, ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതെ അതെ ജേസൺ, ഓക്കെ, താങ്ക് യു ഫോർ
2: കോളിംഗ്. സർ, അപ്പോൾ ചില ആൾക്കാർ മരുന്നുകളെല്ലാം ഒരുപാട് ഡെയിലി യൂസ് ചെയ്യുന്ന മരുന്നുകളൊക്കെ ഒരുമിച്ച് ബൾക്കായിട്ട് വാങ്ങിയിട്ട് ഒറിജിനൽ സ്ട്രിപ്പിൽ നിന്നോ ബോട്ടിലിൽ നിന്നോ ഒക്കെ മാറ്റി വെവ്വേറെ ബോക്സുകളിലൊക്കെ, ഇപ്പോൾ പ്രായമുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഓരോ കളർ ബോട്ടിലൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കുന്നത്, അത് ശരിയായിട്ടുള്ള ഒരു രീതി?
1: ശരിക്കും പറഞ്ഞാൽ മരുന്നിൻ്റെ ലേബലാണ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. മറി ആസ് ഫാർ ആസ് പോസിബിൾ അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറിൽ നിന്ന് മാറ്റാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം വയസ്സായ ആൾക്കാർ മഞ്ഞ പച്ചഗുളിക നീലഗുളിക എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനെയൊക്കെ വെച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒറിജിനൽ കണ്ടെയ്നറാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഒറിജിനൽ ലേബലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം അതുകൊണ്ട് കഴിയുന്നിടത്തോളം അങ്ങനെ തന്നെ വയ്ക്കുക. പിന്നെ ഓരോ മരുന്നുകൾ ഓരോ ഡോസിൽ ഓരോ മാത്ര അനുസരിച്ച് കൊടുക്കത്തക്ക രീതിയിലുള്ള ചില അറേഞ്ച്മെൻസിനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. തീരെ നിവൃത്തിയില്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ മനസ്സ് ശരിക്ക് വർക്ക് ചെയ്യാത്തൊരു സ്റ്റേജിലൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് രാവിലെ ഒന്ന്, ഉച്ചയ്ക്കൊന്ന്, രാത്രി ഒന്ന് എന്നുള്ള രീതിയിൽ ഇതിനെ അടുക്കി വയ്ക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കഴിയുന്നിടത്തോളം ഒറിജിനൽ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒറിജിനൽ സ്ട്രിപ്പ് ആ സാധനം തന്നെ അതിൽ സൂക്ഷിച്ച് ചെയ്യുക.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, സ്വാഗതം, ആരാണ്?
3: നമസ്കാരം, ഞാൻ ഒറ്റശേഖരമംഗലം.
2: മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ?
3: അതെ.
2: ചോദിച്ചോളൂ, ചോദിച്ചോളൂ.
3: ഇൻസുലിൻ എടുത്തോണ്ടിരുന്നു നേരത്തെ, ഇപ്പൊ ഇൻസുലിൻ എടുക്കുന്നില്ല. പിന്നെ രണ്ട് ഗുളിക ഷുഗറിന്റെ ഗുളിക കഴിക്കുന്നു. പിന്നെ ബിപിക്കുള്ളതും പിന്നെ
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ
3: ഗ്യാസിനുള്ളതും കഴിക്കും.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താ വേണ്ടത്, എന്താ എന്താ അറിയണ്ടേ?
3: പത്ത് ദിവസത്തേക്കുള്ള ഗുളിക വാങ്ങിച്ചു വെച്ച് കഴിക്കാൻ പോകാനേ വെച്ച്.
1: ഓ, അതൊക്കെ കഴിക്കാം, കാരണം ഇതൊക്കെ ലൈഫ് ലോങ് നമ്മളെ മൊത്തം ജീവിതകാലം ഒരുവിധം യൂസ് ചെയ്യേണ്ട സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പത്തോ, അത് ഒരു പക്ഷേ അടുത്തവണ ഡോക്ടറെ കാണുന്നവരെയോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഒക്കെ ആയിട്ട്, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ട് അതിൻ്റെ ഡോസുകളോ മരുന്നുകളോ മാറ്റുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ആയിട്ട് നിജപ്പെടുത്താം. അല്ലെങ്കിൽ അത് അല്പം ലോങ് സ്ഥിരം കഴിക്കുന്നതാണ്, എല്ലാം ഒരുവിധം കൺട്രോൾഡ് ആയിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് അല്പകാലത്തേക്ക് കൂടുതൽ വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിനെ സംബന്ധിച്ച് പ്രിസ്ക്രിപ്ഷൻ കാണുമല്ലോ, കുറിപ്പടിയില്ലേ? അപ്പം അതനുസരിച്ച് അത് അല്പം കാലം കൂടുതൽ അങ്ങനെ വാങ്ങിക്കൊണ്ട് വാങ്ങിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓ, ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. ഡോക്ടർ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ഏതെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. അല്ല, സ്ഥിരം കഴിക്കുന്നത് കൺട്രോൾഡ് ആണെങ്കിൽ അങ്ങനെ ആകാം കേട്ടോ. ആ, ഓക്കെ
2: സർ. പിന്നെ ഈ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ

0: വേറെ കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കൗതുകത്തിനൊക്കെ കുട്ടികൾ ഗുളിക പൊട്ടിച്ച് അപ്പൂപ്പന്മാരുടെ വായിലൊക്കെ ഇട്ട് കൊടുക്കുന്ന
1: വാത്സല്യത്തിന്റെ
0: അതൊരു ശരിയായ രീതിയാണ്. കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ അത് തറയിൽ പോകാം, പിന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ബെഡിലൊക്കെ വീണ് പോകാം, പിന്നെ എടുത്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്ന ഒരു രീതി കാണാം.
1: ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ഇപ്പം നമ്മൾ വളരെ കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ കുട്ടികൾക്ക് അതിൽ കൗതുകത്തിനാണെങ്കിലും അല്ലെങ്കിൽ അത് അവരുടെ ഒരു പ്രിവിലേജ് ആയിരിക്കാം, ചിലപ്പോൾ കൂടുതൽ വിവരമുള്ള കുട്ടികളുമായിരിക്കാം ഇന്നത്തെ കാലത്ത്. പക്ഷെ നമ്മളതിനെക്കുറിച്ച് 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മരുന്നുകളുടെ കാര്യത്തിൽ ആ ഒരു വാത്സല്യം വേണ്ട എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത്. ഒരു കാരണവശാലും അത് ചെയ്യാതിരിക്കുക.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
2: ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി.
1: പറയണം.
2: ഹലോ സാറേ, ഞാൻ ഈശ്വരൻ നമ്പൂതിരി,
1: തലശ്ശേരി.
2: എന്റെ സംശയം ആദ്യത്തെ ശ്രോതാവ് മേഡം സംശയം ചോദിച്ചത് തന്നെയാണ്, ഇൻസുലിനെ കുറിച്ച് തന്നെയാണ്. ഇൻസുലിൻ ഞാൻ ഇൻസുലിൻ 10 വർഷമായിട്ട് എടുക്കുന്ന ആളാണ്. അപ്പം ഇത് ചില ഒരു ധാരണ ഉള്ളത് മൂലം മരുന്ന് കിട്ടിയാൽ അത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു, എന്നിട്ട് ഓപ്പൺ ആക്കുന്നു, അത് കൊടുക്കുന്നു, ഒരു അരമണിക്കൂർ നേരം പുറത്ത് വെച്ച് തണുപ്പ് കുറെ മാറിയതിനു ശേഷം ഇൻസുലിൻ എടുക്കും. മുന്നേ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞത് വെക്കേണ്ട ആവശ്യമേ ഇല്ല,
1: അത്
2: ഇരുന്നവരെ പുറത്ത് തന്നെ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത്.
1: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഇൻസുലിനുകളും നമുക്ക് ഓർഡിനറി റൂം ടെമ്പറേച്ചറിൽ ഒരു മാസം വരെ ഒരു തകരാറും അതിനുണ്ടാകത്തില്ല. ഓർഡിനറി ടെമ്പറേച്ചറിൽ, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ കുറേ നേരം തണുപ്പ് അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ വയ്ക്കുന്നു, പിന്നെ വീണ്ടും തണുപ്പിൽ കയറ്റുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ പാർട്ടിന് ചില തകരാറുകളുണ്ടായി അതിൻ്റെ എഫിക്കസി കുറയാനും കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പുതിയ പഠനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യകതയില്ല. ഇനി വച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് വിഷമിക്കേണ്ട കാര്യവുമില്ല.
2: എന്നാലും
1: അതെ അതെ അതെ, അത് പിന്നെ തീരുന്നത് വരെ ഒരു മാസം വരെ കേട്ടോ, അതൊക്കെ കഴിഞ്ഞു
2: കഴിഞ്ഞാൽ
1: അതെ അതെ അതിനകത്ത് തീരുമല്ലോ.
2: അതെ
1: അതെ അതെ, എല്ലാ എല്ലാ എല്ലാം ഇപ്പം അങ്ങനെയാണ് ഇറങ്ങുന്നത്, അത് സ്റ്റേബിൾ ആണ് കേട്ടോ.
2: അപ്പൊ വിശ്വാസം ഊർവേനെ പുറത്തു വെക്കാതെ മറ്റൊരു സംശയം കൂടിയുണ്ട്. അതായത് ഒരു എന്റെ വൈഫിന് നീർക്കത്തിനായിട്ടൊരു ഒരു മരുന്ന് റെനോസെൽ 4000 ഉള്ളത് ഇഞ്ചക്ഷൻ ഉണ്ട്, അത് 400 രൂപേന്റെ ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് രണ്ടാഴ്ച കൂടുമ്പോ അത് ഒരു മാസം 2 പ്രാവശ്യം വെക്കും. അത് അവിടെ തണുപ്പുള്ളത് അവര് ജെല്ലൊക്കെ പൊതിഞ്ഞിട്ടാ തരുക, അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ അതിന്റെ സ്ഥിതി അതും തണുപ്പ് കുറയാൻ മാറുന്നവരെ കാത്തു നിൽക്കണം. അവിടുത്തെ എങ്ങനെയാണ്
1: ഇഞ്ചക്ഷൻ അല്ലേ? അതെ, ഇഞ്ചക്ഷൻ അല്ലേ? അതെ അതെ അതെ അതെ അതെ, ആ അത് ടെമ്പറേച്ചറ് മാറുന്നവരെ, അതിൻ്റെ കേസിൽ അങ്ങനെ ഒത്തിരി വേറെ സ്റ്റഡീസ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറ് മാറുന്നവരെ അത് നോക്കിയിരിക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറയുന്നത്. ആ കേസിൽ തണുപ്പ് തീരുന്നത് വരെ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പെയിൻ കൂടുതലായിരിക്കും, അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ്. പക്ഷെ അത് രണ്ടാഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ എടുക്കുന്നത്, എങ്ങനെയാണ് എടുക്കുന്നത്? ആ രണ്ടാഴ്ചയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് തിരിച്ച്, കാരണം അത് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കുക. അത് ഇൻസുലിന്റെ കേസാണ്.
2: അല്ല അങ്ങനല്ല, അത് ഇഞ്ചക്ഷൻ മരുന്ന് അതിൽ കയറ്റി സൂചി അടക്കമുള്ള ഒരു മരുന്ന് അങ്ങോട്ട് കിട്ടുക.
1: അതെ അതെ അതെ അതെ,
2: ഇവിടെ എത്തിയിട്ട് തണുപ്പ് പോയിട്ട് എടുക്കുന്നു കാലാവസ്ഥ കഴിഞ്ഞു.
1: ആ ഒരു ഒരു പർട്ടിക്കുലർ, അതെ അതെ മനസ്സിലായി മനസ്സിലായി. ആ അത് കുഴപ്പമില്ല, തണുപ്പ് തീർന്നിട്ട് എടുത്ത് അത് പ്രിക്കിംഗ് പെയിൻ കുറയ്ക്കാനായിട്ടാണ്, അത് കഴിഞ്ഞിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുക, കളയുക. ഞാൻ ഉദ്ദേശിച്ച മൾട്ടി വയൽ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്, രണ്ടാഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ. അത് തണുപ്പാക്കിയിട്ട് എടുത്താൽ, തണുപ്പ് മാറിയിട്ട് എടുത്താൽ മതി കേട്ടോ. അതെ അതെ അതെ അതെ,
0: തീർച്ചയായിട്ടും. സാർ, ചില ഗുളികകൾ നമ്മൾ പകുതിയായിട്ട് മുറിച്ചുപയോഗിക്കുന്നു, ബാക്കി പകുതി സൂക്ഷിക്കുന്നു. അപ്പം നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അത് എക്സ്പോസ്ഡ് ആയല്ലോ. ആ പകുതി എങ്ങനെയാണ് നമ്മൾക്ക് സൂക്ഷിക്കാവുന്നത്, ബാക്കി പകുതി നമുക്ക് ഉപയോഗിക്കാമോ എന്നുള്ളതൊന്ന് പറയാം.
1: അത് പൊതുവേ ഒരു ചെറിയ പ്രോബ്ലമാണ്. ശരിക്കും ഐഡിയലി സ്പീക്കിംഗ് നമുക്ക് ഹാഫ് ആണെങ്കിൽ ഹാഫിൻ്റെ ഡോസ് ഉള്ള ഗുളിക, ഇപ്പം 2.5 മില്ലിഗ്രാം, 5 മില്ലിഗ്രാം, 10 മില്ലിഗ്രാം,

0: അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് വരുന്നുണ്ട്. ഐഡിയലി അത് തന്നെയാണ് നല്ലത്. പിന്നെ ചിലതിലാണെങ്കിൽ പൊട്ടിക്കത്തക്ക രീതിയിൽ ഒരു മാർക്കുണ്ടാകും, അപ്പോൾ അത് വെച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ വേരിയേഷൻ വരത്തില്ല. അപ്പോൾ സാധാരണ പൊട്ടിച്ചു കഴിക്കാൻ പറയുന്ന മരുന്നുകൾ ഒരുവിധം സ്റ്റേബിളായിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ എനിക്കറിയാം പല കോട്ടഡ് മരുന്നുകൾ, കോട്ടിംഗ് ഉള്ള മരുന്നുകൾ പോലും ചിലരെങ്കിലും പൊട്ടിച്ച് കഴിക്കാൻ പറയുന്നുണ്ട്. അത് അത്ര നല്ല കാര്യമല്ല, എസ്പെഷ്യലി കോട്ടഡ് ടാബ്ലറ്റ്. ഈ കോട്ട് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടിയാകണമെന്നില്ല, അത് പലപ്പോഴും നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വായിലൂടെ പോകുമ്പോഴുള്ള ഇഷ്യൂസൊക്കെ തടയാൻ വേണ്ടി കൂടെയാണ്. അതിൻ്റെ എഫക്റ്റുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്, അതെവിടെ റിലീസ് ചെയ്യണമെന്നുള്ള ഒരു പാർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളത് എസ്പെഷ്യലി അതിലൊരു മാർക്കുണ്ടെങ്കിൽ ഒരു പരിധിവരെ ചെയ്യാം. അങ്ങനെയുള്ള ഗുളികകൾ അല്പം ഒരു ദിവസം ഇപ്പോൾ വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് അതിൽ റിയാക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. അല്ലാതുള്ള ഗുളികകൾ അതുപോലെ കോട്ട ടാബ്ലറ്റ് പകുതിയിൽ ഉപയോഗിക്കുന്നത്ര നല്ലതല്ല ശരിക്കും പറഞ്ഞാൽ.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറഞ്ഞിട്ട് സംശയം ചോദിച്ചോളൂ.
2: ഞാൻ ശ്വാസം മുട്ടലുള്ള ഒരു രോഗിയാ.
1: പേര് പറയാമോ?
2: പേര് പറയാ, ഓമന തങ്കപ്പൻ.
0: പറയണം മാഡം.
2: അപ്പൊ ശ്വാസം മുട്ടലുണ്ട്, അതിന് മരുന്ന് കഴിക്കുമ്പോ എനിക്ക് കൈയും കാലും ഒക്കെ വലിച്ചു പോയിച്ചു. അങ്ങനെ
0: മാഡം പരിശോധിക്കുന്ന ഡോക്ടറെ തന്നെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഈ കൊച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ പല റീസൺസ് ആകാം, അപ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജനറൽ കണ്ടീഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് അതല്ല, ചില കേസിൽ മരുന്നിൻ്റെ പ്രശ്നവും ആകാം. അപ്പോൾ അത് ഡോക്ടറെ ഒന്ന് കാണിക്കുക, കാണിച്ചിട്ട് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരും.
1: സരി, സിറപ്പുകൾ, ഐ ഡ്രോപ്സ്, ഓയിൻമെന്റ് എന്നിവ തുറന്നതിന് ശേഷം എത്ര നാൾ വരെ ഉപയോഗിക്കാം? ചിലപ്പോൾ നമ്മളത് തുറന്ന് രണ്ട് ദിവസമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങളൊക്കെ മാറും, പിന്നെ നമ്മളത് അടച്ചിട്ട് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കും, പ്രത്യേകിച്ചും കുട്ടികളുടെ കഫ് സിറപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നീട് അത് ഉപയോഗിക്കാമോ ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയം.
0: അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ആൻറ്റിബയോട്ടിക്സ് ഡ്രൈ പൗഡറായിട്ടാണ് വരുന്നത്. അത് ഒരു പരിധിവരെ പലതും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടതും അങ്ങനെയുള്ളത്. പക്ഷേ അത് പുറത്ത് അത് കൂടുതൽ കാലാവധിയിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ രീതിയിൽ അത് ഡ്രൈ പൗഡറായിട്ട് വരുന്നത്. അത് സൊല്യൂഷനാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സസ്പെൻഷനാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നോർമലി ഒരാഴ്ച മുതൽ 10 ദിവസം വരെയൊക്കെ അതിൻ്റെ ശരിയായ പൊട്ടൻഷ്യൽ അത് നിലനിൽക്കത്തുള്ളൂ. വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ സിറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മാക്സിമം 10 ദിവസം വരെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും പലരും ഈ പറയുന്ന പോലെ 1-2 ദിവസം അത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ തവണ കഴിക്കുമ്പോൾ തന്നെ അസുഖം കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ട്, ബാക്കി ഉപയോഗിക്കത്തില്ല. അതൊരിക്കലും ശരിയല്ല. ആ പറഞ്ഞ ഡോസിൽ അത്രയും ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുക. ഒരു കാരണവശാലും അത് സൂക്ഷിച്ചു വെച്ചിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരസുഖം വരുമ്പോൾ സിമിലറായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ആർക്കായാലും അതെടുത്ത് കൊടുക്കുക.
1: സാറ് പറഞ്ഞത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആൻറ്റിബയോട്ടിക്സ്, പക്ഷേ സാധാരണ കഫ് സിറപ്പ് ഒക്കെ ഉണ്ടല്ലോ.
0: കഫ് സിറപ്പുകളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മൾ അതിൻ്റെ ഒരു കാലാവധി ായിട്ട് ബന്ധമില്ല, പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ യൂസ് കഴിഞ്ഞിട്ട് കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടുന്നൊരു കേസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് റീയൂസ് ചെയ്യാതിരിക്കുക, അതിനെയും നശിപ്പിക്കൽ തന്നെയാണ് വേണ്ടത്.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: ഞാൻ ഹാർട്ടിന്റെ ഒരു നിക്കോറാൻ ഗുളിയാ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജ് 2 ദിവസമായി ചീറ്റായി പോയതുകൊണ്ട് പിന്നെ തെർമോകോൾ കൊണ്ടുവന്ന് അതിൽ ആ ഗുളിയ എടുത്ത് വെച്ചു. കണ്ണിന്റെ മരുന്ന് കൊണ്ട് വെച്ച് വയ്ക്കാം, അതും കൂടെ ഫ്രിഡ്ജിൽ വെക്കണം, സൂക്ഷിക്കണം. അത് ആ ഫ്രിഡ്ജിൽ എഴുതി ഇതില് തെർമോകോളിൽ വെച്ച് കുഴപ്പമുണ്ടോന്ന്.
0: മാഡം, ഐഡിയലി ഇപ്പം തെർമോകോൾ എന്ന് പറയുന്നത് മാഡം ഉദ്ദേശിക്കുന്നത് അതിനകത്ത്

0: മറ്റേ തണുത്ത ഐസ് പാക്ക് പോലുള്ള ആ കൊണ്ട് അത് രണ്ട് ദിവസമാണ് അതില് വെച്ചത് അല്ലേ.
1: ആ
0: അത് കുഴപ്പമില്ല, പ്രാക്ടിക്കലി ആ അതെ പ്രാക്ടിക്കലി അത് അതനുസരിച്ചാണ് വച്ചിരിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. പക്ഷെ അത് രണ്ട് മൂന്ന് ദിവസത്തിനപ്പുറത്തൊന്നും ഒരു കാരണവശാലും അതിൽ ആ ടെമ്പറേച്ചർ നിൽക്കത്തില്ല. ഐഡിയലി ഒരു ദിവസമൊക്കെയാണ്, രണ്ടു ദിവസം വരെയൊക്കെ പോയെങ്കിൽ കുഴപ്പമില്ല, അത് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കേസിൽ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് കേടായി കഴിഞ്ഞാൽ അടുത്ത ആരുടെയെങ്കിലും ഫ്രിഡ്ജിൽ പറ്റുമെങ്കിൽ
1: വച്ചു. അപ്പൊ ഇന്നലെ അങ്ങനെ വച്ചു.
0: ആ
1: ഓക്കെ
0: ഓക്കെ ഓക്കെ,
1: രാവിലെ രാത്രി എടുക്കാം,
0: അത് പ്രശ്നമില്ല. മോളത് തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പ്രശ്നമില്ല കേട്ടോ. കൂടുതൽ ദിവസങ്ങൾ അങ്ങനെ വെച്ച് വയ്ക്കരുത്, മൂന്ന് ദിവസത്തിൽ കൂടുതലൊന്നും ഒരു കാരണവശാലും വയ്ക്കാൻ പാടില്ല കേട്ടോ. ആ ശരി ശരി
2: വിളിച്ചതിന് നന്ദി. അപ്പൊ സാറ് നേരത്തെ സംസാരിച്ചപ്പോ ഈ കാലാവധി അല്ലെങ്കിൽ വൺസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുറന്ന് മരുന്നുകൾ പിന്നീട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? ചിലരത് വാഷ് ബേസിനിലൊക്കെ അങ്ങനെ ഒഴിച്ചു കളയും, ചിലർ മണ്ണിൽ അത് മിക്സ് ചെയ്യും, എങ്ങനെയാണ്? ചിലർ വലിച്ചെറിയും, എങ്ങനെയാണത് പ്രോപ്പർലി ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് പറയാം.
0: ആ മാഡം നേരത്തെ ചോദിച്ച ഒരു മറുപടി കൂടെ ഞാൻ പറയാം, വിട്ടുപോയതാണ്. അതായത് നമ്മുടെ ഐഡ്രോപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഐഡ്രോപ്സിൻ്റെ എല്ലാ ഐഡ്രോപ്സിൻ്റെയും ലേബലിൽ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഒരു മാസത്തിനകത്ത് ഉപയോഗിക്കുക, പിന്നെ ഇറിറ്റേഷൻ വരികയോ കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി നിർദ്ദേശങ്ങൾ ഐഡ്രോപ്സിൻ്റെ കേസിലുണ്ട്. ഐഡ്രോപ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറൈലാണ്, നമ്മുടെ കണ്ണിൻ്റെ വളരെ സുതാര്യമായ ഒരു സ്ട്രക്ചറാണുള്ളത്. അപ്പോൾ എന്ത് ചെറിയ തകരാറുകൾ പോലും അന്ധത ഒക്കെ ഉണ്ടാക്കാവുന്ന ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിനപ്പുറത്ത് അതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഡ്രോപ്പർ ടിപ്പിൽ ടച്ച് ചെയ്യാതിരിക്കുക, കാരണം അണുബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതെങ്ങനെ നമുക്ക് നശിപ്പിക്കാമെന്നുള്ളതാണ്. നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്. ക്വസ്റ്റ്യൻ ഉണ്ടോ?
2: അല്ല സാർ സംസാരിച്ചു.
0: ആ അതിൽ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വാഷ് ബേസിനിൽ ഒഴിച്ചാൽ എല്ലാം കണ്ടാമിനേഷൻ ചാൻസ് വളരെയധികം ഉണ്ട്. ചില പക്ഷേ നമുക്ക് ഇപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചിലയിടത്തെങ്കിലും നമ്മുടെ ഈ ഇപ്പം ബിന്നുകൾ പ്രൗഡ് എന്നൊക്കെ പറഞ്ഞ് ചില പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്, ബിന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചില മെഡിക്കൽ സ്റ്റോറുകാർ ഒക്കെ അത് കളക്റ്റ് അടുപ്പം ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻഡായിട്ട് ഇൻസെൻട്രേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സയൻറ്റിഫിക്കായിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും പ്രാക്ടിക്കലി പറ്റാറില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഇപ്പോൾ പലതും പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക എന്ന് പറഞ്ഞു, ഞാനത് ശരിയെന്ന് പറയുന്നില്ല, അങ്ങനെ ചെയ്യാവുന്ന, അല്ലെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ ചിലതൊക്കെ കത്തിക്കുക. ഇതെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ തകരാറുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലി അതൊക്കെ ഒഴുക്കു വെള്ളങ്ങളിലൊന്നും ഒരു കാരണവശാലും അത് പൊട്ടിച്ച് ഇടാനോ ഒഴുക്കാനോ ഒന്നും പാടില്ല. അതുപോലെ നമ്മൾ കുഴിച്ചിടുന്നെങ്കിൽ തന്നെ വളരെ ഡീപ്പായിട്ട് കുഴിച്ചിടാൻ ശ്രദ്ധിച്ചാൽ നല്ലത്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: പേര് വിശ്വനാഥൻ.
0: നമസ്കാരം.
3: എനിക്ക് സ്ട്രോക്ക് വന്നയാളാണ്, മൂന്ന് വർഷമായി, ഒരു സൈഡ് തളർന്ന പോലായി. ഞാനിപ്പം ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കുറെ ഗുളികകൾ എനിക്കുണ്ട് സ്ട്രോക്കിന്റെ, പിന്നെ അതുകൂടാതെ ഷുഗറിന്റെ ഗുളികകളുണ്ട്, പിന്നെ ഇപ്പം പനിയായിട്ട് രണ്ട് ദിവസമായി, ഇപ്പൊ അതിന്റെ ഗുളികയുണ്ട്, പിന്നെ വയറ്റിലെരിയുന്ന ഒരു ഗുളിക തന്നിട്ടുള്ളതുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ?
0: ആ അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം അതിലെ ആഹാരത്തിന് ശേഷമാണോ ആഹാരത്തിന് മുമ്പാണോ, ഇപ്പോൾ വയറരിച്ചലിന് കഴിക്കുന്നത് നോർമലി ആഹാരത്തിന് വളരെ മുമ്പാണ് കഴിക്കേണ്ടത്, ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മുമ്പാണ് നോർമലി കഴിക്കേണ്ടത്. അതുപോലെ ചില ഷുഗറിനെങ്കിലും ചില കേസിൽ നമുക്ക് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് 15 മിനിറ്റ് മുമ്പോ ഒക്കെ കഴിക്കാൻ ഉണ്ട്, കഴിയുന്നിടത്തോളം. പിന്നെ ചില ഗുളികകൾ ഒരുമിച്ച് കഴിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ എന്നാലും കഴിയുന്നിടത്തോളം ഒരു ചെറിയ 10 മിനിറ്റെങ്കിലും ഗ്യാപ്പിൽ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഒത്തിരി ഗുളികകളുള്ളപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. ഐഡിയലി നമുക്കിപ്പോൾ ആഹാരശേഷം എന്ന് പറയുമ്പോൾ ആഹാരം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറോ 20 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുത്ത് അങ്ങനെ അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നല്ലത്. അല്ല തീരെ നിവൃത്തിയില്ലെങ്കിൽ ചില മരുന്നുകൾ, കാരണം അത് തമ്മിലൊരു പ്രശ്നങ്ങൾ വരാം ചിലതെങ്കിലും. ഇപ്പം ഡോക്ടേഴ്സ് സാധാരണ എഴുതുമ്പോൾ അത് നോക്കിയിട്ടാണ്

0: എഴുതുന്നത്. എന്നാലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് കേട്ടോ.
1: അങ്ങനെ ആഹാരത്തിന് മുമ്പെന്നുള്ളത് അങ്ങനെയാണ്. എല്ലാ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ.
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഫ്രിഡ്ജില് വയ്ക്കണമെന്ന് പറയുന്നത് റെഫ്രിജറേറ്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ സ്റ്റോറിനെ കോൾഡ് പ്ലേസ് എന്ന് കാണുക, അല്ലെങ്കിൽ 2 to 15 degrees, 2 to 8 degrees Celsius എന്ന് കാണുക. ചില കേസിൽ സ്റ്റോർ ബിലോ 15 degrees എന്നൊക്കെ പറയുന്ന കേസിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി. അല്ലാതെ ഓർഡിനറി നമ്മൾ ഉടൻ കബോർഡിൽ തടി അലമാര ഉള്ള സെറ്റപ്പിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ.
1: ഓക്കെ, 10 ഗുളികയുണ്ട് ഒന്നിച്ച് കഴിക്കാൻ.
0: അതെ അതെ അതെ,
1: ഭക്ഷണത്തിന് മുമ്പ് കഴിക്കും കുറച്ച്.
0: അതെ അതെ അതെ, അതെ അതെ. ഇല്ല ഇല്ല ഇല്ല, നോക്കിയിട്ട് കഴിച്ചാൽ മതി എങ്ങനെയാ കഴിക്കുന്നത്.
1: ഓക്കെ ഓക്കെ, താങ്ക് യു സാർ,
2: വിളിച്ചതിന് നന്ദി.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാർ. ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496596321. പരിപാടി തുടരുന്നു.
2: സർ, ഒരു മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഉടനടി അത് വിഷയം അല്ല വിഷമയമാകുകയാണോ ചെയ്യുന്നത്, അല്ല അതിൻ്റെ ഗുണം കുറയുകയാണോ, എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്?
0: വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പയറി ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കട്ട് ഓഫ് പോയിൻ്റ് ആണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ദിവസം ആ മാസം, സാധാരണഗതിയിൽ മാസവും വർഷവുമാണ് കാണിക്കുന്നത്. എന്നാൽ ചില വളരെ എക്സ്പയറി പീരീഡ് കുറഞ്ഞ മരുന്നുകളിലാണ് നോർമലി ഡേറ്റ് ഡേറ്റ് എഴുതുന്ന തെറ്റല്ല. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന മാസം മാസമാണ് നോർമലി വരുന്നത്. ആ വർഷത്തിൽ ആ മാസം അവസാനത്തെ ദിവസം അർദ്ധരാത്രി 12 വരെ എന്ന് നമ്മൾ മനസ്സിൽ കാണുക. അതുവരെ അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നിയമപരമായിട്ട് ഇപ്പോൾ നമുക്ക് ആക്ച്വലി അപ്പോൾ അർദ്ധരാത്രി 11:59 ഉപയോഗിക്കുന്ന ഒരു മരുന്ന് 12:01 ആയി കഴിഞ്ഞാൽ നോർമലി ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ നമുക്കൊരു കട്ട് ഓഫ് പോയിൻ്റ് കൊടുക്കുന്നതാണ് അത്. അതിൻ്റെ സ്റ്റെബിലിറ്റി സ്റ്റഡീസ് പോലെ ഒട്ടനവധി കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ശരിക്കും വരുന്ന പീരീഡിൽ നിന്ന് കുറച്ച് കുറച്ചാണിത് ഫിക്സ് ചെയ്യുന്നത്. ഒരു 1/3 കുറച്ചാണ്. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കട്ട് ഓഫ് പോയിൻ്റ് നമ്മൾ നിയമപരമായിട്ട് അത് കൊടുക്കുന്ന ആൾ, അതായത് ഫാർമസിസ്റ്റ്, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പിക്ചർ കൊടുത്ത് ചെയ്യുക. കൂടുതൽ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ ചിലത് വളരെ സെൻസിറ്റീവാണ്. ഈവൻ ഒരു ദിവസം പോലും അതതിൻ്റെ അങ്ങനെയൊക്കെ ഉള്ളതിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ അത് നിയമപരമായിട്ട് എക്സ്പയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അത് പാലിച്ച് തന്നെ പോവുക. എക്സ്പയറി കഴിഞ്ഞാൽ കഴിക്കണ്ട, അതായത് അത് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിൽ വരുന്നത് എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് അതിൻ്റെ എഫക്റ്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പല റീസൺസ് ഉണ്ട്. പിന്നെ എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുകയോ റെസിസ്റ്റൻസ് കൂടുകയൊക്കെ ചെയ്തിട്ടുള്ള ഇഷ്യൂസാണ് മെയിൻലി വരാവുന്നത്.
2: അടുത്ത ശ്രോതാവാരാണ് നോക്കാം. ഹലോ,
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ.
0: ഓ, പറയുക.
4: ഞാനേ ചെറിയ നാട്ടിൽ നിന്ന് രാധാകൃഷ്ണ വിളിക്കുന്നു.
0: പറയൂ.
4: എനിക്ക് 60 വയസ്സുണ്ട്. ഞാനൊരു 10-17 വർഷത്തിന് മുമ്പ് ഒരു വിഷയമൊന്നുമില്ല, അതിനുശേഷം ഷുഗറും ബി പി ഒക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ അതിന്റെ വിഷയം, അപ്പൊ എനിക്ക് ഒരു അതിനുശേഷം അവിടെ ശ്വാസം മുട്ടല് വന്നു, അലർജിയുടെ വിഷയമുണ്ട്. അപ്പൊ അന്നേരം ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. ആദ്യം എന്റെ ഈ എന്റെ ക്യാപ്സൂൾ പൊട്ടിച്ച മെഷീൻ വെച്ചിരിക്കുന്നത് അതായിരുന്നു.
0: അപ്പൊ
4: പിന്നെ ഡോക്ടറെ പറഞ്ഞ അത് വേണ്ട, നമുക്ക് സാൽവറ്റമോൾ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആഴ്ചയിൽ എനിക്ക് 1 or 2 മതി. പക്ഷെ അതല്ല വിഷയം, അത് പിന്നെ നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാൻ ഒപ്പുവോ? അത് എവിടെ വെക്കണം?
0: ഇൻഹേലേഴ്സ് നോർമലി റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അത് കുട്ടികളിൽ നിന്നൊക്കെ മാറ്റി വെക്കുക. നമ്മൾ അത്
4: അത് എത്ര നാൾ നിൽക്കും? അങ്ങനെ റൂം ടെമ്പറേച്ചർ എത്ര നാൾ നിൽക്കും?

0: യൂസ് ചെയ്യാം, കുഴപ്പമില്ല.
1: പിന്നെ
0: അതിൽ ഒരു കാര്യമുണ്ട്, അതിൽ അതിൻ്റെയും കവറിലൊരു എക്സ്പയറി കാണും, അത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും പോകാതിരിക്കുക കേട്ടോ. ആ ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറേ, നർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഗണത്തിൽപ്പെടുന്ന മരുന്നുകൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം ഒരുപാടൊന്നും ഇത് കൊടുക്കത്തില്ലല്ലോ, ഫാർമസിയിൽ നിന്ന് കൊടുക്കില്ല, അപ്പം 5 ദിവസത്തേക്കൊക്കെ ആണല്ലോ കൊടുക്കുന്നത്.
0: അതെ അതെ അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ അതൊക്കെ യൂഷ്വലായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ആൻറ്റി ക്യാൻസറസ് മരുന്നുകളും നാർക്കോട്ടിക് മരുന്നുകളും നമ്മൾ ഒരുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആൻറ്റി ക്യാൻസറസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും വേദന സംഹാരികളും നാർക്കോട്ടിക് കൂടെയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകൾ, ഈ ആൻറ്റി ക്യാൻസറസ് ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ് കൃത്യമായിട്ട് പൂട്ടി വയ്ക്കുക, അതാണ് ഏറ്റവും. കാരണം പല വീടുകളിലും മിസ്യൂസ് ചെയ്യുന്നുണ്ട്, പിള്ളേർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും അത് ആക്സസിബിളായിട്ട് അത് വയ്ക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മാത്രം, അല്ലെങ്കിൽ വേദന വരുമ്പം മാത്രം, ആ രീതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിയുന്നിടത്തോളം അത് സാധാരണ മരുന്നുകൾ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും വയ്ക്കാതിരിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ഡോസ് അനുസരിച്ച് ആ പേഷ്യൻറ്റിന് മാത്രം യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അത് ഉണ്ടാക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ഒരു ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ജാനകിയാണ്.
2: സംസാരിച്ചോ.
0: പറയാം.
3: നമസ്കാരം ഡോക്ടർ.
0: ആ നമസ്കാരം.
3: സാർ, ഞാൻ ഒരു 2022 ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഷുഗറ് കൂടിയും കുറഞ്ഞൊക്കെ, വേരിയേഷൻ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല.
0: പക്ഷെ
3: എനിക്ക് സംശയം, ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴേ നിമിഷം വരെയും എന്റെ മരുന്ന് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്.
0: ശരിക്കും ഞാൻ കേട്ടില്ല.
2: അന്ന് മുതൽ ഇന്ന് വരെ മരുന്ന് ഫ്രിഡ്ജിൽ തന്നെയാണ്
0: സൂക്ഷിക്കുന്നത്. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് വറി ചെയ്യണ്ട. ഇനി അത് കഴിയുന്നിടത്തോളം അത് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് വയ്ക്കുന്നതിൽ തെറ്റില്ല, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. പക്ഷെ അത് അങ്ങനെ വച്ച് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് അതിൻ്റെ എഫക്റ്റ് കുറയത്തൊന്നുമില്ല, അതുകൊണ്ട് അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ തെറ്റൊന്നുമില്ല ഒരിക്കലും കേട്ടോ. ആ പൊട്ടിക്കാത്ത മരുന്ന് അത് അവിടെ തന്നെ വയ്ക്കണം, അതൊരു ഒരു കാരണവശാലും പുറത്ത് വയ്ക്കരുത്. നമ്മൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ മാത്രം ഇത് സൂക്ഷിച്ചാൽ മതി കേട്ടോ.
3: ജനൌഷധി അപ്പൊ ചിലവര് പറയുന്ന അതിൽ കണ്ടന്റ് കുറവാണ്, അവിടുന്ന് വാങ്ങിച്ച് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്.
0: അതെ, അത് നമ്മുടെ ജനറിക് മരുന്നുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് മെയിൻലി ജനൌഷധി. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നയമാണ്. മരുന്നുകളുടെ കൺട്രോളുകളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറവാണ്, അതിൽ കണ്ടൻ്റ് കുറവാണ് എന്നുള്ള ഒരു കാര്യം അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. ഒട്ടനവധി ആൾക്കാർ ജനറിക് മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഒരു കാര്യം പറയാം, നമ്മുടെ ആശുപത്രികളിൽ കൂടെയൊക്കെ ഉള്ള സംവിധാനത്തിൽ ഈവൻ പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ജനറിക് മരുന്നുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 60% വരെ ജനറിക് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് സത്യത്തിൽ. നമ്മൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ുള്ള ഭീതിയൊന്നും ഒരു കാരണവശാലും വേണ്ട. അതിന്റെ കൺട്രോളുകൾ, ഗുണനിലവാരങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ.
3: അത്
0: അല്ല, ഇത് അതിന്റെ അതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷെ എന്നാലും ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതിൽ വറി ചെയ്യേണ്ട കാര്യമില്ല, അത് ഗവൺമെന്റ് നയം തന്നെയാണ്. അതിന്റെ കൺട്രോളുകൾ കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ യാത്ര പോകുന്ന അവസരങ്ങളിൽ ഇതുപോലെ സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ യാത്രയിൽ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിലൊക്കെ ദീർഘ ദൂര യാത്ര ചെയ്യേണ്ടി വരും, കാറിൻ്റെ അകത്തെ ടെമ്പറേച്ചറൊക്കെ നമ്മൾ വെയിലത്ത് യാത്ര ചെയ്യുമ്പോൾ കൂടുതലാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ യാത്രയിൽ മരുന്നുകൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്?
0: സാധാരണ വളരെ ലോങ് യാത്രകളാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലും ഷോർട്ടാണെങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന പോലെ പൊട്ടിച്ച ഇൻസുലിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ അതാത് കണ്ടെയ്നറിൽ, അതാത് ലേബലിൽ അതിനു വേണ്ടി സജ്ജീകരിച്ച

0: ആഗ് അതിൽ കുത്തിക്കയറ്റി നാശമാക്കാതിരിക്കുക. കാര്യം അത് അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അല്ലാത്ത രീതിയിൽ നമ്മളെ കണക്ക് കൂട്ടുന്ന പോലെ തന്നെയുള്ള ഐഡിയലായിട്ട് ബാഗിൽ കൊണ്ടുപോകാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ലോങ് ടേം യാത്രയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയുന്നിടത്തോളം ഇൻസുലിൻ എന്ന് പറയുന്നത് പൊട്ടിച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഐസ് ഡോഗ് പോലുള്ള ഐസ് പാക്ക് പോലുള്ള സംവിധാനത്തിൽ തന്നെ അത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ അങ്ങനത്തെ കാരിയേഴ്സൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, ആ സാധനത്തിൽ തന്നെ എടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ബാഗ് നമ്മുടെ കയ്യിൽ ടെമ്പറേച്ചറോ വെയിലോ അധികം എക്സ്പോസ്ഡ് ആകാത്ത രീതിയിൽ നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ തന്നെ ഇത് കൊണ്ടുപോവുക. ഒരിക്കലും ഇത് കാറിൽ വെച്ചിട്ട് ആ ടെമ്പറേച്ചറിൽ വച്ചിട്ട് പോകരുത്. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ വലിയ ഇഷ്യൂ ഇല്ല. അല്ലാതെ ഒരു കാരണവശാലും അപ്പോൾ ഓൾവേസ് അത് നമ്മുടെ ഹാൻഡി ആയിട്ട് കയ്യിൽ തന്നെ കൊണ്ടുപോവുക. ഈ അത് ശ്രദ്ധിക്കുക. അത് അതുപോലെ തന്നെ ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കയ്യിൽ തന്നെ കൊണ്ടുനടക്കുക, വെയിൽ എക്സ്പോസ്ഡ് ആകാതെ സൂക്ഷിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
1: അടുത്ത ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
0: ഹലോ, പറഞ്ഞോളൂ.
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
0: ആ നമസ്കാരം,
1: പേരെങ്ങനെയായിരുന്നു? സംസാരിച്ചോളൂ.
2: ഞാൻ ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ
2: ഡോക്ടറെ, എനിക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാ. തൈറോയ്ഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഉള്ള ആളാ. ഞാൻ ഇതിന്റെ എല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്.
0: സന്തോഷവതിയാണെന്ന് തോന്നുന്നല്ലോ ആ കാര്യത്തില്. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: ദൈവം നമുക്ക് തന്നോഷത്തെ കൈപ്പറ്റി ഇരിക്കുക.
0: പറഞ്ഞോളൂ
2: ഡോക്ടറെ. എന്നെ ഒരേ സംശയം ചോദിക്കാനാ, ഈ ഗുളികയുടെയും ഇൻസുലിന്റെ ഒക്കെ ഡോക്ടർ പറയുന്നുണ്ടല്ലോ.
0: അതെ.
2: ഞാൻ ഈ കുറിച്ചിരുന്ന ഗുളികകളെല്ലാം ഈ ടിന്ന് വാങ്ങിച്ചിട്ട് അതെ പേരെഴുതി ഈ മരുന്ന് അതിലിട്ട് വെക്കുക.
0: അതില് പൊട്ടിച്ചിട്ടല്ലോ ഇടുന്നത് അല്ലേ?
2: അല്ല, നമ്മൾ ഓരോ എടുത്തിട്ട് അതുപോലെ വെക്കുക.
0: അതെ, അതിന്റെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ അല്ലെങ്കിൽ ആ രീതിയിൽ.
2: ഇവിടെ മോളുള്ളപ്പോ മോൾ എടുത്തു തരും. മോള് ഫിസിയോതെറാപ്പിസ്റ്റാ, ഇപ്പൊ കുവൈറ്റാ.
0: ഓ,
2: അപ്പൊ എനിക്ക് മരുന്ന് എടുക്കാൻ അറിയാൻ വേണ്ടി കുഞ്ഞ് ഇങ്ങനെ ഓരോന്നിന്റെ ഈ രാവിലെ ഇത്, ഉച്ചയ്ക്ക് ഇത്, വൈകിട്ട് ഇത് ഇങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടാ പോയേക്കാം.
0: അതെ അതെ, അത് നല്ലതാ.
2: അപ്പൊ ഇൻസുലിൻ ഞാൻ രാവിലെ 40 വൈകിട്ട് 40 എടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ ഷുഗർ ആശുപത്രി കാണിച്ചപ്പോ ആ അരിപ്പാട് ഡോക്ടർ പറഞ്ഞ് 40 വെച്ച് വേണ്ട, 20 വെച്ച് മതിയെന്ന് പറഞ്ഞു. അപ്പൊ ആ 20 വെച്ച് കഴിച്ചപ്പം ഇച്ചിരി കൂടിയപ്പോ ഡോക്ടർ പിന്നെ അത് 25 ആക്കി. അപ്പൊ ഈ ഇൻസുലിൻ പൊട്ടിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതറിയാനാ ഞാൻ വിളിച്ചത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഞാൻ എടുക്കും.
0: അതെ, ഇനി
2: എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ?
0: ഇല്ല, അത് വീണ്ടും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യകത ഇല്ല. അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞതേ.
2: അപ്പൊ ഞാനത് കേട്ട്, ഡോക്ടർ പറയുന്നത് സ്വസ്ഥയോട് പറയുന്നത് ഞാൻ കേട്ട്. അപ്പൊ ഞാനിങ്ങനെ
0: അല്ല, അത് കുഴപ്പമില്ല, അത് ഇനി ശ്രദ്ധിച്ചാൽ മതി. അത് അങ്ങനെ തിരിച്ചു വെക്കണ്ട കേട്ടോ. അത് ഓർഡിനറി ടെമ്പറേച്ചറിൽ ഇരുന്നാല് ഒരു മാസത്തേക്ക് കുഴപ്പമില്ല കേട്ടോ.
2: ഡോക്ടറെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ആ ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു കൊച്ചു ടിന്നിലെ ഗുളിക ഇൻസുലിൻ തരുമായിരുന്നു. അത് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കാവുള്ളൂ. അത് ഒരു ദിവസം മൊത്തം വിലയിൽ ഇരുന്ന് അറിഞ്ഞില്ലായിരുന്നു ആ കവറിൽ അതുണ്ടെന്ന്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോക്ക് ഇച്ചിരി അറിവുണ്ടല്ലോ.
0: അതെ.
2: അന്നേരം ഞാൻ ചോദിച്ചപ്പോ മോള് പറഞ്ഞ, അമ്മയെ 1 മണിക്കൂർ ഇരുന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല.
0: അതൊന്നും കുഴപ്പമില്ല 1 മണിക്കൂർ കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇതൊന്നും ആകത്തില്ല. നമ്മൾ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. 1 മണിക്കൂർ ഒന്നും പ്രശ്നമൊന്നുമില്ല.
2: അപ്പഴേ ഡോക്ടറെ, എനിക്ക് ഒരു 5-6 ദിവസത്തേക്ക് ഒരു കുപ്പി ഉണ്ട്. അത് എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ടേ?
0: വേണ്ട വേണ്ട വേണ്ട വേണ്ട കേട്ടോ.
2: അപ്പൊ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇന്ന പോലെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു.
0: ഓ, അത് സാരമില്ല, അതൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല.
1: ഓക്കെ, ശരി, വിളിച്ചതിനെ നന്ദി. സാർ, പാരസെറ്റമോൾ, അതുപോലെ പെയിൻ കില്ലറുകൾ, അൻറ്റാസിഡുകൾ, ഇതുപോലെയൊക്കെയുള്ള ഓവർ ദ കൗണ്ടർ മരുന്നുകൾ സ്ഥിരമായിട്ട് വീടുകളിൽ വാങ്ങി സൂക്ഷിക്കാറുണ്ടല്ലോ ആൾക്കാർ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ഉപയോഗിക്കാമെന്ന് കരുതി വാങ്ങി സൂക്ഷിക്കുന്നത്, അത് സുരക്ഷിതമാണോ? പൊട്ടിക്കാതെ സൂക്ഷിച്ചാൽ
0: പൊട്ടിക്കൽ സൂക്ഷിച്ചാൽ സുരക്ഷിതം തന്നെയാണ്. കാരണം അതിൻ്റെ എല്ലാം മിക്കവാറും എക്സ്പയറി പീരീഡ് കുറച്ച് കാര്യമായിട്ട് വർഷങ്ങൾ ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, അത് ഓവർ ദി കൗണ്ടർ മെഡിസിൻസ് ആണ്. നോർമലി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമായിട്ട്.
1: ആന്റാസിഡ് പർട്ടിക്കുലർ ബ്രാൻഡിലെ ആന്റാസിഡ് ഒക്കെ മിക്കവാറും ആൾക്കാർക്ക് പ്രശ്നമാണല്ലോ, അതൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെ
0: ആന്റാസിഡ്. ആന്റാസിഡിൽ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പഴയ ടൈപ്പ് ആന്റാസിഡും ഉണ്ട്, പക്ഷേ കുറച്ച് ചില സീരിയസ് ആയിട്ടുള്ള, സീരിയസ് മീൻസ് പൊട്ടൻഷ്യൽ കൂടിയ മറ്റ് ആക്ഷനുണ്ട്. ജസ്റ്റ് ആന്റാസിഡ് അല്ലാതെ ഇപ്പോൾ ആസിഡ് സെക്രീഷൻ തന്നെ കുറയ്ക്കത്തക്ക രീതിയിലുള്ള ആന്റാസിഡ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. അത് പലതും പ്രിസ്ക്രിപ്ഷൻ ഡ്രഗുമാണ്, നമുക്ക് സാധാരണ ഈ കഴിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി അതൊരു ഒരു മാസം ഒക്കെ മാക്സിമം ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന പ്രവണത ശരിയല്ല.
1: ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ. പേരും കൂടെ പറഞ്ഞോളൂ.
3: ഞാൻ, എന്റെ പേര് ജലീൽ, ഞാൻ കണ്ണൂരിന്നാണ്.
0: ആ പറയൂ.
3: എനിക്ക് പറയണതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഈ ഡോക്ടർ എഴുതുന്ന മരുന്ന് തന്നെ ചിലപ്പോ അവര് പറയും അത് കഴിക്കണ്ട എന്നിട്ട് അവര് മരുന്ന് മാറ്റുന്നുണ്ട്. അപ്പൊ ആ മരുന്ന് എക്സ്പയർ ആവാത്തത് തന്നെ നമുക്ക് എവിടെയെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വല്ല സംവിധാനം കൊണ്ടോ?
0: അത് ഈ ബാക്കി വരുന്ന മരുന്നുകള് നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ അങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പൊതുവേ ഇത് അധികം ആരും നോർമലി എടുക്കത്തില്ല. അതിനൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, പല ആശുപത്രികളിലും ഫ്രീ ഡ്രഗ് ബാങ്കുകളുണ്ട്. ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനെ പ്രോപ്പറായിട്ട് എടുത്ത് ആവശ്യമുള്ള പേഷ്യൻസിന് പലർക്കും അത് കൊടുക്കാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.
3: ആ
1: സർ, ഇപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പോൾ മരുന്നുകൾ വാങ്ങുമ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും ശ്രോതാക്കളോട്?
0: മരുന്ന് വാങ്ങുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ ലൈസൻസ് ഉള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങുക, ഫാർമസിസ്റ്റിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ഉള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങുക. വാങ്ങുമ്പോൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങുക. നമ്മളതിൻ്റെ ലേബൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് സൂക്ഷിക്കേണ്ട വിവരങ്ങൾ, അത് കഴിക്കേണ്ട വിവരങ്ങൾ, എന്തെങ്കിലും അഡ്വൈസ് റിയാക്ഷൻസോ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഈവൻ മൂത്രം മഞ്ഞയാകുന്ന തന്നെ പലപ്പോഴും ഭയങ്കര ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ചില മരുന്നുകളുടെ എഫക്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് കാലിന് വേദന വരിക, ഇതൊക്കെ ചില മരുന്നുകൾക്ക് സൈഡ് എഫക്ട്സ് കൂടെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായിട്ട് ഒരു പിക്ചർ ഉണ്ടാക്കുക. അതിൽ ഫാർമസിൻ്റെ സേവനം മസ്റ്റായിട്ട് നേടുക. അത് കഴിഞ്ഞിട്ട് ഈ മരുന്ന് ബില്ലോടുകൂടി തന്നെ വാങ്ങുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം അതുകൊണ്ടുണ്ടായാൽ ഒരു എൻക്വയറി വേണമെങ്കിൽ നമുക്ക് ബില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എൻക്വയറി നടത്താനായിട്ട്. അതിൻ്റെ എഫക്റ്റിനെ കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കളറ് മാറുക, അല്ലെങ്കിൽ വേറൊരു സ്മെല്ല് വരിക, അപ്പം ഇങ്ങനെ പല രീതികളിൽ കാര്യങ്ങൾ വെച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തമായ ഐഡിയ, ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ചെയ്യുക. പിന്നെ അത് വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. ഒരു അഡ്വൈസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ പോകാതെ അതിനെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കുക. ബാക്കി വരുന്ന മരുന്നുകൾ ഈ പറയുന്ന നശിപ്പിക്കുകയോ, അല്ലെങ്കിൽ അതിൽ എക്സ്പയറി പീരീഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സർക്കാർ ആശുപത്രികളിലെ ഫ്രീ ഡ്രഗ് ബാങ്ക് സംവിധാനമുള്ളിടത്ത് അത് കൊടുക്കുക. കഴിയുന്നത് ഒരു ഫാർമസിസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഈസി ആയിരിക്കും. ഇതാണ് അതിൻ്റെ
1: നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ച് നമുക്ക് തന്നെ ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് അതിൻ്റെ പേര് അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. അതാണ് ആ ലേബലുമായിട്ട് അത് ഒത്തുനോക്കണം. അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, ഡോസ് പലതും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മുൻ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ഡോക്ടർ പി കെ ശ്രീകുമാറാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ പി കെ ശ്രീകുമാറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: നന്ദി.
4: ആകാശവാണി കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
7: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 cars,
10: 25 scooters,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 100,000 rupees വീതം 100 people
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 crore rupees
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
12: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
10: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
11: 20 cars,
10: 25 scooters,
11: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
10: 100,000 rupees വീതം 100 people
11: ബമ്പർ സമ്മാനമായി BMW കാർ,
10: അങ്ങനെ 30 crore rupees
11: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 liters 3 liters ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
14: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
16: പക്ഷേ വിചാരിച്ചൊന്നും റെഡിയായില്ല.
15: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്, നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
16: എന്താ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
17: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
18: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: 30 crore rupees ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
8: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
19: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
15: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു,
16: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
15: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്, നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
16: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
17: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ, TNC അപ്ലൈ.
13: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 to 12 liters വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 liters അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
11: കണ്ടീഷൻസ് അപ്ലൈ.
4: ഇപ്പോൾ ഒരു ഗാനം. യേശുദാസും സംഘവും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

5. കയ്യൂർ ഗവൺമെന്റ് ITIയിൽ MMB ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് SSC വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കൂടിക്കാഴ്ച 22-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0467-23098 0467-23098. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ September 28-ാം തീയതി രാവിലെ 10 മണി മുതൽ തേനീച്ച പരിപാലനത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9895415790 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. 9895415790. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ താൽക്കാലിക ഒഴിവുകളിലേക്ക്. SSLCയും ഷേപ്പ് 1 മെഡിക്കൽ ഫിറ്റ്നസ്സുമുള്ള 55 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം 24-ാം തീയതിക്ക് മുമ്പായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497-2700-0069 കെൽട്രോണിൻ്റെ തളിപ്പറമ്പ് നോളജ് സെൻ്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് PGDCA DCA കോഴ്സുകളിലേക്ക് ഫീസിളവോടെ അഡ്മിഷൻ ആരംഭിച്ചു. താൽപ്പര്യമുള്ളവർ 30-ാം തീയതിക്കകം അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460-2205-47-4 0460-2205-47-4 സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് രാത്രി 7:35 അങ്കണ പരിപാടിയിൽ കഥയരങ്ങ്. ആകാശ ബോധം കെ കെ ഷിജന അവതരിപ്പിക്കുന്ന ചെറുകഥ, വഴിത്താര പ്രേമരാജൻ ആർപ്പാത്ത് അവതരിപ്പിക്കുന്ന ചെറുകഥ, തറവാടിൻ്റെ അവകാശി വിനീത രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ. ഇന്ന് രാത്രി 7:35 അങ്കണ പരിപാടി. ഇന്നൊരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS അതിഥിയായി പങ്കെടുക്കുന്നു. 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 12:40 സദൻസ് കോക്കനട്ട് ഓയിൽ ആരോഗ്യദീപ്തി. തൈറോയ്ഡ് രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ, പരിശോധനകൾ, ചികിത്സാരീതികൾ, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രജിഷ സംസാരിക്കുന്നു. അവസാന ഭാഗം

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഓണപ്പാട്ടുകൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ബിനോയ് മാത്യു.

ഓണപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, സമയം 12 മണി കഴിഞ്ഞ് 28:50. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില താനിഷ് ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 6 മുതൽ 8% വരെ വളർച്ച രേഖപ്പെടുത്തിയതായും ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ ഉച്ചകോടി

0: അഭിസംബോധന ചെയ്യവേ അദ്ദേഹം അറിയിച്ചു. സാമൂഹിക ഡിജിറ്റൽ ഭൗതിക അടിസ്ഥാന സൗകര്യ നിക്ഷേപം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഉൽപ്പാദന വളർച്ച എന്നീ നാല് പ്രധാന മേഖലകളെ കേന്ദ്രീകരിച്ചാണ് രാജ്യത്തിൻ്റെ പുരോഗതിയെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സിംഗപ്പൂർ സന്ദർശനം ആരംഭിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന സംഘം നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിൾ സമ്മേളനത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തോടെ നൂതന ഉൽപ്പാദനം, ആശയവിനിമയം, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യം, വൈദ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നീ മേഖലകളിലെ പുരോഗതി സമ്മേളനത്തിൽ സംഘം ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 70-ൽ പരം മുതിർന്ന വ്യവസായ പ്രമുഖരുമായി സന്ദർശനവേളയിൽ കൂടിക്കാഴ്ച നടത്തും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്മായും ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 2 ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്ത കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സ്കൂൾ യൂണിഫോം പദ്ധതിക്ക് നിർണായക സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നെയ്ത്തുകൂലിയും നൂൽവിലയും അടക്കം 43,50,00,000 രൂപയുടെ കുടിശ്ശികയാണ് കൈത്തറി മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ UDF ഗവൺമെന്റ് ഈ മാസം 14-ലെ ഉത്തരവ് പ്രകാരം 30 കോടി രൂപയുടെ അടിയന്തര സഹായം കൈത്തറിക്ക് നൽകിയിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഇതുൾപ്പെടെ 41,20,00,000 രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും നടപ്പു വർഷത്തെ ബജറ്റ് വിഹിതമായി ആകെ 56 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇതിന് 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകാൻ 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1,000 രൂപ വർദ്ധിപ്പിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഇതിന് 26,47,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. LDF കാലത്ത് ഇത് 7,500 രൂപയായിരുന്നുവെന്നും ഇപ്പോൾ അത് 8,500 ആയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോട്ടറി പെൻഷൻകാർക്ക് 2,750 രൂപയിൽ നിന്ന് 3,750 രൂപയായി ഓണം ഉത്സവ ബത്ത വർദ്ധിപ്പിച്ചെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സ്പോർട്സ് കൗൺസിൽ കരാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാൻ 1,50,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണത്തോടനുബന്ധിച്ച് അരി വിതരണത്തിന് തുടക്കമായി. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി അനൂപ് ജേക്കബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷം 24 മുതൽ 30 വരെ തിരുവനന്തപുരത്തെ 35 വേദികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. 24-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. DYFI 16-ാം സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. ആദ്യമായാണ് തൃശൂർ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 14 ജില്ലകളിൽ നിന്ന് 600 പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നടക്കം 20 പേർ സൗഹാർദ്ദ പ്രതിനിധികളായും ഉണ്ടാകും. അല്പസമയത്തിനകം റീജിയണൽ തിയേറ്ററിൽ നടൻ പ്രകാശ്രാജ് ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ വൈകിട്ട് രക്തസാക്ഷി കുടുംബസംഗമത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും. 22-ന് സമാപന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭ അധ്യക്ഷയായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. 16 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി റിയാ ബിനോ ചീരാൻകുഴി 10 വോട്ടും നേടി. UDF വിമത വിഭാഗത്തിലെ കക്ഷിരഹിത അംഗമാണ് മായ രാഹുൽ. LDFും കോൺഗ്രസും വിമതരും മായ രാഹുലിനെ പിന്തുണച്ചു. കഴിഞ്ഞ മാസം 21-ന് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. ആലപ്പുഴ കരുവാറ്റ കൊലപാതകം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. ആലപ്പുഴ SP, DIG തുടങ്ങി ഹരിപ്പാട് കായംകുളം മേഖലയിലെ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സുഹൃത്തുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ ED റെയ്ഡിനെ നിയമപരമായി നേരിടുമെന്ന് PA മുഹമ്മദ് റിയാസ് MLA കോഴിക്കോട്ട് പറഞ്ഞു. റെയ്ഡുകളിലൂടെ ജനത്തിനു മുമ്പിൽ സംശയത്തിന്റെ നിഴലിലാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി. കേടുപാടുകൾ സംഭവിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
1: എല്ലാ വർഷവും കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് തിരുവോണത്തോണി നീറ്റിലിറങ്ങി.

0: ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മതിയായ പരിചരണമോ അറ്റകുറ്റപ്പണികളോ ഉണ്ടായില്ലെന്ന് ഭക്തരുടെ ഇടയിൽ വിമർശനവും ഉയരുന്നുണ്ട്. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അനുഷ്ഠാനങ്ങളോടെയും ചടങ്ങുകളോടെയും തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന ഈ തോണിക്ക് ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. നിലവിൽ തോണി കരയ്ക്ക് കയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2022 നിർമ്മിച്ച പുതിയ തിരുവോണത്തോണിക്കാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്.
1: കൊൽക്കത്തയിലെ ഹോട്ടലിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ദുഃഖമറിയിച്ചു. സംഭവത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന യോഗത്തിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അധ്യക്ഷനാകും. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും മിക്സഡ് ഡബിൾസ് പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. മക്കൌ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. ഗാലയിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ക്രിക്കറ്റിൽ 1st അഞ്ചാം ദിവസം ഇന്ത്യക്കെതിരായ 2nd ആതിഥേയരായ ശ്രീലങ്ക ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 wicketsന് 175 runs എടുത്തു. നേരത്തെ 2nd 193 runsിന് പുറത്തായ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 372 runsിൻ്റെ വിജയലക്ഷ്യമാണ് നൽകിയത്. പരമ്പരയിലെ 2nd അവസാനത്തെയും ടെസ്റ്റ് ഈ മാസം 23 മുതൽ കൊളംബോയിലാണ്. ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് കായിക യുവജനകാര്യ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംഘടിപ്പിക്കുന്ന കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഒ ജെ ജനീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നിന്ന് 16 ടീമുകളാണ് വോളിബോൾ ലീഗിൽ പങ്കെടുക്കുന്നത്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല വാർത്താലാബ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. നെഗറ്റീവ് വാർത്തകളും വ്യാജ വാർത്തകളും വർദ്ധിച്ചു വരുന്ന കാലത്ത് ഗവൺമെൻറ് പദ്ധതികളുൾപ്പെടെ ജനോപകാരപ്രദ വാർത്തകൾ കൂടുതൽ നൽകാൻ മാധ്യമപ്രവർത്തകർ ശ്രമിക്കണമെന്ന് കലക്ടർ പറഞ്ഞു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. AI നിർമ്മിത വാർത്തകളുടെ കാലത്ത് സത്യമേത് വ്യാജ വാർത്ത ഏത് എന്ന് തിരിച്ചറിയുന്നത് വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചി PIB ആൾ ഇന്ത്യ റേഡിയോ ഡയറക്ടർ ധന്യ സനൽ കെ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ലോക ഫോട്ടോഗ്രാഫി ദിനം. ഫ്രഞ്ച് ചിത്രകാരനും രംഗസംവിധായകനുമായിരുന്ന ലൂയി ഡഗൂർ വികസിപ്പിച്ചെടുത്ത ആദ്യകാല ഫോട്ടോഗ്രാഫി രീതിയായ ഡഗറോ ടൈപ്പ് പ്രക്രിയയുടെ പാറ്റന്റ് 1839 August 19 ലോകത്തിന് സമർപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദിനാചരണം. വയനാട് മുട്ടിൽ മരമുറി തട്ടിപ്പ് കേസ് വിചാരണ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് നേരിട്ട് ഹാജരാകാൻ 20 വരെ ഹൈക്കോടതി സാവകാശം നൽകിയിരുന്നു. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേരള ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ ആരംഭിച്ചു. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാറും ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വിയും പങ്കെടുക്കുന്നുണ്ട്. നാളെ രാവിലെ ഇതേ വേദിയിൽ ഉപലോകായുക്ത ജസ്റ്റിസ് ഷർസി വി സിംഗിൾ ബെഞ്ച് സിറ്റിംഗ് നടത്തും. തൃശൂർ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കാനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വെള്ളം തുറന്നുവിടുന്നതിനാൽ കുറുമാലി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. പുഴയുടെ തീരത്തെ താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ മാഹി മേഖലാ കമ്മിറ്റി ടി അശോക് കുമാർ MLAക്ക് നിവേദനം നൽകി. വിശ്വകർമ്മ സമൂഹത്തെ പരമ്പരാഗത കരകൗശല തൊഴിൽ സമൂഹമായി അംഗീകരിക്കുക, മാഹിയിൽ കേരള മാതൃകയിൽ റേഷൻ വിതരണ സംവിധാനം, വാസ്തുവിദ്യാ പഠനം കേന്ദ്രം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്ത 1000 രൂപ വർദ്ധിപ്പിച്ചു. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം മിക്സഡ് ഡബിൾസിൽ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: സദൻസ് കോക്കനട്ട് ഓയിൽ ആരോഗ്യദീപ്തി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് സദൻസ് കോക്കനട്ട് ഓയിൽ.
4: ഓണത്തെ വരവേൽക്കാം മായമില്ലാത്ത സദൻസ് കോക്കനട്ട് ഓയിലിനൊപ്പം.
5: നല്ല ആരോഗ്യത്തിനും കലർപ്പില്ലാത്ത രുചിക്കും പരിശുദ്ധമായ വെളിച്ചെണ്ണ സദൻസ് കോക്കനട്ട് ഓയിൽ.
4: ഓണത്തെ വരവേൽക്കാം മായമില്ലാത്ത സദൻസ് കോക്കനട്ട് ഓയിലിനൊപ്പം.
5: നല്ല ആരോഗ്യത്തിനും കലർപ്പില്ലാത്ത രുചിക്കും പരിശുദ്ധമായ വെളിച്ചെണ്ണ സദൻസ് കോക്കനട്ട് ഓയിൽ.
6: തൈറോയിഡ് രോഗങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? എന്തൊക്കെയാണ്

തൈറോയ്ഡ് ക്യാൻസർ. തൈറോയ്ഡ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കാം. കഴുത്തിൽ വേദനയില്ലാത്ത മുഴ അല്ലെങ്കിൽ കഴുത്തിൽ വീക്കം എന്നിവ കണ്ടുവരുന്നു. ശബ്ദം കരകരപ്പാകുക, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടാം. കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികൾ വീർത്തുവരാം. പാരമ്പര്യമായി കുടുംബത്തിൽ തൈറോയ്ഡ് ഉണ്ടായിട്ടുണ്ടോ എന്നതും ബാല്യത്തിൽ കഴുത്തിന് റേഡിയേഷൻ ചികിത്സ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടറുടെ ശാരീരിക പരിശോധനയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട പരിശോധനയാണ് തൈറോയ്ഡ് സ്കാനിങ്. അതിനുശേഷം FNAC അഥവാ കുത്തിയെടുത്ത് പരിശോധന ചെയ്യുന്നു. ആവശ്യമെങ്കിൽ CT അല്ലെങ്കിൽ MRI അല്ലെങ്കിൽ റേഡിയോ അയഡിൻ സ്കാനിങ്ങും ചെയ്തു വരുന്നു. തൈറോയ്ഡ് ക്യാൻസർ വന്ന പേഷ്യൻസിൽ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി ഭാഗികമായോ പൂർണമായോ നീക്കം ചെയ്യുന്നതാണ് ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. റേഡിയോ അയഡിൻ ചികിത്സയാണ് രണ്ടാമതായിട്ട് തൈറോയ്ഡ് ക്യാൻസറിൽ ചെയ്യുന്നത്. ചില കേസുകളിൽ ആവശ്യമെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, തൈറോയ്ഡ് ഗ്രന്ഥിയിലെ എല്ലാ മുഴകളും ക്യാൻസറല്ല. ഭൂരിഭാഗം മുഴകളും ക്യാൻസർ അല്ലാത്തവയാണ്. തൈറോയ്ഡ് രോഗവും ഗർഭധാരണവുമാണ് മറ്റൊരു വിഷയം. ഗർഭകാലത്ത് തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. തൈറോയ്ഡ് ഹോർമോണുകൾ കുഞ്ഞിൻ്റെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗർഭകാലത്ത് വരുന്ന തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കാവുന്നതിനാൽ സമയത്ത് തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നത് വളരെ പ്രധാനമാണ്. ഗർഭകാലത്ത് കാണുന്ന പ്രധാന തൈറോയ്ഡ് രോഗങ്ങളിലൊന്നാണ് ഹൈപ്പോതൈറോയിഡിസം അഥവാ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനക്കുറവ്. അമ്മമാരിൽ അമിത ക്ഷീണം, ഭാരം കൂടുക, മലബന്ധം, തണുപ്പധികം തോന്നുക എന്നിങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ ഗർഭധാരണ സമയത്ത് കണ്ടുവരുന്നത്. മതിയായ ചികിത്സ വരാതെ വരുമ്പോൾ ഗർഭച്ഛിദ്ര സാധ്യത, നേരത്തെയുള്ള പ്രസവം, കുഞ്ഞിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ച, കുഞ്ഞിൻ്റെ മസ്തിഷ്ക വളർച്ച എന്നിവയെ ഇത് ബാധിക്കാം. ഹൈപ്പർ തൈറോയിഡിസം അഥവാ ഹോർമോൺ ഉൽപ്പാദനം കൂടുതലും ഗർഭധാരണ സമയത്ത് കണ്ടുവരുന്നു. അമ്മമാരിൽ ഹൃദയമിടിപ്പ് കൂടുക, ഭാരം കുറയുക, കൈവിറയിൽ അമിത വിയർപ്പ് എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാം. മതിയായ ചികിത്സ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രീടേം പ്രസവം, കുഞ്ഞിൻ്റെ വളർച്ചക്കുറവ് അഥവാ ഭാരക്കുറവ് എന്നിവ കണ്ടുവരാം. നേരത്തെയുള്ള അബോർഷനുള്ള സാധ്യതയും ഹൈപ്പർ തൈറോയിഡിസത്തിൽ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആവശ്യമായ രക്തപരിശോധനകൾ നടത്തി ഹോർമോൺ ഉൽപ്പാദനം കൂടുതലുണ്ടോ കുറവുകളുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. തൈറോയ്ഡ് മരുന്ന് സ്വമേധയാ നിർത്താൻ പാടുള്ളതല്ല. ഗർഭം ആസൂത്രണം ചെയ്യുന്നവരും ഗർഭിണികളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തൈറോയ്ഡ് പരിശോധന നടത്തുകയും ചികിത്സ തേടുകയും വേണ്ടതാണ്. സ്ഥിരമായിട്ടുള്ള പ്രസവ പരിചരണങ്ങളും പരിശോധനകളും തുടരേണ്ടതുമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ശരിയായി വികസിക്കാതിരിക്കുകയോ ആവശ്യത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് കൺജനൈറ്റൽ തൈറോയ്ഡ് ഡിസോർഡർ. ഇത് നവജാത ശിശുക്കളിൽ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രോഗമാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ലാതിരിക്കുകയോ ചെറുതായിരിക്കുകയോ ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. തൈറോയ്ഡ് ഗ്രന്ഥി തെറ്റായ സ്ഥാനത്തുണ്ടായിരിക്കുന്നതും മറ്റൊരു കാരണമാണ്. തൈറോയ്ഡ് ഹോർമോൺ നിർമ്മാണത്തിലെ ജനിതക തകരാറുകളും ഒരു കാരണമായി പറയപ്പെടുന്നു. അപൂർവമായി അമ്മയുടെ ചില തൈറോയ്ഡ് രോഗങ്ങളോ മരുന്നുകളോ ഇങ്ങനെ ജന്മനാ ഉള്ള തൈറോയ്ഡ് രോഗത്തെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാം. പല കുഞ്ഞുങ്ങളും ജനിക്കുമ്പോൾ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. പിന്നീട് കാണാവുന്ന ലക്ഷണങ്ങളാണ് അമിത ഉറക്കം, മുലയൂട്ടാൻ ബുദ്ധിമുട്ട്, കരച്ചിൽ ദുർബലമാകുക, മലബന്ധം, നീണ്ടു നിൽക്കുന്ന മഞ്ഞപ്പിത്തം, നാവ് വലുതായി തോന്നുക, വളർച്ചയും ബുദ്ധിവികാസവും വൈകുക എന്നൊക്കെയുള്ളത്. നവജാത ശിശുക്കളുടെ ന്യൂബോൺ സ്ക്രീനിങ് പരിശോധന, TSH, ഫ്രീ T4 രക്തപരിശോധന, ആവശ്യമെങ്കിൽ തൈറോയ്ഡ് സ്കാൻ, ഇവയൊക്കെയാണ് രോഗനിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ്സുകൾ കഴിയുന്നതും വേഗം, സാധാരണയായി ജീവിതത്തിൻ്റെ ആദ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നത് വളരെ പ്രധാനമാണ്. മരുന്ന് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ ദിവസവും നൽകണം. TSH, ഫ്രീ T4 പരിശോധനകൾ ഇടയ്ക്കിടെ നടത്തി മരുന്നിൻ്റെ അളവ് ക്രമീകരിക്കണം. സമയബന്ധിതമായ ചികിത്സ ആരംഭിച്ചാൽ മിക്ക കുട്ടികൾക്കും സാധാരണ ബുദ്ധിവികാസവും ശാരീരിക

0: വളർച്ചയും കൈവരിക്കാൻ കഴിയും. ചികിത്സ വൈകിയാൽ സ്ഥിരമായ ബുദ്ധിവികാസ വൈകല്യത്തിനും വളർച്ചാ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, നവജാത ശിശുക്കളുടെ ന്യൂബോൺ സ്ക്രീനിംഗ് പരിശോധന ജന്മനാ തൈറോയ്ഡ് രോഗം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. തൈറോയ്ഡ് രോഗമുള്ളവർക്ക് മരുന്നിനൊപ്പം ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും വളരെ പ്രധാനമാണ്. തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനക്കുറവുള്ളവർ അയഡിനടങ്ങിയ ഭക്ഷണം മിതമായ അളവിൽ കഴിക്കുക. മീൻ, ചെമ്മീൻ, പാല്, തൈര്, മുട്ട എന്നിവ ഉൾപ്പെടുത്താം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ ധാരാളം കഴിക്കുക. സെലീനിയം, സിങ്ക് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ബ്രസീൽ നട്ട്, മത്തങ്ങാവിത്ത്, മീൻ, മുട്ട എന്നിവ ഗുണകരമാണ്. സോയ ഉൽപ്പന്നങ്ങൾ, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി എന്നിവ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ അമിതമായി കഴിക്കാതിരിക്കുക, പാകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഹൈപ്പോതൈറോയിഡിസം ഉള്ള രോഗികൾ വളരെയധികം ഭാരം വർദ്ധിക്കുന്നതിനാൽ അവർക്ക് അവരുടെ ഭാരം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഭാരം കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ അവർ അവലംബിക്കേണ്ടതാണ്. അധികമായി മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ബേക്കറി ഉൽപ്പന്നങ്ങളും കൺട്രോൾ ചെയ്യേണ്ടതാണ്. ആവശ്യമായിട്ടുള്ള എക്സസൈസും ഭക്ഷണത്തോടൊപ്പം അവർ ഉൾപ്പെടുത്തേണ്ടതാണ്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള രോഗികൾ സമീകൃതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് പ്രോട്ടീനും കാൽഷ്യവും ലഭിക്കുന്ന ഭക്ഷണം ഉൾപ്പെടുത്തുക. കാപ്പി, ചായ, എനർജി ഡ്രിങ്കുകൾ തുടങ്ങിയ കഫീൻ കൂടുതലുള്ള പാനീയങ്ങൾ കുറയ്ക്കേണ്ടതാണ്. മതിയായ വെള്ളം കുടിക്കുക. തൊണ്ടയിലെ മുഴ അഥവാ ഗോയിറ്ററുള്ള രോഗികൾ ക്യാബേജ്, കപ്പ, കോളിഫ്ലവർ, സോയാബീൻ എന്നിങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇടയ്ക്കിടെ കഴിക്കുന്നതും അമിതമായി കഴിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴ വർദ്ധിക്കുന്നതിനുള്ള കാരണമായി പറയപ്പെടുന്നു. ഇന്ന് വളരെയധികം കൂടുതലായി കണ്ടുവരുന്ന ഒരു തൈറോയ്ഡ് രോഗമാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് അഥവാ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റിദ്ധരിച്ച് സ്വന്തം തൈറോയ്ഡ് ഗ്രന്ഥിയെ ആക്രമിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇതുമൂലം തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കമുണ്ടാവുകയും കാലക്രമേണ തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദനം കുറയുകയും ചെയ്യാം.
1: തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രജിഷ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: സദൻസ് കോക്കനട്ട് ഓയിൽ, ആരോഗ്യ ദീപ്തി നിങ്ങൾക്ക് സമർപ്പിച്ചത് സദൻസ് കോക്കനട്ട് ഓയിൽ.
3: ഓണത്തെ വരവേൽക്കാം മായമില്ലാത്ത സദൻസ് കോക്കനട്ട് ഓയിലിനൊപ്പം.
4: നല്ല ആരോഗ്യത്തിനും കലർപ്പില്ലാത്ത രുചിക്കും പരിശുദ്ധമായ വെളിച്ചെണ്ണ സദൻസ് കോക്കനട്ട് ഓയിൽ.
3: ഓണത്തെ വരവേൽക്കാം മായമില്ലാത്ത സദൻസ് കോക്കനട്ട് ഓയിലിനൊപ്പം.
4: നല്ല ആരോഗ്യത്തിനും കലർപ്പില്ലാത്ത രുചിക്കും പരിശുദ്ധമായ വെളിച്ചെണ്ണ സദൻസ് കോക്കനട്ട് ഓയിൽ.
5: ഇനി വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം പ്രിയ,
6: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് യുഎഇ. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4 ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം.

0: ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4-ാമത് ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
1: We have been growing at a very sustained pace of 6-8% growth band with moderate under control inflation with very good balance sheet and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital and physical infrastructure.
0: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി N. ശംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണിയും ഉണർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഉത്തര കേരളത്തിലെ ഒരുക്കങ്ങൾ സജീവമായി. അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധങ്ങളിൽ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22-ന് നടക്കും.
0: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ CEO മറ്റ് 4 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഝാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷം. 10 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ്, മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുരാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കുകയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ഫ്രീ സ്കൂൾ സ്ട്രീറ്റിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 മരണം, 6 പേർക്ക് പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൽ ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ മാർഗ്ഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി
5: ആവണിപ്പൊന്നുഞ്ഞാൽ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാൽ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയാണ്. മാം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് എന്ന് പറയുമ്പോൾ സാഹിത്യനഗരം എന്ന നിലയിലും സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും ഒക്കെ വളരെ പ്രശസ്തമാണ്. കോഴിക്കോട് കലക്ടർമാരുടെ ഒരു റോൾ എപ്പോഴും പൊതുജനമധ്യത്തിൽ വളരെ പ്രസക്തവുമാണ്. ആ രീതിയിൽ വളരെ സ്നേഹവായ്പോടുകൂടി കലക്ടർമാരെ സ്വീകരിക്കുന്ന ഒരു നാടാണ് മാഡത്തിനത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഓണക്കാലത്ത് സംസാരിക്കുമ്പോൾ മാഡത്തിന്റെ ഒരു കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ, അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
7: ഓണക്കാലം എനിക്ക് എന്റെ ഓർമ്മയിൽ എപ്പോഴും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓരോ ദിവസവും ഓരോ വീട്ടിലായിരിക്കും. ഉത്രാടത്തിനന്ന് എന്റെ വീട്ടിലാണെങ്കിൽ തിരുവോണത്തിന്റെ അന്ന് വേറെ അടുത്തായിരിക്കും. അമ്മയുടെ വീട്ടിലായിരിക്കും, മാമന്റെ വീട്ടിലായിരിക്കും. അപ്പം ഓരോ സ്ഥലത്തും കസിൻസിന്റെ എല്ലാവരെയും ഗെറ്റ് ടുഗതറും ഓരോ ദിവസം ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുന്ന ഒരു സമയം അതായിരുന്നു. അങ്ങനെ നല്ല ഓർമ്മകളാണ് ഓണത്തെ പറ്റിയിട്ടുള്ളത്.
6: വലിയ തിരക്കുള്ള സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഓണാഘോഷം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായി നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ടാവുമല്ലോ അല്ലേ?
7: കുറെ കൂടെ ഒഫീഷ്യൽ ആയി എന്ന് വേണം എനിക്ക് പറയാൻ. കാരണം പഴയ പോലെ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒന്നും ഇപ്പൊ നടക്കാറില്ല. എനിക്കൊന്ന് ആ ഒരു കൂട്ടായ്മ ഞങ്ങൾ എല്ലാവരും ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വരുന്ന ഓണക്കാലത്താണ്. ഓണത്തിനാണല്ലോ നമുക്ക് ഈ 4-5 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുന്ന ഒരു സമയമുള്ളത്. അപ്പം സ്റ്റാഫ് ആണെങ്കിലും അതിന്റെ ഒരു ഹാപ്പിനെസ്സിലായിരിക്കും ഫാമിലി ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള സമയമുള്ളത് കാരണം.

0: സാധാരണ പോലെ റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. അത് പൊതുവേ കളക്ടർ പീരീഡിൽ എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്. ഓണക്കാലത്ത് ആകുമ്പോൾ പോലും അത്രയും റിലാക്സ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ മാത്രമല്ല, സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ഈ ഒരു സമയത്ത് ഡ്യൂട്ടി വരാറുണ്ട്. എപ്പോഴും അങ്ങനെയുള്ള വർക്ക് ഉണ്ടാവും. ഇപ്പോൾ
1: മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട കാലമാണ്. ആ സമയത്ത് ഒരു ദുരിതത്തിലായിരുന്ന കേരളത്തിന്റെ ചിത്രം, ആ ഒരു പ്രതീക്ഷ ഉണർത്തുന്ന ഓണം വന്നൊരു കാലം, ആ കാലത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ തീർച്ചയായും അത്തരം അനുഭവങ്ങളും ഇതിനോട് ചേർത്ത് പറയാനുണ്ടാവുമല്ലോ.
0: പ്രളയത്തിന് ശേഷമുള്ള ഒരു ഓണം മനസ്സിലേക്ക് വരുന്നുണ്ട്. കാരണം 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓണമായി എന്നാണ് എന്റെ ഓർമ്മ. പത്രത്തിൽ ആ സമയത്ത് വരുന്ന വാർത്തകളും പത്രത്തിലെ ക്യാമ്പുകളിൽ ഓണം ആഘോഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഒരു ഹോപ്പിന്റെ, ഒരു പ്രത്യാശയുടെ ഒരു മെസ്സേജ് നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് തന്നെ അതിജീവിക്കും എന്നുള്ള ഒരു കാര്യം, അത് ഇപ്പോഴും ഓർമ്മയിലെ നല്ലൊരു കാര്യമായിട്ട്. അതായത് എത്ര മോശം അനുഭവങ്ങളിലൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒരു ഗ്ലിമർ ഓഫ് ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സമയമായിരുന്നു അത്. അത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
1: മലയാളിയുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു വാക്കാണ് ഓണം എന്ന് പറയുന്നത്. കാരണം തലമുറകളായി ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ, ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു പ്രതീതി ആ വാക്ക് നമ്മളിൽ ഉണർത്തുന്നുണ്ട്. അത് നൽകുന്ന ഒരു ഊഷ്മളത വളരെ വലുതാണ്. മാഡത്തിന് ആ വാക്ക് നൽകുന്ന അനുഭവം എന്താണ്?
0: ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ ഇല്ല, പക്ഷെ ഇപ്പം എന്താഘോഷമാണെങ്കിലും എല്ലാവരും ഒരുപോലെയാണോ അതിനെ ആഘോഷിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനെ വ്യത്യസ്തമാക്കുന്ന വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ആഘോഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെക്യുലർ ആഘോഷങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ വേണം. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരുന്നതും വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാനും ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഒക്കെ വളർന്നു വരാൻ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ.
1: ഒരു മലയാളി സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമം വഹിച്ച പങ്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. മാഡത്തെ പോലെ വായനയും സംഗീതവും ഒക്കെ ആഴത്തിൽ താല്പര്യമുള്ള, ഇതുപോലുള്ള സാംസ്കാരിക ഇടപെടലുകളൊക്കെ സൂക്ഷ്മമായി പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു മാധ്യമം ആകാശവാണി എങ്ങനെയാണ് മാഡത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ളത്?
0: റേഡിയോ എന്റെ ചെറുതിൽ അച്ഛന് BPLന്റെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പാട്ട് കേൾക്കുന്നൊക്കെ ഓർമ്മയുണ്ട്, തീരെ ചെറുതിലേ ഉള്ളു. അപ്പം ആ സമയത്ത് വെങ്കലം എന്ന് പറയുന്ന സിനിമയൊക്കെ ആ ടൈമിൽ ഇറങ്ങിയതായിരുന്നു. അപ്പം അതിന്റെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ നമ്മുടെ റേഡിയോയിൽ കേൾക്കുന്നത് ഓർമ്മയുണ്ട്. റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ആളെ എന്റെ അച്ഛമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി TV ഒന്നും കാണാറേ ഉണ്ടായിരുന്നില്ല. TV എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെന്നുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രം കേൾക്കുന്ന ഒരാളായിട്ട് മാറി. അപ്പം ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. കാരണം മറ്റുള്ള FM ചാനൽസ് വെച്ച് നോക്കുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അതിന്റേതായ ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അവതരണ ശൈലി ഉണ്ടല്ലോ. അത് മാത്രമല്ല, അധികം ബഹളങ്ങളില്ലാത്തൊരു റേഡിയോ ആണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം അത് കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാവും, എനിക്ക് തോന്നുന്നു അവർലി അപ്ഡേറ്റ്സ് ആയിട്ട് വാർത്തകളും വരാറുണ്ട്. അപ്പം വളരെ അപ്ഡേറ്റഡ് ആണ് പുള്ളിക്കാരി, എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ പറ്റി ആള് വളരെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ റേഡിയോ എന്നെ പറ്റി കേൾക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മ വരുന്നത് അച്ഛമ്മയുടെ ഒരു രൂപമാണ്. ഓണത്തിനെ പറ്റിട്ട് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന പാട്ട് ഉത്രാടപ്പൂ നിലാവേവാന്ന് പറയുന്നൊരു സോങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലേക്ക് വരുന്ന. അതാണ്.

0: നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പലപ്പോഴും പാട്ടുകൾ എന്ന് പറയുന്നത് റേഡിയോയിലൂടെ ഒഴുകി വരുന്ന സംഗീതമാണ്. അല്ലാതെയുള്ള മാധ്യമങ്ങളിലൂടെ പാട്ട് കേൾക്കാൻ തുടങ്ങിയ തലമുറ പിന്നീട് ഉയർന്നു വന്നതാണ്. തീർച്ചയായും മാഡത്തിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, മാഡത്തിൻ്റെയൊക്കെ മാതാപിതാക്കളുടെയൊക്കെ ഒരു കാലത്ത് ആദിമ ഓർമ്മകളിൽ ഒരു പക്ഷേ മാധ്യമം എന്ന നിലയിൽ, പാട്ടിൻ്റെ ഒരു സ്രോതസ് എന്ന നിലയിൽ റേഡിയോ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു കുട്ടിക്കാലവുമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ, ഓർമ്മകൾ, അതിലേക്ക് ഒന്ന് മടങ്ങിപ്പോവുകയാണെങ്കിലോ?
1: എന്റെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒരു നല്ല ലിസണറാണ്, നല്ല പാട്ടുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അച്ഛൻ സിനിമാ പാട്ടുകൾക്ക് അപ്പുറം ക്ലാസിക്കൽ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ കേൾക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ആ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടിയും അത് കേട്ട് ശീലമാവുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ആ ടൈമിലൊക്കെ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അച്ഛൻ ഇതിലെന്താണ് ഇതിലൊരു ഭംഗിയുള്ളത്, ഇതിലെന്തായി അച്ഛൻ ഇതിനകത്ത് ആസ്വദിക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ കേട്ടിരുന്ന അതേ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറി. പിന്നീടാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ മനസ്സിലാവുന്നത്.
0: അതിരുകളില്ലാത്ത ഒരു സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പാട്ടുകളുടെ ഒരു വൈവിധ്യം വളരെ വിപുലമായിരിക്കും. അതേസമയം നമ്മുടെ ഒരു പാരമ്പര്യ രീതികളിലേക്ക്, നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലേക്കൊക്കെ പോകുമ്പോൾ കർണാടക സംഗീതം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ക്ലാസിക്കൽ സംഗീതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, അതിനൊരു വലിയ ഒരു ദൗത്യമുണ്ട്, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുണ്ടോ?
1: ഇപ്പോ എല്ലാം കേൾക്കുന്ന ഒരാളാണ്. ക്ലാസിക്കൽ കേൾക്കും, കർണാടക കേൾക്കാൻ ഇഷ്ടമാണ്, ഹിന്ദുസ്ഥാനി കേൾക്കാൻ ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാനി വളരെയധികം ഇഷ്ടമാണ് ഗസൽസ് ഒക്കെ കേൾക്കാൻ. മെഹദി ഹസനെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അതിനപ്പുറം സംഗീതം എന്നുള്ളൊരു, നമ്മൾ അതിനെ കുറെ കൂടെ ബൗണ്ടറീസ് ഇല്ലാണ്ട് കാണണം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പം കാണാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം എല്ലാ തരത്തിലുള്ള വെസ്റ്റേൺ മ്യൂസിക്കും ആസ്വദിച്ചു തുടങ്ങി. വെസ്റ്റേൺ ക്ലാസിക്കൽ ആസ്വദിക്കും, റോക്ക് മ്യൂസിക് ആസ്വദിക്കും, ഈവൻ പോപ്പ് സോങ്സ് ആസ്വദിക്കും. അങ്ങനെ അൺടൂഡ് ആയിട്ട് ഞാൻ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കൽ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ഗർഷോമില് സോങ്ങില്ലേ, പറയാൻ മറന്ന പരിഭവങ്ങൾ, വളരെ ഇഷ്ടമുള്ള സോങ് ആണ്. എനിക്കറിയില്ല അത് ഓണത്തിന്റെ മൂഡിലുള്ള പാട്ടാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു സോങ് ആണ്.

0: നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു, സംഗീതം എന്ന് പറയുന്നത് ഒരു ഭിന്ന അഭിരുചിയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. പൊതുവെ ആൾക്കാർക്ക് വലിയ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഉത്സവാഘോഷങ്ങളൊക്കെ വരുമ്പോൾ അത്തരം ഒരു മൂഡുള്ള പാട്ടുകൾ, വൈബുള്ള പാട്ടുകൾ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു വ്യക്തിനിഷ്ഠമായി ആലോചിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളുമായി ചേർന്ന് നിൽക്കുന്നത് വ്യത്യസ്തമായ പാട്ടുകളാവാം. വിവിധങ്ങളായ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ മാഡത്തിൻ്റെ ഒരു സംഗീത താല്പര്യത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അതിനെക്കുറിച്ച് പറയാനുണ്ടാവുക?
1: മലയാളത്തിൽ അങ്ങനെ ഉള്ള സോങ്സ് എന്ന് പറയുമ്പോൾ രമേശ് നാരായണന്റെ സോങ്സ് ഒരുവിധം എല്ലാം അങ്ങനെയല്ലേ, ഒരു ഹിന്ദുസ്ഥാനി ടച്ചോട് കൂടിയ ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ. അതിൽ പുള്ളിയുടെ മകൾക്ക് എന്ന് പറയുന്ന സിനിമയിൽ മുഗിലിൻ മകളെ എന്ന് പറയുന്ന സോങ് ഇഷ്ടമാണ്. അപ്പം ഇതെല്ലാം ഒരു ഹാപ്പിനെസ്സിനപ്പുറം ചിലപ്പം ഒരു ഗ്രീഫ് ഉണ്ടാവാം, സാഡ്നെസ് ഉണ്ടാവാം, ചിലപ്പോൾ ഒരു ലോങ്ങിങ് ഉണ്ടാവാം, അങ്ങനത്തെ ഒരു ഇമോഷൻസ്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യുന്ന സോങ്സ് ആണ്. ഓണം മൂഡാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു സോങ് ആണ് മുഗിലിൻ മകളെ എന്ന് പറയുന്നത്.

0: വമ്പനോണം കൊമ്പൻ ഓഫർ. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: നമ്മുടെയൊക്കെ രസനകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് സിനിമയാണ്, അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അത് പലരെയും പല രീതിയിലാണ് അതിനുമായി അടുപ്പിക്കുന്നത്. ചിലർക്കത് ഏറെ പ്രിയപ്പെട്ടതാണ്, ചിലർക്കൊരു കയ്യകലം നിർത്തേണ്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമകളുടെ കാര്യം പറയുകയാണെങ്കിൽ, മലയാളിയെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ പങ്കുവച്ചിട്ടുള്ള ഒരു മാധ്യമം എന്ന് വേണമെങ്കിൽ പറയാം. അമാരത്തിൻ്റെ ഒരു സിനിമാ അനുഭവങ്ങൾ എങ്ങനെയാണ്? സിനിമകൾ റെഗുലറായിട്ട് കാണുന്ന ഒരാളാണോ? ഈ തിരക്കുകൾക്കിടയിൽ അതിനൊക്കെ ഒരു സമയം കിട്ടാറുണ്ടോ?
3: സിനിമ കാണാറുണ്ട്, സിനിമ വളരെ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലെവലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറെക്കൂടെ ലോക സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ സിനിമകൾ കാണാൻ ശ്രമിക്കാറുമുണ്ട്. കുറച്ച് ഡീസന്റ് സിനിമകൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അടുത്ത് കണ്ട മൂവി ബാലനാണ് ഞാൻ അടുത്ത് കണ്ടത്. അതിൽ എല്ലാ കോമ്പോസിഷൻസും രസമുള്ള കോമ്പോസിഷൻസ് ആയിട്ട് തോന്നിയായിരുന്നു. സുഷിൻ ശ്യാമിന്റെ നല്ല രസമുള്ള പാട്ടുകളായിട്ടാണ് തോന്നിയത്. അപ്പം അതിൽ എങ്ങോട്ടാ എന്ന് പറയുന്ന സോങ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: പലതരം പാട്ടുകളെ ഒരേ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരാളെന്ന് മാഡം സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പല പാട്ടുകളും നോക്കുകയാണെങ്കിൽ മലയാള സംഗീത ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പാട്ട് ആവേശത്തിലൊരു പാട്ടാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അത്രയും വ്യൂസ് ഒരു പാട്ടിനും സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അത്തരം പാട്ടുകളെ മാഡം സ്വീകരിക്കാറുണ്ടോ, കാണാറുണ്ടോ, വിലയിരുത്താറുണ്ടോ, എങ്ങനെയാണ് അതിനോടുള്ള ഒരു സമീപനം?
1: തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പാട്ടുകളും ഇഷ്ടമാണ്, നല്ല രസമുള്ള അത്തരത്തിലുള്ള പാട്ടുകളെല്ലാം. ഇപ്പം പഴയ എ ആർ റഹ്മാൻ സോങ്സ് ഒക്കെ ഭയങ്കര രസമല്ലേ കേൾക്കാൻ. അപ്പം മുക്കാല മുക്കബ്ല ഒക്കെ ഭയങ്കര രസമാണല്ലോ കേൾക്കാൻ. അതെല്ലാം ഹമ്മ ഹമ്മ അതെല്ലാം ഞാൻ കേൾക്കും. ഇന്നൊരു ജോണർ എന്നുള്ള രീതിയിലല്ല ഞാൻ കേൾക്കാറ്, അതിനെ ആ സമയത്ത് ആസ്വദിക്കാൻ തോന്നുന്നതെല്ലാം ഞാൻ കേൾക്കും. ആവേശത്തിൽ തന്നെ ഇല്ലുമിനാറ്റി വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു, നല്ല രസമായിട്ട് തോന്നുന്ന ഒരു പാട്ടായിരുന്നു.

0: ഗാനസാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരിക്കും വളരെ ആഴത്തിലുള്ള ഒരു സാഹിത്യ ശാഖ തന്നെയാണ്. ആ രീതിയിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. എഴുത്തിൽ കൂടുതൽ താല്പര്യമുള്ള, വായനയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഈ ഒരു സാഹിത്യ ശാഖയെ, ഈ വരികളെ, രചനയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിലെന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ?
1: എഴുതുന്നതിൽ എനിക്ക് മുഹ്സിൻ ബനാരിന്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ്. എനിക്ക് വടക്കൻ ശൈലികളും വടക്കൻ ലാംഗ്വേജിന്റെ ഒരു സിംപ്ലിസിറ്റിയും ഒന്നും എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെനിക്ക് മനസ്സിലാവുന്നത് ബനാരിയുടെ ലിറിക്സിലൂടെയാണ്. അതിന്റെ ഒരു താളാത്മകമായിട്ടുള്ള വരികളും ചില കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വളരെ ചുരുക്കം വാക്കുകളിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൺവേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലിറിക്സ് എപ്പോഴും ഞാനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് അതിനെ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ അറബി മലയാളത്തിന്റെ ഒരു ബ്യൂട്ടി എനിക്ക് മനസ്സിലായത് പുള്ളിയുടെ പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പം അങ്ങനെ മലബാരി ബാങ്കർ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡൺ ബൈ മുഹ്സിൻ ബനാരി, പക്ഷെ ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മുഹ്സിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറയുന്നത് പാടി ഞാൻ വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ് തമാശ എന്ന് പറയുന്ന ഫിലിമിലെ.

0: പൊന്നോണം ആക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടിതവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
3: ഈ ചലച്ചിത്ര പിന്നണി ഗായകരുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. ഒരുപാട് തലമുറകളെ രസിപ്പിക്കുകയും അവരുടെ ഒരു ഭാവനയെ ഉദ്ദീപിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പാട്ടുകാരും അവരുടെ ശബ്ദവും നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും. താരതമ്യേന ഒരു പുതുതലമുറയിൽ നിന്ന് വരുന്ന ഒരാളെന്ന നിലയിൽ ആ രീതിയിൽ നമ്മൾ പാട്ടിനെ സമീപിക്കുകയാണെങ്കിൽ പാട്ടുകാരുടെ ഒരു ശബ്ദം, അവരുടെ ഒരു അവതരണം, മേടത്തെ ആകർഷിച്ചിട്ടുള്ള പാട്ടുകാരനോ പാട്ടുകാരിയോ ആരാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
4: ശക്തിശ്രീ ഗോപാലന്റെ ശബ്ദം വളരെ വ്യത്യസ്തമായ സൗണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൗണ്ടാണ് അവരുടെ. കരയരുതേ വെറുതെ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആയിരുന്നു.

പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വികാരങ്ങൾ, അനുഭൂതികൾ എന്ന് പറയുന്നത് പ്രതിജന ഭിന്നമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൊതു ശ്രോതാക്കളുടെ ഒരു പൊതു താല്പര്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്കൊരു വിഷാദ ഛായയിലുള്ള പാട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ശ്രോതാക്കൾ കൂടുതലും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ ഈ തത്സമയ പരിപാടികളിൽ, അതുപോലെ ആൾക്കാർ എസ് എം എസിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകൾ, വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ ഓഫ് സോങ്സ്, അതിലൊരു വിഷാദ ഛായ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ?

0: ഹിന്ദുസ്ഥാനി സംഗീതം അതുപോലെ ഗസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കേൾക്കുന്ന ഒരാളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണൽ ചോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും നമ്മളെ ശ്രോതാക്കളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മാഡത്തിന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഒരു ഹിന്ദുസ്ഥാനി മേഖലയിൽ നിന്ന് പറയുകയാണെങ്കിൽ ആരാണ്?
1: മെയിൽ വോയിസിന്റെ കാര്യത്തിൽ എന്റെ ചോയ്സ് എപ്പോഴും മെഹദി ഹസൻ ആണ്. നോട്ട് ജസ്റ്റ് ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ദൈവം ഒരാണാണെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം ആരുടേതായിരിക്കും, എപ്പോഴും മനസ്സിലിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച ഒരു ശബ്ദമാണ് മെഹദി ഹസന്റെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു ഗോഡ്ലി പ്രസൻസ് ഉള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദമാണ് അവരുടെ. നവാസിഷ്കരം എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മലയാളത്തിലെ തന്നെ വേറൊരു സോങ് ഉണ്ട്, നമ്മുടെ ഇശൽ തേൻ കണം എന്ന് പറഞ്ഞ് പഴയ ഗസൽ എന്ന് പറഞ്ഞ മൂവിയില് ഒരു സോങ്ങുമായിട്ട് എനിക്ക് കുറച്ച് സാമ്യം തോന്നിയിട്ടുള്ളൊരു ഗസലാണത്. പക്ഷെ കുറച്ചൊരു ഹാപ്പിനെസ് ഉള്ളൊരു ഗസലുമാണ്.

0: എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുറച്ച് സമയം ആകാശവാണിക്ക് വേണ്ടി കണ്ടെത്തി ഞങ്ങളെ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഇരിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഈ ഓണത്തിന്റെ ഒരു സന്തോഷം പങ്കിടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്ക് ഇതിനെ കാണാം. പ്രിയ ശ്രോതാക്കളോട് ഓണത്തെക്കുറിച്ച് അവസാനമായി ഒരു ആശംസ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
1: എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ സന്തോഷപൂർണ്ണമായിട്ട് തന്നെ എല്ലാ കോഴിക്കോട്ടുകാരും ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ, നല്ല സന്തോഷം ഉണ്ടാവട്ടെ, തുടർന്ന് ഈ വർഷം മുഴുവൻ അവരുടെ സന്തോഷം നിലനിൽക്കട്ടെ എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് ആശംസിക്കാനുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ഓണം.
2: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും നമ്മളോട് പങ്കുവച്ചത് കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി IAS. അഭിമുഖം ബോബി സി മാത്യു. നിർവഹണം തേജസ്വിനി നായർ. നിർവഹണ സഹായം വിനോദ് BK.

0: അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആവണിപ്പൊന്നുഞ്ഞാൽ. ആകാശവാണി കണ്ണൂർ.
2: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
3: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
4: നീ തിരക്കിട്ട് എങ്കോട്ടാ?
5: നീ അറിഞ്ഞില്ലേ
4: എന്താ?
5: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
3: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൺ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
10: ആലോചനയുണ്ട്. ടി വി മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
9: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
11: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
12: ആഘോഷവേളകളിൽ അഭിമാനത്തോടെ അണിയാൻ ഗ്യാരന്റ് ഗൺ ഷോറൂം നൽകുന്ന സൂട്ടിംഗ്സുകളും ഷർട്ടിംഗ്സുകളും
13: മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒരേ സ്ഥലത്ത്. ഓണാശംസകളോടെ ഗ്യാരന്റ് ഗൺ ഷോറൂം, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 1 നോൺസ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻസ് അപ്ലൈ.
15: 1 ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
16: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
18: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
19: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലട പ്രഥമൻ ഒരു രക്ഷയില്ല.
5: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും, കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിറ്റും സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
19: ഓണ സദ്യ സ്പെഷ്യൽ ആക്കും. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം.
9: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
10: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്, ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
9: പിന്നെ എന്താ പ്രശ്നം? ബജറ്റ് ആണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡി ആവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
11: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
4: നീ തിരക്കിട്ട് എങ്കോട്ടാ?
5: നീ അറിഞ്ഞില്ലേ
4: എന്താ?
5: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
3: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൺ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
8: ഓണം വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്. നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
7: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ

0: കാർബൺ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം
5: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, ഡൽഹിയിലെ

0: വേനൽ മഴ തുടർനാടകം. രചന കല്ലയം കൃഷ്ണദാസ്. ശബ്ദം നൽകുന്നവർ സിനി സുനിൽ, ഷിബു ആശ്രാമം, സിന്ധു വിജയൻ, രജു കോലിയക്കോട്. സംവിധാനം എൻ വാസുദേവ്.
1: നോക്കൂ മായമേ, ആര് വാതിലിൽ മുട്ടുന്നു?
2: ആരാ? പരിചയമില്ലാത്ത ഒരാളാണല്ലോ.
3: ഞാൻ റെഡ്ഡി.
2: റെഡ്ഡിയോ? ഏത് റെഡ്ഡി?
3: വെങ്കട്ട റെഡ്ഡി.
2: എന്തായാലും നിങ്ങളെ ഞങ്ങൾക്കറിയില്ല, എന്താ വേണ്ടത്?
3: തമ്മിൽ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒക്കെ അറിയാം.
2: ഈ മുടിയും താടിയും സിൽക്ക് ലോഹയൊക്കെ കണ്ടപ്പോ ഏതോ മോഡേൺ സ്വാമിയാണെന്നാണ് കരുതിയത്. ഇവിടെ ചികിത്സയ്ക്ക് വന്നതാണോ?
3: അല്ല, സിനിമ പിടിക്കാൻ.
2: ആശുപത്രിയിലോ?
3: അതെ, എന്റെ സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഈ ആശുപത്രിയിൽ വെച്ചാ പിടിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ ഇവിടെ ആശുപത്രി അധികാരികളെ കണ്ട് ഏർപ്പാട് ചെയ്യാനാ ഞാൻ വന്നത്.
1: അതിന് അധികാരികളെ ചെന്ന് കണ്ടാ പോരെ, രോഗി കിടക്കുന്ന മുറിയിൽ എന്താ കാര്യം?
3: കാര്യമുണ്ട് ശോഭക്കുഞ്ഞെ.
1: എന്റെ പേരെങ്ങനെ നിങ്ങൾക്കറിയാം?
3: അറിയാം, പേര് മാത്രമല്ല ഇവിടെ വന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
2: അല്ല, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കാൻ നിങ്ങളാരാ? ശോഭ, ആ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചേ.
3: അതിന്റെ ഒന്നും ആവശ്യമില്ല കുഞ്ഞെ, ഞാൻ നിങ്ങളുടെ ശത്രുവോ ഉപദ്രവിക്കാൻ വന്നതോ അല്ല.
2: പിന്നെന്താ, എന്താ നിങ്ങളുടെ ഉദ്ദേശം?
3: ഉണ്ട്, പക്ഷേ ഞാനൊരു സിനിമാക്കാരൻ.

0: പറഞ്ഞു സിനിമ പിടിക്കാൻ വന്നവരോ അല്ല.
1: പിന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതോ?
0: കള്ളം, ഇതേ കള്ളം പറഞ്ഞ് ഒരാളുമായി അടുപ്പം കൂടാനും അയാളുടെ മുൻകാല ചരിത്രങ്ങൾ ചികഞ്ഞെടുക്കാനുമുള്ള ഒരു തന്ത്രം. പണത്തിനോട് ആർത്തിയുള്ള ഒരുവൻ ഏത് വഴിയിൽ കൂടെയാണെങ്കിലും പണമുണ്ടാക്കാൻ മാർഗം കാണിച്ചു തരുന്ന വ്യക്തിയാണ് ഞാനെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ മനസ്സ് തുറക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമാ തന്ത്രം ഉപയോഗിച്ചതും ആന്ധ്രാക്കാരനായി വേഷം കെട്ടിയതും.
1: അതൊക്കെ നിങ്ങളുടെ കാര്യം, ഞങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്?
0: പറയാം. എന്റെ യഥാർത്ഥ പേര് വിക്രമൻ, സ്ഥലം കൊച്ചി. വർഷങ്ങൾക്ക് മുൻപ് ഞാനിവിടെ ഓട്ടോ ഡ്രൈവറായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അച്ഛൻ മരിച്ചു, പിന്നെ അമ്മയും കുഞ്ഞനുജത്തിയും മാത്രം. അനിയത്തിയെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കാൻ വേണ്ടി ഞാൻ ഹൈസ്കൂളിൽ പഠിത്തം നിർത്തി കൂലിപ്പണിക്ക് പോയി, പിന്നെ ഓട്ടോ ഡ്രൈവറായി. അനിയത്തിയെ ഒരു എഞ്ചിനീയറാക്കാനായിരുന്നു മോഹം. അതിനുവേണ്ടി രാപ്പകൽ ഞാൻ ഓട്ടോ ഓടിച്ചു.
2: നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ?
0: കഷ്ടപ്പാടുകളല്ല, ഒരു തീരാ ദുഃഖം നിങ്ങളെ ബോധ്യപ്പെടുത്താനാ. ഒരു ദിവസം എൻ്റെ പൊന്നനിയത്തി 10-ാം ക്ലാസ് പാസ്സായതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതാ, പിന്നെ തിരിച്ചു വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് മൃഗീയമായ മാനഭംഗത്തിന് ശേഷം കൊലപ്പെടുത്തിയ നിലയിൽ ദൂരെയൊരു കുറ്റിക്കാട്ടിൽ കണ്ടെത്തി.
2: കേട്ടപ്പോ തന്നെ ഉള്ളു പിടയുന്നു.
1: ഓ, കഷ്ടം. ആന്ധ്രാക്കാരാ അല്ല കൊച്ചിക്കാരാ? സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
0: ഞാനതിന് നിങ്ങളോട് കള്ളം പറയണം. അധികം താമസിയാതെ ഹൃദയം തകർന്ന് അമ്മയും മരിച്ചു.
1: എന്നിട്ട് കൊലയാളിയെ പോലീസ് പിടിച്ചോ?
0: ഇല്ല, അന്വേഷണം ഒരുപാട് നടന്നു. തെളിവും സാക്ഷിയുമില്ലാതെ തേഞ്ഞുമാഞ്ഞു പോയ പല കേസുകളുടെയും കൂട്ടത്തിൽ ഇതും മാഞ്ഞുപോയി. ഞാനും കൊച്ചിയോട് വിട പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ എന്റെ അനിയത്തിയുടെ കൊലപാതകത്തെപ്പറ്റി ചെറിയ സൂചനകൾ കിട്ടി.
2: ആരാണെന്ന് തിരിച്ചറിഞ്ഞോ?
0: ഉന്നതന്മാരുടെ മക്കളായ 3 ചെറുപ്പക്കാർ ചേർന്നാണ് എന്റെ അനിയത്തിയെ നശിപ്പിച്ച് കൊന്നതെന്നും അവരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തത് ഓട്ടോ ഡ്രൈവറായ ഒരു ചെറുപ്പക്കാരനാണെന്നും ഞാൻ അറിഞ്ഞു. ആ ഓട്ടോക്കാരൻ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് ആളും വേഷവും മാറിയുള്ള എന്റെ ഈ ദേശാടനം. പല ജില്ലകളിലും ഞാൻ താവളമടിച്ച് അന്വേഷണം നടത്തി. ഒരുപാട് ഓട്ടോക്കാരുടെ പൂർവ്വകാലം തിരക്കി. ചിലരൊക്കെ കൊച്ചിയിലുണ്ടായിരുന്നവരാണെങ്കിലും എന്റെ കാലത്തുണ്ടായിരുന്നവരല്ല.
1: പിന്നെ ഇപ്പോ ഇവിടെ?
0: ഇവിടുത്തെ എന്റെ അന്വേഷണത്തിൽ വളരെ കാലം മുമ്പ് കൊച്ചിയിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരാളിന്റെ മുൻകാല ചരിത്രം കിട്ടി. സംശയിക്കാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ്.
1: അനിയത്തി കൊലയ്ക്ക് കൊടുത്തവൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞോ?
0: അടുത്തപ്പോൾ 90% ബോധ്യമായി.
2: എങ്കിൽ പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാത്തത് എന്താ?
0: പ്രധാനപ്പെട്ട ചിലതുകൂടി അറിയാനുണ്ട്. അത് അയാളുടെ നാവുകൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് പോലീസിനവനെ ഞാൻ വിട്ടുകൊടുക്കില്ല.
2: പിന്നെ?
0: അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം.
2: എന്താ പറയൂ.
0: നിങ്ങൾ ചതിയിൽപ്പെടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പിന് വേണ്ടി.
2: മുന്നറിയിപ്പോ?
0: ഇതുവരെ എനിക്ക് കിട്ടിയ അറിവിൽ എന്റെ അനിയത്തി കൊല ചെയ്യപ്പെട്ടതിന്റെ സൂത്രധാരൻ സഹായ് ചമഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ഓട്ടോ പപ്പുവാണ്.
2: പപ്പു കേട്ടനോ?
0: അതെ.
1: ശോഭ, എന്താ ഇദ്ദേഹം പറയുന്നത്?
2: എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായമേ.
0: വിശ്വസിക്കണം, അയാൾ ചതിക്കും. പണത്തിന് വേണ്ടി പെൺകുട്ടികളെ വശീകരിച്ച് മനുഷ്യ മൃഗങ്ങളുടെ മടയിലെത്തിച്ചു കൊടുക്കുന്ന ക്രിമിനലാണവൻ. മാന്യമായി ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നവർക്ക് ഈ പപ്പു ഒരു അപമാനമാണെന്ന് പല ഓട്ടോക്കാരും എന്നോട് പറഞ്ഞു.
2: സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
0: സത്യം തന്നെയാണ്. അയാളുമായുള്ള അടുപ്പവും പരിചയവും നിങ്ങൾ കാപത്ത് വരുത്തും, ചീത്തപ്പേരുണ്ടാവും. നന്മ ആഗ്രഹിക്കുന്ന ഒരു മുതിർന്ന മനുഷ്യന്റെ ഉപദേശമാണെന്ന് കരുതിയാൽ മതി. എന്റെ ബാക്കിയുള്ള സംശയം കൂടി സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും. ഓട്ടോ പപ്പുവിനെ ഈ മണ്ണിൽ നിന്നും പറഞ്ഞയച്ചിട്ട് ഞാൻ വരട്ടെ.
2: മായമേ, പപ്പേട്ടിനെ കുറിച്ച് അയാൾ പറഞ്ഞു പോയതൊക്കെ
1: വിശ്വസിക്കണം ശോഭ, സൂക്ഷിക്കുകയും വേണം. ഓട്ടോ പപ്പുവിന്റെ പിന്നാമ്പുറം കഥകള് അന്വേഷിച്ചറിഞ്ഞ് പറഞ്ഞത് വെറും കെട്ടുകഥകളായിരിക്കില്ല.
2: എനിക്കും ചിലതൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ട് വരുന്നുണ്ട്. പണത്തിന് ബുദ്ധിമുട്ട്

0: എത്തിക്കാൻ മനഃപൂർവ്വം തന്നെയാണ് ചിലവേറിയ ഈ ആശുപത്രിയിൽ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. പിന്നെ സഹായിക്കുന്ന മഹാമനസ്കതയെന്നും പറഞ്ഞ് ഒരു ചെകുത്താന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയതും കരുതിക്കൂട്ടി തന്നെയാവണം.
1: കുരുക്കിൽപ്പെട്ടതും രക്ഷപ്പെട്ടതും മോഹൻ സാറ് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശോഭ എന്നോട് പറഞ്ഞപ്പോഴേ പപ്പുവിനെ പറ്റി ഒരു വശപ്പിശക് എനിക്ക് തോന്നിയതാ. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മോഹൻ സാറിനെ കണ്ടുമുട്ടിയപ്പോ ശോഭയ്ക്കൊരു പുനർജന്മം കിട്ടിയ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോ മറ്റേ കാര്യം ഞാനങ്ങ് മറന്നു. ഇനി എന്തായാലും വേണ്ട അയാളുമായുള്ള അടുപ്പം.
0: എന്നാലും പെട്ടെന്ന് ഞാനെങ്ങനെ?
1: പെട്ടെന്നല്ല, മെല്ലെ നയത്തിൽ തന്നെ അകറ്റാം. ഇനി വരുമ്പോ ശോഭ സാധാരണ പോലെ തന്നെ പെരുമാറിയാൽ മതി. ബാക്കി ഒളിയമ്പ് പ്രയോഗം ഞാൻ നടത്തിക്കോളാം. ആരാ?
2: ഞാനാ മോളെ, പപ്പേട്ടെ.
0: ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു പപ്പേട്ടനെ കണ്ടില്ലല്ലോ എന്ന്, അല്ലേ മായമ്മേ?
1: അതെ അതെ, ഇരിക്കു പപ്പേട്ടാ.
2: താങ്ക് യു മോളെ. സപ്പോസ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സഹായം വേണോന്ന്, എപ്പ മനസ്സിൽ തോന്നുവോ അപ്പൊ ഞാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവെന്ന്.
0: ആ പപ്പേട്ട, ഒരു ആന്റിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, പെണ്ണുങ്ങൾക്ക് നല്ല ജോലിയും ശമ്പളവും ഒക്കെ വാങ്ങിക്കൊടുക്കുന്ന?
2: അതെ മോളെ, നല്ല വിലയും ഉള്ള ആന്റിയാ.
0: നാളെ തന്നെ നമുക്ക് അവിടെ പോകേണ്ടി വരും, പണത്തിന് ബുദ്ധിമുട്ട് ഇത്തിരി കൂടുതലാ.
2: ഞാൻ പറഞ്ഞില്ലേ മോളെ, ധാരാളം പണത്തിന്റെ ചെലവുണ്ടാകുമ്പോ ധാരാളം പണത്തിന്റെ ഭാരവും ഈ ഞാൻ ഉണ്ടാക്കി തരുമെന്ന്.
1: പക്ഷേ പപ്പേട്ടൻ ശോഭയെ നല്ലോണം സൂക്ഷിച്ചോണം, കഴുകന്മാര് വട്ടമിട്ട് പറക്കുന്ന പട്ടണമാ.
2: എന്റെ മായമോളെ, അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ? ഈ ശോഭ മോളെ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ കാണുന്നത്.
1: എന്നാലും ഒരു കാട്ടുപോത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം ശോഭ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
2: അവന് ഇടക്കിടക്ക് ഈ പോത്തിന്റെ സ്വഭാവം ഉണ്ടാകുന്ന കാര്യം ശോ എനിക്കറിയില്ലായിരുന്നു മോളെ.
1: അവൻ പെണ്ണുങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടനാണെന്നാ എനിക്ക് തോന്നുന്നത്.
2: എനിക്കും ആ സംശയം ഇപ്പ തോന്നി തുടങ്ങി. ഇനി ആ ദുഷ്ടന്റെ മുഖത്തെ ഈ ഞാൻ നോക്കൂല.
1: പണത്തിനു വേണ്ടി സാധു സ്ത്രീകളെ പ്രലോഭിപ്പിച്ച് അവനെ പോലുള്ളവന്മാരുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരെ വേണം ആദ്യം തല്ലിക്കൊല്ലാൻ. ചി, ഇവനൊക്കെ മനുഷ്യജന്മത്തിന് തന്നെ നാണക്കേടാ. അല്ലേ പപ്പേട്ടാ?
2: ശരിയാ മോളെ, മായമോള് പറഞ്ഞതേ വളരെ ശരിയാ.
1: ആളുകളെ തല്ലിക്കൊന്നില്ലേലും ഇവന്മാർക്ക് ദൈവം എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തോളും.
2: അതും ശരിയാ മായമോളെ.
0: പപ്പേട്ട,
2: എന്താ ശോഭമോളെ?
0: ആരാണെങ്കിൽ പോലും നേരായ വഴിയിൽ സമ്പാദിക്കുന്ന പണം വീണ്ടും വീണ്ടും ഭാഗ്യങ്ങൾ നേടിത്തരും. പാപപ്രവൃത്തികളിലൂടെ സമ്പാദിക്കുന്ന പണം നഷ്ടങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കിത്തരും. ശരിയല്ലേ പപ്പേട്ട?
2: ശോഭമോള് പറഞ്ഞതാ ഭയങ്കര കറക്റ്റ്.
1: ഈ ശോഭമോളെ ആരെങ്കിലും ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചുവെന്ന് ഞാൻ അറിഞ്ഞാൽ ഏതവനായാലും ശരി, ദുർബലകളുടെ ദയനീയ മുഖം മാത്രം കണ്ട് ശീലിച്ച ഇത്തരം ദുഷ്ടന്മാർ സ്ത്രീയുടെ മറ്റൊരു മുഖം കാണേണ്ടി വരും, സംഹാരദാഹിയായ ഭദ്രകാളിയുടെ മുഖം.
2: ശരിയാ ശരിയാ, അങ്ങനെ തന്നെ വേണം പെണ്ണുങ്ങളായ. അപ്പം ഞാൻ വരട്ടെ? അല്ല, പോട്ടെ മോളെ, നാളെ വരാം.
0: നാളെ നേരത്തെ വരണേ, ആന്റിയുടെ അടുത്ത് പോണം.
2: എത്തും മോളെ, ഞാൻ കൃത്യമായിട്ട് എത്തും. ഓക്കെ, ബൈ ബൈ.
1: പോയോ ശോഭെ?
0: പോയി. എന്റെ മായമ്മേ, എവിടുന്ന് കിട്ടി ഈ ഡയലോഗുകൾ?
1: ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ആനിവേഴ്സറിക്ക് മോണോ ആക്റ്റിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചതാടി ഈ ഭദ്രകാളി വേഷം.

വേനൽ മഴ ഈ നാടകത്തിന്റെ അടുത്ത ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശോഭ, സിനി സുനിൽ, പപ്പു, ഷിബു ആശ്രാമം, മായമ്മ, സിന്ധു വിജയൻ, വെങ്കിട്ടറെഡ്ഡി, രജു കോലിയക്കോട്.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂർ ഒയൂളത്തെ വഴുതിന കൃഷിയുടെ വിശേഷങ്ങളുമായി വി പി ഗോപാലൻ, പി ഹരികുമാർ. തുടർന്ന് ഫാം ടൂറിസം ആലയ എൻ ആദിത്യ പ്രസാദ്, ആരതി എൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച. തുടർന്ന് കപ്പയും കാന്താരിയും

ഇന്ന് രാത്രി 8 മണിക്ക് ട്യൂണിംഗ് സ്റ്റാർസ്. ഇതിൽ ബൈഗ നികേഷ്, കെ നികേഷ് എന്നിവർ ആലപിക്കുന്ന ഗാനങ്ങൾ, കീബോർഡിൽ കമറുദ്ദീൻ കീച്ചേരി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം റാഗിംഗ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1973 സിനിമ പുറത്തിറങ്ങുന്നത്. സംവിധാനം എൻ എൻ പി ഷാരടി. അഭിനയിച്ചവർ വിൻസെൻ്റ്, സുധീർ, റാണി ചന്ദ്ര, പി ജെ ആൻ്റണി, ശങ്കരാടി, ജമീല മാലിക്, ഐസക് തോമസ്, ബാലൻ, സോമൻ, ജോസ്, ജോൺ, സുരേന്ദ്രൻ, കെ കെ സുരേന്ദ്രൻ, മനോജ് പാപ്പച്ചൻ, പി സി പ്രതാപൻ, രാധാകൃഷ്ണൻ, കരീം ജോൺസൺ, ജോയ്, ഹനീഫ, വി ടി അരവിന്ദാക്ഷ മേനോൻ, കിടാമംഗലം സദാനന്ദൻ, ടി കെ പത്മനാഭ മേനോൻ, ഉഷ, രാധിക, കമല, സോഫി, സരോജ. ഗാനങ്ങൾ എഴുതിയത് പി ജെ ആൻ്റണി, ഐസക് തോമസ്. സംഗീതം എം കെ അർജുനൻ.

റാങ്കിംഗ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി പുതുക്കോട്ടയിലെ പുതുമണവാള് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 1995 സിനിമ പുറത്തിറങ്ങിയത്. സംവിധാനം റാഫി മെക്കാർട്ടിൻ. അഭിനയിച്ചവർ ജയറാം, ജഗതി ശ്രീകുമാർ, ഇന്നസെൻ്റ്, രാജൻ പി ദേവ്, മാള അരവിന്ദൻ, കുഞ്ചൻ, ക്യാപ്റ്റൻ രാജു, വി ഡി രാജപ്പൻ, പ്രേംകുമാർ, സ്ഫടികം ജോർജ്, ആനി, കനകലത, ബിന്ദുജ മേനോൻ, ജനാർദ്ദനൻ, സൈനുദ്ദീൻ, കൃഷ്ണകുമാർ, പ്രസീത, മച്ചാൻ ബർഗീസ്, കലാഭവൻ ഹനീഫ്, വെട്ടുക്കിളി പ്രകാശ്, ആറന്മുള പൊന്നമ്മ, അനീഷ് പോൾ. ഗാനരചന എസ് രമേശൻ നായർ, ഐ എസ് കുണ്ടൂർ. സംഗീതം എസ് പി വെങ്കിടേഷ്.

ഗാനങ്ങൾ ആലപിച്ചത് യേശുദാസ്, ബിജു നാരായണൻ, കൃഷ്ണചന്ദ്രൻ, പ്രഭാകർ, സുജാത.

ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ തുടരുന്നു. ഇനി പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2013 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം രഞ്ജിത് ശങ്കർ, അഭിനയിച്ചവർ ജയസൂര്യ, അജു വർഗീസ്, ഇന്നസെൻ്റ്, ടി ജി രവി, നൈല ഉഷ, രവി ജയരാജ് വാര്യർ, ഇടവേള ബാബു, സുനിൽ സുഖത, വിനോദ് കോവൂർ, സുനിൽ ബാബു, രചനാ നാരായണൻ കുട്ടി, തസ്നി ഖാൻ.

പൊന്നമ്മ ബാബു, സുധീർ കരമന തുടങ്ങിയവർ. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ. ഗാനങ്ങൾ പാടിയത് ജയചന്ദ്രൻ, ജയസൂര്യ, അരുൺ ഏലാട്ട്.

0: പുണ്യാളൻ അഗർബത്തീസ് എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചിത്രപൂർണിമേലിനി പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ്. 2017 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ചെയ്തത് ശ്യാംധർ, അഭിനയിച്ചത് മമ്മൂട്ടി, ഇന്നസെൻ്റ്, അശോകൻ, മണിയൻ പിള്ള രാജു, ആശ ശരത്ത്, ദീപ്തി സത്തി, ഹരീഷ് കണ്ണാരൻ, ദിലീഷ് പോത്തൻ, അലൻസിയാർ, ലേ ലോപ്പസ്, സുനിൽ സുഖദ, സോഹൻ സിനുലാൽ, കലാഭവൻ ഹനീഫ്, അപ്പുണ്ണി, ശശി. ഗാനരചന സന്തോഷ് വർമ്മ, ബി കെ ഹരിനാരായണൻ, വിനായക് ശശികുമാർ, എം ആർ ജയഗീത. സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ, സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: പി വി രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
2: ഓഫർ കണ്ടിട്ട്
1: ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യൂ ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
8: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
9: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
10: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
2: മൈജി ഫ്യൂച്ചറില്
1: എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
12: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
13: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
14: നീ തിരക്കിട്ടെങ്കോട്ടാ?
15: നീ അറിഞ്ഞില്ലേ
14: എന്താ?
15: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
16: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
17: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
18: എന്തേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
18: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
2: അതെവിടുന്ന്?
18: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
20: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
21: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
20: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
22: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
23: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലടപ്രഥമൻ ഒരു രക്ഷയില്ല.
24: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും, കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിറ്റും സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
2: ഓണ സദ്യ സ്പെഷ്യൽ ആക്കും. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം.
25: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻസ് അപ്ലൈ.
10: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
12: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
13: ചേട്ടാ ചായ എടുക്കട്ടെ?
12: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
13: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
12: അപ്പോ കാത്തിരിപ്പില്ലേ?
13: ഇല്ല.
14: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
15: നിങ്ങൾ അറിഞ്ഞോ? സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ലളിത ഗാനം കേൾക്കാം. വലംപെരി ശംഖിൽ നിന്നും കാരനാദം എന്ന് തുടങ്ങുന്ന ഈ ഗാനം ആർ ഉഷ പാടിയതാണ്. PK ഗോപിയുടെ വരികൾ, സംഗീതം ജോസ്.

0: ആർ ഉഷ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി പ്രായോജക പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.

വിത്തും നടീൽ വസ്തുക്കളും അല്ലെങ്കിൽ കർഷകന്റെ പ്രയത്നത്തിന് യാതൊരു ഫലവും കാണില്ല എന്ന് മാത്രമല്ല, മികച്ച വിളവ് ലഭിക്കാതെ കൃഷി നഷ്ടത്തിലാകുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ വിളവിന്റെ അടിസ്ഥാനം വിത്താണ് എന്നതിൽ സംശയമില്ല. ഇന്നും നമ്മുടെ പല കർഷകരും വിത്തിന്റെയും നടീൽ വസ്തുക്കളുടെയും ഗുണനിലവാരത്തെക്കുറിച്ചും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവ ലഭ്യമാകുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുമൊക്കെ അജ്ഞരാണ്. ഞാറ്റുവേലയിൽ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. കൃഷിയിൽ നടീൽ വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത് CTCRIയിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ.

കൃഷിയിൽ നടീൽ വസ്തുക്കൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃഷി വിജയിക്കണമെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ വേണം. നടീൽ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വിത്ത്, മറ്റ് തൈകൾ, അതേമാതിരിയുള്ള കാര്യങ്ങൾ, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ഗുണമേന്മ എന്ന് പറയുമ്പം, ഒന്ന്, അത്യുൽപാദന ശേഷിയുള്ളവ, പിന്നെ രോഗപ്രതിരോധ ശേഷിയുള്ളത്, പിന്നെ നല്ല പോഷക ഗുണങ്ങളുള്ളത്, പാകം ചെയ്യാൻ എളുപ്പമുള്ളത്, കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ള ഇനങ്ങൾ, ഇതൊക്കെയാണ്. ദീർഘകാല വിളകളുണ്ട്, ഹ്രസ്വകാല വിളകളുണ്ട്. ദീർഘകാല വിളകൾ എന്ന് പറയുമ്പോഴത്തേക്ക് തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, റബ്ബർ, അങ്ങനെയുള്ളത്. അങ്ങനെയുള്ള വിളകളുടെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് നമുക്ക് കാര്യമായ നഷ്ടമുണ്ടാവും. അതുകൊണ്ട് ദീർഘകാല വിളകളുടെ നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ തെങ്ങിൽ കുറിയ ഇനങ്ങളുണ്ട്, മൂപ്പ് കുറഞ്ഞ ഇനങ്ങളുണ്ട്, മാവ്, പ്ലാവ്, അതിലൊക്കെ നേരത്തെ വിളവെടുക്കാൻ പറ്റുന്ന ഇനങ്ങൾ ഇപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേമാതിരിയുള്ള ഇനങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. എവിടെ നിന്ന് നമുക്ക് നടീൽ വസ്തുക്കൾ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒന്ന്, പ്രധാനമായിട്ടും ഗവേഷണ കേന്ദ്രങ്ങളാണ്. നമുക്ക് പല ഭാഗത്തായിട്ട് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ കേരള കാർഷിക സർവകലാശാലയുടെ പല സ്ഥാപനങ്ങളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ പുതിയ ഇനങ്ങൾ, വളരെ ഗുണമേന്മയുള്ള പുതിയ നല്ല ഇനങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. അത് എങ്ങനെ കർഷകർക്ക് കിട്ടും, അതിനെ എങ്ങനെ വർദ്ധിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും, അത് ഈ ഗവേഷണ കേന്ദ്രങ്ങളിലും കാർഷിക യൂണിവേഴ്സിറ്റിയുടെ പല സ്ഥാപനങ്ങളിലും ഇത് വർദ്ധിപ്പിച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. കൂടാതെ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഫാം, അവിടെ നിന്നും ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഫാം, അതുകൂടാതെ സ്റ്റേറ്റ് സീഡ് ഫാം, ഇവിടെ നിന്നൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കർഷകർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പെരിങ്ങമല ഫാമിൽ പോയിരുന്നു. ലക്ഷക്കണക്കിന് തൈകൾ കുരുമുളകിൻ്റെയും മാവ്, പ്ലാവ്, അതിൻ്റെയൊക്കെ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ KVK കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ വഴിയും, NGO വഴിയും, പിന്നെ പല നഴ്സറികളുണ്ട്, അവിടെ നിന്നൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് കൂടാതെ കർഷകർ അവരുടേതായിട്ടുള്ള ഇനങ്ങൾ തന്നെ ധാരാളമായിട്ട് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഗുണമേന്മയുള്ള ഇനങ്ങൾ, കർഷകരുടെ സ്വന്തം ഇനങ്ങളാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ ഉണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിത്ത് വിതരണം ചെയ്യാനായിട്ട് നാഷണൽ സീഡ് കോർപ്പറേഷൻ്റെ പല സെൻറ്റേഴ്സുണ്ട്. നമുക്കിത് കൂടാതെ സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും. സീഡ് ടെസ്റ്റിംഗ് ലാബ്, അതുവഴി നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മാറ്റി വേണം കൊടുക്കാനായിട്ട്. ഈ വിത്തുകളും വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റഡ് പ്ലാന്റ്സ്, അതിൽ പ്രധാനമായിട്ടും വിത്ത് കമ്പുകൾ, കിഴങ്ങുകൾ, ചെറിയ ചെടികൾ, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ടിഷ്യൂ കൾച്ചർ വഴി, ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതിപ്പോൾ തന്നെ ടിഷ്യൂ കൾച്ചർ ലാബുകൾ പല ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വാഴയിലും മറ്റ് അലങ്കാര ചെടികളിലുമൊക്കെ ലക്ഷക്കണക്കിന് തൈ ഇപ്പം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെയധികം കൂടുതൽ അതിനെ നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കുക, പിന്നെ അത് രോഗങ്ങളും കീടങ്ങളിൽ നിന്നും വിമുക്തമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. മാസ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വൈറസ് എലിമിനേഷൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. അതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എന്നുള്ളത് മിനി സെറ്റ് ടെക്നിക്ക് എന്ന് പറയും. അത് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മരച്ചീനി, ചേന, കാച്ചിൽ, അതിനെയൊക്കെ മിനി സെറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് കർഷകർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതെല്ലാം നല്ല നടീൽ വസ്തുക്കൾ പെട്ടെന്ന് പൊടിക്കണം. നല്ല ആരോഗ്യം

0: ആരോഗ്യമുള്ളതായിരിക്കണം. അതിൽ വേറെ കളയും വേറെ അതിൻ്റെ വിത്തുകളൊന്നും പാടില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, കർഷകർക്ക് കൃത്യസമയത്ത് തന്നെ ഈ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കണം. അവർ കൃഷി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത് കിട്ടണം, അല്ലാതെ താമസിച്ചു പോയി കഴിഞ്ഞാൽ അതിന് വിള നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നുള്ളത്, ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് നടീൽ വസ്തുക്കൾ കിട്ടണം. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് വിത്തുൽപാദന കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് വിത്ത് വിതരണം ചെയ്യാൻ സാധിക്കണം. രാജ്യത്തിന് പുറത്തു നിന്നും കൊണ്ടുവരുന്ന വിത്തുകളും നടീൽ വസ്തുക്കളും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ രോഗാണുക്കളുണ്ടാവാം, കീടങ്ങൾ, കളയുടെ വിത്തുകൾ, തൈകളും അതൊക്കെ ഉണ്ടാവും. അതെല്ലാം ശ്രദ്ധിച്ച് അതിനെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ അത് കർഷകർക്ക് വിതരണം ചെയ്യാൻ പാടുള്ളൂ. വിത്തുകളും തൈകളും ദൂരസ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് കേടുവരാൻ പാടില്ല. അതിൽ നല്ല പാക്ക് ചെയ്ത് വേണം അയക്കാനുള്ളത്. അതിൻ്റെ തൈകളൊന്നും ചതയാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചിലത് ചെയ്യുന്നുണ്ട്, ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ അത് കേടുകൂടാതെ അയക്കാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വിത്തുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ വിളവിറക്കാൻ സാധിക്കും, കൂടുതൽ വിളവ് കിട്ടുകയും ചെയ്യും, കർഷകർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. നമുക്ക് കൃഷിയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് വിത്ത്, വളം, വെള്ളം, സംരക്ഷണം, ഈ നാല് ഘടകങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ വിത്താണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ആ വിത്തിൽ പിഴച്ചു കഴിഞ്ഞാൽ ബാക്കി കൃഷി മൊത്തം നശിച്ചു പോകും. നമുക്കിപ്പം പുറമേ നിന്ന് ധാരാളം വിത്ത് വരുന്നുണ്ട്, അല്ലാതെ തന്നെ ലോക്കലായിട്ടും പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അപ്പം കർഷകരത് അതിൽ വഞ്ചിതരാവാൻ പാടില്ല. എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷനോ ഇല്ലെങ്കിൽ ഒരു നിയന്ത്രണം വേണം. ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം. വെളിയിൽ നിന്ന് വരുന്ന വിത്തുകൾ നമുക്കറിയാൻ പറ്റില്ല, നല്ല പാക്കിങ്ങാണ്, ഭയങ്കര വിലയാണ്. ചിലത് നല്ല വിത്തുകളുണ്ട്, പക്ഷെ ചിലതൊക്കെ വെറും തട്ടിപ്പാണ്. നമുക്കത് ഒരു ഗ്യാരണ്ടിയും ഇല്ല അത് പൊടിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ ക്വാളിറ്റി, അതിൻ്റെ ജെർമിനേഷൻ, എക്സ്പയറി ഡേറ്റ്, അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ മോശമായ വിത്തുകളെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം വേണം. മറ്റ് പല രാജ്യങ്ങളിലും ഇതിന് കനത്ത ശിക്ഷയാണ് നൽകുന്നത്. കവറിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരാണോ സപ്ലൈ ചെയ്തത് അവർക്ക് കാര്യമായ ശിക്ഷ, അത് ജയിൽ ജീവിതം വരെയുള്ള ശിക്ഷകളാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വലിയ കോമ്പൻസേഷനും കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ അത്രത്തോളം ആയിട്ടില്ല, എന്നാലും ചില സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. ഹരിയാനയിലൊക്കെ അങ്ങനെ ഇപ്പോൾ പുതിയ സീഡ് ആക്ടുകൾ അവിടെ നടക്കുന്നുണ്ട്, അതിൻ്റെ തീരുമാനങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നല്ല വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം, സർക്കാർ സ്ഥാപനമായാലും ശരി, മറ്റ് നഴ്സറികളായാലും ശരി, പിന്നെ നല്ല കൃഷിക്കാരുണ്ട്, ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ നാടൻ വിത്തുകളായാലും ശരി നല്ല രീതിയിൽ അത് ഉൽപ്പാദിപ്പിച്ച കർഷകർ, എനിക്ക് അനുഭവമുണ്ട്. 100 വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 100 വിത്തും പൊടിക്കും. അപ്പോൾ അങ്ങനെയുള്ള കർഷകരുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് അതിന് കൂടുതൽ അതിനുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ നൽകേണ്ടതാണ്. നമുക്കിങ്ങനെ ഒരു ആക്ട് തന്നെയുണ്ട്, PPVFRA എന്നും പറഞ്ഞ ഒരു ആക്ട് തന്നെയുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്, അങ്ങനെ ഒരു ആക്ട് തന്നെയുണ്ട്. അത് പ്രകാരം കർഷകർക്ക് അതിൽ പല ആനുകൂല്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കർഷകരെ കണ്ടുപിടിച്ച് അവർക്ക് അതിനുള്ള സഹായങ്ങൾ കൊടുക്കേണ്ടതാണ്.
1: നടീൽ വസ്തുക്കൾ എവിടെ നിന്നൊക്കെ വിശ്വസിച്ച് വാങ്ങാമെന്നും അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്നുമൊക്കെ മനസ്സിലായല്ലോ അല്ലേ?

കൃഷിയിൽ നടീൽ വസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സി ടി സി ആർ ഐയിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി എസ് രവീന്ദ്രൻ. ഇനി ഒരു നാടൻ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല പ്രായോജിക പരിപാടിയാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെയുള്ളവയ്ക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിലെ ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് സൌജന്യ റേഷൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് മറ്റന്നാൾ നിർവഹിക്കും. ഓണവിപണിയിൽ മുന്നേറ്റവുമായി സപ്ലൈകോ. ഓഗസ്റ്റ് 1 മുതൽ 19 ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം വിറ്റുവരവ് 207 കോടി രൂപ പിന്നിട്ടു. സംസ്ഥാനത്തെ LP UP വിദ്യാർത്ഥികളിലെ മലയാളം ഇംഗ്ലീഷ് ഗണിതം വിഷയങ്ങളിലെ പഠന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ നൂതന പദ്ധതിയുമായി വിദ്യാഭ്യാസ വകുപ്പ്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം പേരൂർക്കട മണ്ണന്തല റോഡിൽ മുക്കോല മുതൽ മണ്ണന്തല വരെ ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ഗതാഗത നിയന്ത്രണം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസണിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന, സംഗീതം ജോൺസൺ.

ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: This is Akashvani, the news read by Valsa Williams. The Union Cabinet, under the leadership of Prime Minister Narendra Modi, today approved 5 projects worth over 13,000 crore rupees. Briefing media after the Cabinet meeting in New Delhi today, Information and Broadcasting Minister Ashwini Vaishnav said 4 multi-tracking projects of railways will cover 8 districts across West Bengal, Odisha, Tamil Nadu and Andhra Pradesh. The minister said the government has also approved the upgradation of the Muzaffarpur Sitamarhi Sonbursa section of National Highway 22 to 4-lane standard in Bihar.
1: 5
2: major decisions have been taken. The first 4 projects are related to the railways, while the 5th is the highway project. The first 4 railway projects include the quadrupling of the Howrah-Chennai main railway route and the quadrupling of the Cuttack-Paradip railway line. The 5th project is the construction of a 4-lane highway from Muzaffarpur via Sitamarhi to Sonbursa. These projects, with a total cost of 13,041 crore rupees, were approved by the cabinet today.
1: Total 13,041 crore rupees ke projects aaj cabinet ne approve kiye.
0: Information and Broadcasting Minister Ashwini Vaishnav has said India's economic growth is now recognized globally and the country is growing at a range of 6-8%. He said this growth story is driven by 4 key pillars: investment in social, digital and physical infrastructure, inclusive growth and a strong focus on manufacturing. Mr. Vaishnav was addressing the Uttar Pradesh-Japan Investment Summit 2026 in New Delhi today. Road Transport and Highways Minister Nitin Gadkari today said the government's foremost priority is to provide high-quality infrastructure while maintaining cost-effectiveness. He emphasized that there can be no compromise on the quality of infrastructure development. Mr. Gadkari was addressing the 4th edition of the Tunnels and Bridges Conference 2026 in New Delhi. Union Minister of Education Prahlad Joshi today met with senior officials of the Department of Higher Education to review the implementation of the initiative to provide free online coaching to youth preparing for competitive examinations. The program builds on the announcement made by Prime Minister Narendra Modi during his Independence Day address. President Draupadi Murmu today advised public servants to use social media platforms not only to inform and engage citizens, but also to listen to their concerns, understand them, and respond appropriately. She stressed that when information travels rapidly, accuracy, credibility, and public interest must always guide official communication. She said this during her interaction with the officer trainees of Indian Information Service and Indian Statistical Service at Rashtrapati Bhavan. U.S. Ambassador to India Sergio Gore today described the Union Territory of Jammu and Kashmir as an important part of India and said the governments at the center and in the region have taken significant steps to improve security. Mr. Gore is on his maiden visit to the Union Territory, where he called on Chief Minister Omar Abdullah at his residence in Srinagar. He described the meeting with the Chief Minister as positive and said both sides have identified key follow-ups to be taken forward in the future. Iran's Armed Forces Chief of Staff Major General Ali Abdullahi has warned that countries on the southern shores of the Persian Gulf should not assist or facilitate U.S. military forces. The Armed Forces Chief said Tehran is closely monitoring military activity at regional bases. His warning comes as the U.S.-Iran conflict enters its 4th month, while the Pentagon evaluates its military footprint in West Asia with a view to reducing its presence. In the BWF Badminton World Championships, India's mixed doubles pair of Dhruv Kapila and Tanisha Krasto stormed into the pre-quarterfinals in New Delhi. Home favourites Sattvic Sairaj and Ki Reddy and Chirag Shetty have also advanced to the pre-quarterfinals after receiving a walkover. However, men's singles player Lakshya Sen and women's singles player Unnati Hooda bowed out of the tournament. In men's cricket, India beat hosts Sri Lanka by 165 runs in the first test of the two-match series in Galle today. India now leads the two-match series 1-0. Chasing a target of 372, Sri Lanka were bowled out for 206 during the post-lunch session on day 5, handing India a comfortable victory. And with that, we end this news bulletin.
3: Kashavani, Kozhikode. വയനാട് ജില്ലാ വൃത്താന്തം.
4: കേരളത്തെയും കർണാടകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈരക്കുപ്പ പാല നിർമ്മാണത്തിന് കർണാടക സർക്കാരിന്റെ NOC ലഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കർണാടക DK ശിവകുമാറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ കർണാടക സർക്കാരുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിച്ച് നിർദ്ദേശങ്ങൾ നൽകുമെന്നും അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും മൈസൂർ ജില്ലയിലെ വൈരക്കുപ്പയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 36 വർഷങ്ങൾക്ക് മുൻപാണ് പാല നിർമ്മാണത്തിനായി അന്നത്തെ മുഖ്യമന്ത്രിമാർ തറക്കല്ലിട്ടത്. പിന്നീട് നിർമ്മാണം അനിശ്ചിതത്വത്തിൽ നീങ്ങുകയായിരുന്നു. ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമൊപ്പമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളുടെ വനം വന്യജീവി വകുപ്പിന് ജനകീയ മുഖം നൽകാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായുള്ള നടപടികൾ ഓരോന്നായി സ്വീകരിച്ചു വരുന്നതായും IC ബാലകൃഷ്ണൻ MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പിന്റെ സൌത്ത് വയനാട് ഡിവിഷൻ മീനങ്ങാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സഹജീവനം ജനസേവന അദാലത്ത് ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനം വകുപ്പ് നൽകുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ അദാലത്തിലൂടെ കഴിയുമെന്നും ജില്ലയിലെ വിവിധ ഡിവിഷനുകളിലെ RRT PRT എന്നിവയുടെ പ്രവർത്തനം മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ഗുണപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുക, വനാതിർത്തി പങ്കിടുന്ന ഭൂമിയുടെ NOC വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, വനം വന്യജീവി കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ സമയബന്ധമായി തീർപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വനം വന്യജീവി സംഘർഷത്തിൽ മരണം, പരിക്ക്, കൃഷിനാശം തുടങ്ങിയവ സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാര വിതരണം തീർപ്പാക്കിയ NOC കളുടെ വിതരണവും MLA നിർവഹിച്ചു. അദാലത്തിൽ 15 NOC അപേക്ഷകൾ തീർപ്പാക്കുകയും 85 അപേക്ഷകളായി 14.18 ലക്ഷം രൂപയും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുകയും ചെയ്തു. ആകെ 78 പരാതികളാണ് സഹജീവനം അദാലത്തിൽ ലഭിച്ചത്. ഓരോ റേഞ്ച് ഓഫീസുകളുടെയും പരിധിയിലെ പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടറുകൾ അദാലത്തിൽ സജ്ജമാക്കിയിരുന്നു. സംസ്ഥാനത്ത് ഈ വർഷം July 29 മുതൽ August 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനുമായുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി September 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി T.സിദ്ദിഖ് അറിയിച്ചു. പുതുക്കിയ സമയപരിധി പ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സൌകര്യം AIMS പോർട്ടലിലും ലഭ്യമാക്കിയിട്ടുണ്ട്. അതിശക്തമായ മഴയും വെള്ളപ്പൊക്കവും മൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ച സാഹചര്യത്തിൽ അർഹരായ ഒരു കർഷകനും അപേക്ഷിക്കാനുള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സമയപരിധി ദീർഘിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. പ്രകൃതിക്ഷോഭത്തിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര സഹായം ഉറപ്പാക്കുന്നതിനും കൂടുതൽ കർഷകരെ വിള ഇൻഷുറൻസ് പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുമായി നേരത്തെ ചേർന്ന ഉന്നതതല യോഗത്തിൽ വിവിധ നടപടികൾക്ക് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് അപേക്ഷ തീയതി നീട്ടിയത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകരും September 5 IMS പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കണം. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം നേരിട്ട കർഷകർക്ക് അർഹമായ ധനസഹായവും ഇൻഷുറൻസ് നഷ്ടപരിഹാരവും ലഭ്യമാക്കുന്നതിനൊപ്പം കൃഷി പുനരാരംഭിക്കുന്നതിനാവശ്യമായ പിന്തുണ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ മുൻഗണനയോടെ തുടരുമെന്നും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T.സിദ്ദിഖ് അറിയിച്ചു. മലയാളികൾക്ക് സംതൃപ്തിയോടെയും സമാധാനത്തോടെയും ഓണം ആഘോഷിക്കുവാൻ ശക്തമായ വിപണി ഇടപെടലാണ് ഇക്കുറി സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് T.സിദ്ദിഖ് സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയർ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സപ്ലൈകോ സജ്ജീകരിക്കുന്ന ഓണ വിപണിയിലൂടെ അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നതിന് പുറമെ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരന് പ്രാപ്തമാക്കുക കൂടിയാണ്. ഓണക്കാലത്തെ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വിലക്കയറ്റവും തടയുവാൻ എല്ലാ ഇടപെടലുകളും സർക്കാർ നടത്തും. ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുകയാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. റോഡ് അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് സൌജന്യ ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടപ്പിലാക്കുന്ന PM രാഹിത് പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജില്ലാതല യോഗം ചേർന്നു. ADM K അജീഷിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ ജില്ലയിലെ PM റോഡ് ആക്സിഡന്റ് വിക്ടസ് ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അശ്വയുടെ ട്രീറ്റ്മെന്റ് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു.
3: വയനാട് ജില്ലാ വൃത്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി, വയനാട് ജില്ലാ വൃത്താന്തം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂർ ഒയോളത്തെ വഴുതന കൃഷിയുടെ വിശേഷങ്ങളുമായി വി പി ഗോപാലനും പി ഹരികുമാറും. ഫാം ടൂറിസം, ആലിയ എൻ, ആദിത്യ പ്രസാദ്, ആരതി എൻ എന്നിവർ പങ്കെടുക്കുന്ന ചർച്ച. തുടർന്ന് കപ്പയും കാന്താരിയും, രുചിക്കൂട്ടിൽ റവ ഉപ്പുമാവ്. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:35 അങ്കണം. ഇതിൽ കഥയരങ്ങ്, ആകാശബോധം, കെ കെ ഷിജിന അവതരിപ്പിക്കുന്ന ചെറുകഥ. വഴിത്താര, പ്രേമരാജൻ ആർപ്പാത്ത് അവതരിപ്പിക്കുന്ന ചെറുകഥ. തറവാടിന്റെ അവകാശി, വിനിത രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. വൈഗ നികേഷ്, കെ നികേഷ് എന്നിവർ ആലപിക്കുന്ന ഗാനങ്ങൾ. കീബോർഡ് കമറുദ്ദീൻ കീച്ചേരി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 കേൾക്കാം സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശ സുരഭി. തുടർന്ന് ജഗജിത് സിംഗ് പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒതിയോത്ത്. 6:00 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. വസന്തമേ വരൂ, തിരുനല്ലൂർ കരുണാകരന്റെ കവിത. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ കതിരൂർ ആർട്ട് ഗാലറിയെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. ആവണി ഈണങ്ങൾ, നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. ഫിസിയോതെറാപ്പി പഠനം, തൊഴിൽ സാധ്യതകൾ. ഡോക്ടർ പ്രമോദ് മാരാർ സംസാരിക്കുന്നു. തൊഴിൽ വാർത്തകൾ. തുടർന്ന് വടക്കൻ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടകഗാനങ്ങൾ കേൾക്കാം. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 ഓണം ഗാനങ്ങൾ, ആകാശവാണി ഗായക സംഘം പാടിയത്. 12:40 കേശവതീരം ആയുർവേദ ആശുപത്രി ആരോഗ്യദീപ്തി. ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ബാധിക്കുന്നു, ഇതേക്കുറിച്ച് വിശദമാക്കുന്നു കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രജിഷ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, സംവിധായകൻ പ്രജേഷ് സെൻ അവതരിപ്പിക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. അവതരണം ആകാശവാണി ദേവികുളം നിലയം. 2:15 തുടർ നാടകം വേനൽമഴ. രചന കല്ലയം കൃഷ്ണദാസ്. സംവിധാനം എൻ വാസുദേവ്. 2:30 വാട്സാപ്പ് പ്രേഗീതങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്രഗാനങ്ങൾ തത്സമയം. വൈകിട്ട് 5:00, 6:00, 6:40 രാത്രി 8:00, 11:00 ചലച്ചിത്രഗാനങ്ങളാണ്. 5:15 വട്ടക്കളിപ്പാട്ട്, സി കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 5:30 കേൾക്കാം ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, ഫിസിയോതെറാപ്പി പ്രത്യേകതകളും തൊഴിൽ സാധ്യതകളും. ഫിസിയോതെറാപ്പിസ്റ്റും പ്രൊഫസറുമായ ഡോക്ടർ പ്രമോദ് മാരാരുമായുള്ള അഭിമുഖം 3 ഭാഗം. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം. 10:30 ലളിതഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.

0: शतं धावनांकैः पराजितम् इति वार्ताः।
1: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCKയുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2,000 ഓണച്ചന്തകൾ ആരംഭിച്ചു.

0: ഉപയോഗിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6 ലക്ഷം സൌജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ CDSകളിൽ 1697 JLG ഗ്രൂപ്പുകൾ മുഖേന 1169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1009 JLGകൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLGകൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
0: വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ. 2026 മാർച്ച് 11 നും മെയ് 6 നും ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി VE അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 ൽ നിന്നും 1,000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 206 പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 വിക്കറ്റ് നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23 പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 ദിവസം നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5 മുൻവർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 പോയിന്റ് നഷ്ടത്തിൽ 76,909. നിഫ്റ്റി 76 പോയിന്റ് ഇടിഞ്ഞ് 24,078 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,13,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15 ലക്ഷം രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത്.

0: നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക മനുഷ്യത്വ ദിനം അലിവിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ. ഇന്ന് വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ അഥവാ ലോക മനുഷ്യത്വ ദിനം. മനുഷ്യൻ എന്ന പദത്തിന് പൂർണ്ണത ലഭിക്കുന്നത് അവനിലെ മനുഷ്യത്വം പ്രവൃത്തിയായി മാറുമ്പോഴാണ്. സ്വന്തം വേദനകൾക്കപ്പുറം സഹജീവിയുടെ ദുരിതം തിരിച്ചറിയുകയും പ്രതിഫലമോ പ്രശസ്തിയോ പ്രതീക്ഷിക്കാതെ സഹായഹസ്തം നീട്ടുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിലും പ്രകൃതി ദുരന്തങ്ങൾ തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിലും പട്ടിണിയും രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഇടങ്ങളിലും സ്വന്തം സുരക്ഷ പോലും മറന്ന് സഹജീവികൾക്കായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരുടെ ത്യാഗവും സേവനവും ഓർമ്മിപ്പിക്കാനും ആദരിക്കാനും ലോകത്തോട് മനുഷ്യത്വത്തിന്റെ അനിവാര്യത വീണ്ടും വിളിച്ചു പറയാനുമാണ് എല്ലാ വർഷവും August 19 ലോക മനുഷ്യത്വ ദിനമായി ആചരിക്കുന്നത്. ജാതി, മതം, വംശം, ഭാഷ, ദേശം, രാഷ്ട്രീയ നിലപാട്, സാമ്പത്തിക സ്ഥിതി തുടങ്ങി മനുഷ്യർ സ്വയം സൃഷ്ടിച്ച പല വേർതിരിവുകൾക്കപ്പുറം മനുഷ്യജീവന് ഒരേ വിലയാണെന്ന സന്ദേശമാണ് ഈ ദിനം നൽകുന്നത്. ദുരന്തം സംഭവിക്കുമ്പോൾ ദുരിതബാധിതന്റെ പേര് എന്താണെന്നോ അയാൾ ഏത് മതത്തിൽപ്പെട്ടവനാണെന്നോ ഏത് രാജ്യക്കാരനാണെന്നോ ചോദിക്കാതെ സഹായിക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ മനുഷ്യത്വം. ആ മനസ്സിന്റെ പ്രതിനിധികളായ സന്നദ്ധ പ്രവർത്തകരെയും ജീവകാരുണ്യ പ്രവർത്തകരെയും ആദരിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവന്റെ സുരക്ഷയും അന്തസ്സും സംരക്ഷിക്കുക എന്നത് ലോക സമൂഹത്തിന്റെ കൂട്ടു ഉത്തരവാദിത്തമാണെന്ന ഓർമ്മപ്പെടുത്തലും ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നു. അത്യന്തം വേദനിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവത്തിൽ നിന്നാണ് ലോക മനുഷ്യത്വ ദിനം പിറവിയെടുക്കുന്നത്. 2003 August 19 ഇറാഖിലെ ബാഗ്ദാദിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കനാൽ ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണമാണ് ഈ ദിനാചരണത്തിന് ആധാരം. അന്നത്തെ ബോംബാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇറാഖിലെ പ്രത്യേക പ്രതിനിധിയായിരുന്ന സെർജിയോ വിയേര ഡി മെലോ ഉൾപ്പെടെ 22 ജീവകാരുണ്യ പ്രവർത്തകരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മനുഷ്യനന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർക്ക് നേരെ നടന്ന ഈ ക്രൂരമായ ആക്രമണം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചു. ഈ ദാരുണ സംഭവത്തിന്റെ 5th വാർഷികമായ 2008 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി August 19 ലോക മനുഷ്യത്വ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2009 മുതൽ ഈ ദിനം ആഗോളതലത്തിൽ വിപുലമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ജീവൻ വെടിഞ്ഞവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഇന്നും കർമ്മനിരതരായിരിക്കുന്ന ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരം കൂടിയാണ്. ലോക മനുഷ്യത്വ ദിനത്തിന് നേതൃത്വം നൽകുകയും ആഗോളതലത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസാണ്. യുദ്ധമുഖങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഏറ്റവും വേഗത്തിൽ ഓടിയെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക ശൃംഖലയാണ് റെഡ് ക്രോസ്. നിഷ്പക്ഷതയുടെ പര്യായമായാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. പട്ടിണി മാറ്റാനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ലോക ഭക്ഷ്യപദ്ധതി 10,00,000 ജനങ്ങൾക്കാണ് ആശ്വാസമേകുന്നത്. യുദ്ധബാധിത പ്രദേശങ്ങളിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും ഉറപ്പാക്കാൻ യുനിസെഫും പകർച്ചവ്യാധികൾ തടയാനും ആരോഗ്യ പ്രവർത്തനങ്ങൾ എത്തിക്കാനും ലോകാരോഗ്യ സംഘടനയും അക്ഷീണം പ്രയത്നിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സായുധ സംഘർഷങ്ങളെക്കാൾ ഉപരി കാലാവസ്ഥാ വ്യതിയാനമാണ്. ആഗോള താപനം, വരൾച്ച, അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ എന്നിവ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുകയും അവർ കാലാവസ്ഥ അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്നു. ഈ ആഗോള പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ കൊച്ചു കേരളം നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. 2018 മഹാപ്രളയകാലം കേരളത്തിന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു. എന്നാൽ ആ ദുരന്തത്തെ കേരളം നേരിട്ടത് മനുഷ്യത്വം എന്ന ഒറ്റ വികാരം കൊണ്ടാണ്. ജാതിമതഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് മലയാളികൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. സ്വന്തം വള്ളങ്ങളുമായി ജീവൻ പണയം വെച്ച് ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയ കേരളത്തിന്റെ സ്വന്തം സൈന്യമായ മത്സ്യത്തൊഴിലാളികൾ മനുഷ്യത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിന്നു. അടുത്തിടെ നടന്ന വയനാട് ഉരുൾപൊട്ടലിലും നാം കണ്ടത് സമാനതകളില്ലാത്ത സന്നദ്ധ പ്രവർത്തനമാണ്. സർക്കാരും സന്നദ്ധ സംഘടനകളും

0: വഴികൾ ദുഷ്കരവും അപകടവും നിറഞ്ഞതുമാണ്. ഗാസ, സിറിയ, യുക്രൈൻ, സുഡാൻ തുടങ്ങിയ യുദ്ധമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ബോംബാക്രമണങ്ങളിൽ ലക്ഷ്യം വയ്ക്കപ്പെടുകയോ അബദ്ധത്തിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. പല സായുധ ഗ്രൂപ്പുകളും തങ്ങളുടെ ആവശ്യങ്ങൾ നേടാനായി ജീവകാരുണ്യ പ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളും തകർന്ന റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളുടെ അഭാവവും ഇവരുടെ പ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നു. നിരന്തരം മൃതദേഹങ്ങൾ കാണുന്നതും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടക്കരച്ചിലുകൾ കേൾക്കുന്നതും പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം കാണുന്നതും സന്നദ്ധ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. മറ്റുള്ളവരെ സഹായിക്കാനോടുന്ന ഇവർക്ക് കൃത്യമായ മാനസിക പിന്തുണയും കൗൺസിലിംഗും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും സമൂഹം മറന്നുപോകുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളും സാറ്റലൈറ്റ് ഇമേജിംഗും ഉപയോഗിച്ച് പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ദുരന്തം നടന്ന പ്രദേശങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനും സാധിക്കുന്നു. റോഡുകളും പാലങ്ങളും തകർന്ന ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടിയന്തരമായി ജീവൻ രക്ഷാ മരുന്നുകളും രക്തവും ഭക്ഷണവും എത്തിക്കാൻ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ദുരന്തമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നവരുടെ സഹായാഭ്യർത്ഥനകൾ ലോകത്തെ അറിയിക്കാനും ക്രൌഡ് ഫണ്ടിങ്ങിലൂടെ സാമ്പത്തിക സഹായം സമാഹരിക്കാനും സന്നദ്ധ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഏതായാലും മനുഷ്യത്വത്തിന്റെ ഈ സന്ദേശം അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്നത്തെ യുവതലമുറ ഈ രംഗത്തേക്ക് കൂടുതൽ സജീവമായി കടന്നു വരേണ്ടതുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ സേവന മനോഭാവം വളർത്താൻ ഏറെ സഹായിക്കുന്നു. ഒരു വലിയ ദുരന്തം വരുന്നതുവരെ കാത്തിരിക്കാതെ നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ആവശ്യങ്ങളിൽ ഇടപെടാൻ യുവാക്കൾക്ക് സാധിക്കണം. കൃത്യസമയത്തുള്ള രക്തദാനം, നിർധനരായ രോഗികൾക്ക് ആശുപത്രികളിൽ കൂട്ടിരിക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സേവനം, പ്രാദേശികമായ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം യുവജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മികച്ച മാനുഷിക പ്രവർത്തനങ്ങളാണ്. ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവകാരുണ്യ പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അവബോധം സൃഷ്ടിക്കാനും യുവതയ്ക്ക് സാധിക്കണം. എന്തുവന്നാലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് സമീപകാലത്ത് ലോക മനുഷ്യത്വ ദിനം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ഭൂകമ്പമോ പ്രളയമോ യുദ്ധമോ പട്ടിണിയോ ആകട്ടെ, മനുഷ്യൻ കഷ്ടപ്പെടുന്നിടത്ത് മനുഷ്യത്വത്തിന്റെ കരങ്ങളുമായി എത്തുന്ന ഓരോ സന്നദ്ധ പ്രവർത്തകനെയും ഈ ദിനത്തിൽ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മനുഷ്യത്വം എന്നത് ഒരു പദമല്ല, അതൊരു പ്രവൃത്തിയാണ്. സഹജീവികളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം സുരക്ഷ പോലും മറന്ന് ഓടിയെത്തുന്നവരോട് ഈ ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു. ചുറ്റുപാടുകളിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരിലേക്ക് നീളുന്ന ഒരു ചെറിയ കൈത്താങ്ങ് മതി നമുക്കും ആ വലിയ മനുഷ്യത്വ ശൃംഖലയുടെ ഭാഗമാകാൻ. സ്നേഹവും അനുകമ്പയും നഷ്ടപ്പെടുന്ന ആധുനിക ലോകത്ത് നമ്മളിലെ മനുഷ്യനെ ഉണർത്താനുള്ള ഒരു ഉച്ചത്തിലുള്ള സൈറൻ കൂടിയാകട്ടെ ഓരോ ലോക മനുഷ്യത്വ ദിനവും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം, ലോക മനുഷ്യത്വ ദിനം, അലിവിന്റെയും അതിജീവനത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം, തിരുവനന്തപുരം.
1: ആകാശവാണി കണ്ണൂർ.
2: എന്താ ചേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
2: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആഘോഷവേളകളിൽ അഭിമാനത്തോടെ അണിയാൻ ഗ്യാരന്റ് ഷോറൂം നൽകുന്ന സൂട്ടിംഗ്സുകളും ഷർട്ടിംഗ്സുകളും
6: മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒരേ സ്ഥലത്ത്. ഓണാശംസകളോടെ ഗ്യാലൻ ജെംസ് ഷോറൂം, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ.
7: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,000,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല,
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: നീ തിരക്കിട്ട് എങ്കോട്ടാ?
9: നീ അറിഞ്ഞില്ലേ?
8: എന്താ?
9: നമ്മുടെ അനശ്വര സിൽക്സിൽ ഓണം ഓഫറുകളുടെ പൂക്കാലമാണ് മോളെ.
10: ഓണക്കോടികൾ ഉൾപ്പെടെ വസ്ത്രങ്ങൾക്കെല്ലാം വൻ ഓഫറുകൾ. എന്തെടുത്താലും എത്രയെടുത്താലും പോക്കറ്റ് കാലിയാകില്ല. 10% മുതൽ 90% വരെ ഡിസ്കൗണ്ട്.
11: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
12: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH ന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: 30 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.

0: ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
2: ഒരു സംശയം വേണ്ട, LIC യുടെ ജീവൻ ഉത്സവം തന്നെ.
1: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
2: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC യുടെ ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
3: ഓണം വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്. നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
4: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
5: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജ്.
4: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: ആകാശവാണി കണ്ണൂർ, ഹരിതവീഥി.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂർ ഒയോളം എന്ന പ്രദേശം കാർഷിക പാരമ്പര്യത്തിന് ഏറെ പ്രാധാന്യമുള്ള നാട്. ഇവിടെ കൃഷിയിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന വിളയാണ് വഴുതന. രുചിയിലും ഗുണമേന്മയിലും പ്രത്യേകതയുള്ള പുത്തൂർ വഴുതന കൃഷിയുടെ വിശേഷങ്ങളുമായി ഇന്ന് ഹരിതവീഥിയിൽ നമുക്കൊപ്പം ശ്രീ VP ഗോപാലനും ശ്രീ P ഹരികുമാറും.
9: ഏകദേശം ഒരു 400 വഴുതന ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കൂടെ രണ്ടുപേരുള്ളത്. ഇതൊരു ടീമായിട്ട് ചെയ്യുന്ന കൃഷി ഇടാണോ?
10: ടീമായിട്ട് ചെയ്യുന്നത്. പണ്ട് പണ്ടായിട്ട് കൃഷിയിലേക്ക് കൂട്ടായിട്ട് ഒരു കൃഷി ചെയ്യുന്നതാണ്.
9: എത്ര പേരുണ്ടപ്പോ നമ്മുടെ ടീമിൽ?
11: ഇപ്പൊ 6-8 ആളുണ്ടല്ലോ. എല്ലാരും കൂടെ 8 ആളുണ്ട്. രണ്ടാളിന് വേറെ സ്ഥലത്താണ്, എല്ലാവർക്കും വേറെ വേറെയാണ് ഈ വിത്ത് തന്നെ.
9: എന്താണ് ഈ ഒരു വഴുതന കൃഷിയിലേക്ക് ഇങ്ങനെ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു കൃഷി ഇറക്കാൻ കാരണം എന്താണ്?
11: ഇത് പണ്ട് നമ്മളെ പൂർവികന്മാർ പറഞ്ഞാൽ പണ്ടേ പണ്ടത്തെ ആള് പണ്ടേ കൃഷി ചെയ്യുന്നൊരു ഇതാണ്. ഈ കാട് കൊത്തി കരിച്ച് ഈ വേനൽക്കാലത്തെ തുടങ്ങും ഇതിന്റെ പണി. നല്ല കാടെല്ലാം കത്തിക്കാനാവും. അങ്ങനെ കത്തിച്ച് ഇതിന്റെ കുന്നിൻ പ്രദേശത്താണ് ആദ്യം തെരഞ്ഞെടുപ്പിൽ.
9: നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുന്നിൻ പ്രദേശത്താണ്, കുന്നിൻ ചരിവിലാണുള്ളത്. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴില്ല. ആ അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ടും ഈ വഴുതന കൃഷി ചെയ്യുന്നത്.
11: മേൽക്കാലത്ത് ചെയ്യില്ല, കൃഷി മഴക്കാലത്തേ ചെയ്യും. അത് ഇത്രയും ഗുണമുള്ളത്.
9: അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം ഒരുക്കുന്നത് എങ്ങനെയാണ്?
10: ആദ്യം കാട് കൊത്തി തെളിച്ച് സ്ഥലം ഒരുക്കും. പിന്നെ മറ്റേ നമ്മൾ
9: JCB വെച്ചിട്ടാണോ?
10: JCB.
9: കൂടുതലും ഗോപാലേട്ടനാണ് തോന്നുന്നു ഈ ഒരു കൃഷിയിലേക്ക് തുടർന്ന് പോകുന്നത്. ഇപ്പം ഗോപാലേട്ടനാണ്. അപ്പൊ ഗോപാലേട്ടനാണ് ഒരുപാട് പറയാനുള്ളതും അല്ലേ?
11: ഇത് നമ്മളെ അച്ഛനും അവരെല്ലാം പണ്ടേ കൃഷി ചെയ്യുന്ന കൃഷിയാണ്.
9: ആ സമയത്ത് ഈ വഴുതന തന്നെ
11: പണ്ടേ ഉണ്ട്. നമ്മള് അതിനെ പേര് പുത്തൂർ വഴുതന പേര് വന്ന് പണ്ട് ഇടുന്നെല്ലാം കീടുന്ന പണ്ട് കീടുന്ന മാർക്കറ്റ് ഇല്ല. എല്ലാം ദൂരം ചന്തയിലെല്ലാം കെട്ടിക്കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അന്ന് 3-4 മാസം അതിന്റെ ആദായം കിട്ടും. പ്രദേശം ഓരോ കുടുംബം ആദ്യം നമ്മളെ പുത്തൂരിലെ മിക്ക കുടുംബത്തിലും ഇത് കൃഷി ചെയ്യലുണ്ട്. ഇതെല്ലാം ഈ ചന്തയിൽ കൊണ്ടുപോകലാണ്. ചെറുപത്തൂർക്ക് നാടമ്പി തന്നെ അത് തുടർന്നു പോകുന്നു. ഇപ്പം ആള് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സ്ഥലമില്ല.
9: നല്ല കണക്കിൽ ഏകദേശം എത്ര പേരുണ്ടാവും ഇത് ഈ ഒരു കൃഷി തുടർന്ന് പോകുന്നത്?
10: കൃഷിയായിട്ട് ഇപ്പൊ ഒരു 5-10 ആളെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു വിത്ത് കൊണ്ട് ഒരു 100 ആൾക്ക് നമ്മൾ ഈ വിത്ത് കൊടുത്തിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് ഒരു 5-10 തൈ നട്ടിട്ട് അവര് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 100 ആൾക്ക് നമ്മൾ ഇടുന്ന തൈ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവരവർ സ്വന്തം ആവശ്യത്തിന് ചെയ്യുന്നുണ്ട്.
11: കൊടക്കാട് ഇങ്ങനെയെല്ലാം എല്ലായിടത്തെല്ലാം കൊടുത്തിട്ടുണ്ട് തൈ കൊടുത്തിട്ടുണ്ട്.
9: അവരൊക്കെ ചെയ്യുന്നുണ്ടോ?
11: ചിലർ ചെയ്യുന്നുണ്ട്. 100 തൈ കൊണ്ടുവരുന്നുണ്ട്.
9: കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ എന്തായാലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്.
10: ഉണ്ട്. അത് മാത്രമല്ല ഇത് ചെലവ് വളരെ കുറവാണ്. ഇനി എന്നുവെച്ചാൽ കൃഷി ഇപ്പം മഴക്കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടില്ല, വെള്ളം ഒഴിക്കേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ ചെടി കായ്ക്കാൻ തുടങ്ങുന്നത് വരെ അതിൻ്റെ ഒരു പണി എടുക്കേണ്ടതില്ലു, അല്ലെ? വളവിട്ട് വെത്ത് കൊടുക്കും. പിന്നെ അതിൽ ആദായം പറിച്ചെടുക്കുക. ഒരു 2-3 മാസം സുഖമായിട്ട് പറിച്ചെടുക്കും. നല്ല
11: ആദായമില്ലേ
9: നടുന്നതിന്റെ ആ ഒരു രീതി ഒന്ന് പറഞ്ഞേ. ആദ്യമായിട്ട് അടിവളമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
11: അടിവളം ചാണം, മണ്ണ് കുഴികുത്തും. കുഴികുത്തിയിട്ട് ചാണപ്പൊടി, നമ്മൾ പറഞ്ഞല്ലേ കാട് കൊത്തി അല്ലാതെ കുഴികുത്തും. കുഴികുത്തി ചാണപ്പൊടി ഇടും. നല്ല ഉണങ്ങിയ ചാണപ്പൊടി ഇട്ട്

0: ഇപ്പം പിന്നെ അങ്ങനെയല്ല നടന്നു. ഇപ്പം കോളത്തെയും കവറിൽ തയ്യാക്കി മഴ പെയ്യുമ്പോൾ നടും, തയ്യാക്കി വെച്ചിട്ട്. പണ്ടേ ഇങ്ങനെ പണ്ടേ നടന്ന ആ രീതി, ഈ കുഴി കുത്തിയിട്ട് നട്ടിട്ട് വെള്ളം ഒഴിക്കും. അങ്ങനെ ഈ മഴ പെയ്യാൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പേ നടും. മഴ പെയ്യുമ്പോഴേക്കത് തേത്ത് വരും, പിന്നെ നല്ല ശക്തിയായിട്ട് വന്ന് മഴ ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് കായ കിട്ടും. അങ്ങനെ എൻ്റെ ഇപ്പോൾ അത് കവറിൽ കുട്ടികളായിട്ട് പൊളിത്തീൻ കവറിൽ പായി ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ എടുത്ത് മഴ പെയ്യും. എന്നാൽ മഴ പെയ്യുമ്പോഴേ നടും, നമുക്ക് വെള്ളത്തിൻ്റെ ഇതില്ലല്ലോ, വെള്ളം നനക്കേണ്ട ആവശ്യമില്ല.
1: ചാണകപ്പൊടിയും പിന്നെ എന്താ കൊടുക്കുന്നത്?
0: ചാണകപ്പൊളിയും രാസവളം ചെയ്യും കുറച്ച്,
1: കുറച്ച് ചെയ്യുന്നു.
0: പിന്നെ കോഴി വളം ഇടും കുറച്ച്, എല്ലാം കുറച്ച് കുറച്ച് ചെയ്യും.
1: ഏതൊക്കെ ഘട്ടത്തിലാണ് ഇതിപ്പോൾ വളം പ്രയോഗിക്കുന്നത്?
0: വളം ഒന്ന് നടുമ്പം നട്ടിട്ട് പിന്നെ പിന്നെ നമുക്ക് ഒരു അതിൻ്റെ കുഴി തീർക്കുന്നൊരു സമ്പ്രദായമുണ്ട്. നട്ട് കഴിഞ്ഞ് ഒരു രണ്ടായിരം രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം ഒരു കുഴി തീർക്കൽ, അന്നേരം ചോർച്ച വളം ഇട്ടു, ചാണപ്പൊടി കോഴി വളം ഇട്ട് രാസവളമിട്ട് മൂടും. പിന്നെ ഒരു മണ്ണ് കൂട്ടുന്ന നിറപ്പാടുണ്ട്, അത് നിങ്ങൾ കണ്ടത് കണ്ടോ? അന്നേരം ഒന്നൊന്നര മാസം ലാസ്റ്റിൽ പണിയാ തന്നെ കൂടി മണ്ണ് കൂട്ടി കൊടുക്കൽ.
1: എത്ര വരെ നിൽക്കും ഇത് ഇപ്പൊ ഒരു ചെടി?
0: നല്ല വേനൽ വരുന്ന വരെ ഇത് പച്ചരണ്ടും, വേനൽ മഴന്നാ പിന്നെ പോയി.
2: ഏത് സമയത്തും ഇത് ഉണ്ടാവും, മഴയെ ആശ്രയിച്ച്
0: നടക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഇനി വേറെയും പിന്നെയും വിള എടുക്കാം, അടുത്ത വെള്ളം എടുക്കാം. എന്നാലും അത് കുത്തണം, കൊമ്പ് കുത്തിട്ട് അതിന്റെ ചോട്ടില് കരിയിലെല്ലാം ഭാര്യയിട്ട് അവിടെ മൂടി വെക്കും. അടുത്ത ഈ സമയത്ത് മഴ ആദ്യം പുതുമഴ പെയ്യുമ്പം ഈ നീക്കി ആദ്യ വളവിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കായിട്ടും, ഇത്രയും കാക്കേണ്ട ആവശ്യമില്ല, മഴ പെയ്യുമ്പോൾ തന്നെ കായിട്ടും. അങ്ങനത്തെ ഇതുണ്ട്,
1: വെള്ളത്തിന്റെ ഒരു സാധ്യത ഇല്ല അല്ലേ ഇവിടെ
0: വേനൽക്കാലത്ത്.
1: കുന്നിൻ പ്രദേശമായ ഇത് കൊണ്ട് തൊട്ട് താഴെ വയലാണ് കാണുന്നല്ലേ, വയലിന്റെ ഇടയില് വെള്ളം ഉണ്ടാവും.
0: അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ പറ്റും, ഇവിടെയൊന്നും പറ്റൂല.
1: എത്രയാകുമ്പോഴാണ് ഇത് പൂവിട്ട് കായ പിടിക്കുന്നത്?
0: അല്ല, ഒരു മാസം കഴിയുമ്പോൾ തന്നെ പൂടാണ്, തൈ കുറച്ച് പൊക്കമില്ല, ഇത്രയും ഉണ്ടാവില്ല നടുമ്പോൾ. ഇതുപോലെ ചെറിയ തൈയല്ല, നമ്മളെ കൊട്ടയിലും മാതിരി കുറച്ച് തൈ ഇത്ര തന്നെ പൊക്കം വരും. ഒരു മാസം കൊണ്ട് പൂട്ട് കായ്ക്കും.
1: ഒരു ചെടിയിൽ നിന്ന് ഏകദേശം എത്ര കായോളം കിട്ടുന്നുണ്ട്?
2: ഒരു 8 കിലോ മുതൽ 10 കിലോ വരെ ഒരു ചെടിയിൽ നിന്ന് തന്നെ കിട്ടാം. കട്ടിയോ ചില ചെടിയൊന്നും ഉണ്ടാവില്ല, എന്നാലും മോശമില്ലാത്ത ഉൽപാദനം എല്ലാ തൈന്നും കിട്ടും.
1: ഇതിന് ഈ പ്രാണികൾ അതുപോലെ തന്നെ കീടബാധയൊക്കെ ഉണ്ടാവുമല്ലോ, ഏതൊക്കെയാണ് ഇപ്പം പ്രധാനമായിട്ട് കണ്ടുവരുന്നത്, ശ്രദ്ധയിൽപ്പെട്ടത് ഏതൊക്കെയാണ്?
0: തണ്ടുവരപ്പാണ്, തണ്ടുവരപ്പാന്ന് കായലും ഉണ്ടാവും തണ്ടിലും ഉണ്ട്, അതാണ് യഥാർത്ഥ.
1: അതിനെ ചെറുക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
2: ഇപ്പോൾ തണ്ടുവരപ്പിന് കോറജൻ എന്നുള്ള ഒരു കീടനാശിനിയുണ്ട്, അതാണ് നമ്മൾ തെളിക്കുക. അത്യാവശ്യം വന്നതിൽ ചെയ്യാറുള്ളൂ,
1: കാണാറുണ്ട്. അങ്ങനെ
2: കാണാറുണ്ട്, പുഴു വലിയ പുഴുവാണ്. പിന്നെ ഒരു സൂക്കട് പറഞ്ഞാൽ ഇത് അഴുകുന്ന ഒരു ഇത് കാണുന്നത്, ചില അടിയിൽ ഇങ്ങനെ ചീഞ്ഞു പോകുന്ന ഒരു
0: തോലി തോലി
1: ഓരോന്നായിട്ട് ഇങ്ങനെ ഉണങ്ങി കാണുന്നുണ്ട് അല്ലെ?
2: ചിലതിനുണ്ട്, മറ്റേ അത് പൊട്ടി, അത് തണ്ടുവരപ്പം വന്നിരിക്കുന്ന കാറ്റത്ത് ഒടിഞ്ഞു പോകുന്നതാണ്. ചെടിക്ക് വരുന്ന രണ്ട് ഇതാണ്, ഒന്ന് തണ്ടുവരപ്പനും ഒന്ന് ഈ അഴുകൽ നല്ല സൂക്കടും. അഴുകുന്നത് വെച്ചാല്
1: ഒടിഞ്ഞു പോകുന്ന
2: കൊമ്പ് ഇത് നല്ല കനവിലെ വഴുതിനായതുകൊണ്ട് തന്നെ കൊമ്പിന്
1: തൂക്കം കൊണ്ടാണോ ഒടിഞ്ഞു പോകുന്നത്?
2: തൂക്കം കൊണ്ട് പിന്നെ ഈ തണ്ടുവരപ്പം വന്നതിനും അത് ഒടിഞ്ഞു പോകും. കൂടുതൽ ഈ കാറ്റ് കുന്നും പ്രദേശമായിട്ട് കാറ്റ് ബാധിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ചെറിയ തണ്ടാണ്, ഉറപ്പില്ലാത്ത തണ്ടാണ്, അതിൽ കുറ്റിയിട്ട് കെട്ടയാലും വേണം, കെട്ടിയിട്ടാത്തോണ്ട്
0: കുറച്ചെല്ലാം കുത്തി കെട്ടി വട്ടത്ത് കെട്ടിയാല് ഇത് കൂടുതലാ കുറച്ച്
1: കായയുടെ തൂക്കം കൊണ്ടാന്ന് തോന്നല്ലേ അത് ഇങ്ങനെ ഇടക്കൊക്കെ കാണാമത്.
0: ഈ കൊമ്പ്
1: ഒരു കായ ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ടാവും? ഒരു കായക്ക് എത്ര തൂക്കം
0: ഉണ്ടാവും?
2: എണ്ണ ഉണ്ടായാല് ഒരു കിലോ ഉണ്ടാവും, നാലെണ്ണം അഞ്ചെണ്ണം ഉണ്ടായാലും ഒരു കിലോ ആയിരം ഉണ്ടാവും.
1: എങ്ങനെയാണ് ഇതിന്റെ മാർക്കറ്റ്? എങ്ങനെയാ
0: മാർക്കറ്റ്? ആദ്യം 70 രൂപ എല്ലാം കണ്ടായി, ഇപ്പം 60 അങ്ങനെയുള്ളൂ ശരാശരി.
1: എവിടെയാണ് നിങ്ങൾ ഇത് വിൽക്കാറ് സാധാരണ?
2: തൽക്കാട് ഇപ്പം നമ്മൾ നേരത്തെ കൊടുത്തോണ്ട് കരുവള്ളൂര്, പുത്തൂര്, ചീമേനി, കാങ്കോല് ഇതെല്ലാം കടയിൽ ഇങ്ങനെ കൊടുക്കുന്നു,
1: കൊണ്ടുപോയി
2: കൊടുക്കുന്നു. ഈടെ വന്നെടുക്കില്ല, നമുക്ക് ഈടാകുമ്പോൾ നമുക്കത് തൂക്കി കൊടുക്കാനാവില്ല, അവർക്ക് ആവശ്യത്തിൽ തൂക്കി എടുക്കാല്ല, നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോകും. 10-50 കിലോ ഉണ്ടാവും, അവരാവശ്യമില്ല അവരെ എടുക്കും, തൂക്കി എടുക്കും.
1: എങ്ങനെയാണ് വിളവെടുപ്പ്? എങ്ങനെയാ, ഒന്നര അടനാണോ അതോ ഡെയിലി ഉണ്ടോ?
0: ആഴ്ചയിൽ രണ്ടേ എടുക്കണം, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എടുക്കാം.
2: നമുക്ക് ആവശ്യക്കാരെ ഇത് കണക്കെ നമുക്ക് കൊടുക്കുക, എന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ ഇപ്പം ഒരു 4 ദിവസം നമുക്ക് വിളവ് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആവശ്യക്കാർ ആവശ്യക്കാർക്ക് പറിച്ചു കൊടുക്കും
1: സമയത്ത്. അപ്പൊ ഇത് മൂക്കുന്നത് അങ്ങനെ ഒരു വിഷയമില്ല?
2: ഇല്ല, മൂക്കുന്നത് പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഒന്ന് പറിച്ചു കഴിഞ്ഞാല് 3-ാമത്തെ ദിവസം ആദ്യം പറിക്കും, അതിന് മുന്നേ ഇന്ന് പറിക്കാത്തത് നാളെ ഉണ്ടാവുമല്ലോ. വലിയ വലിയ നോക്കിട്ട് നമ്മൾ പറിച്ചെടുക്കും.
1: പറിച്ച് അവിടെ വെക്കോ?
2: ഇല്ല, പറിച്ച് അന്ന് തന്നെ കൊടുക്കും, അന്ന് തന്നെ കൊടുക്കും. അല്ലേ, ആവശ്യക്കാർ ഇങ്ങോട്ട് ചോദിച്ചു വരും, അതായത് നമ്മ ഇത് ഇവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യില്ല. നമ്മൾ ഇത് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ലുണ്ട്.
1: ഈ വിത്തല്ലാണ്ട് മറ്റ് ഹൈബ്രിഡ് വിത്തുകൾ നട്ടിട്ടുണ്ടോ?
2: ഹൈബ്രിഡ് വൈദ്യുതി നട്ടിട്ടില്ല, നമ്മൾ പയർ വെണ്ട അങ്ങനെയല്ലോ, കക്കീരി അതെല്ലാം നടന്നിട്ടുണ്ട്, അതെല്ലാം ഹൈബ്രിഡ് വിത്ത് തന്നെ.
1: ഈ ഒരു നാടൻ വിത്ത് മാത്രമേ ഉപയോഗിക്കുള്ളൂ വഴുതന.

0: ആയിരിക്കും അല്ലേ?
1: അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം വേനൽക്കാലത്ത് കണ്ടത്തിലൊക്കെ കുറേശ്ശെ കുറേ നടന്നുണ്ട് ഈ ഹൈബ്രിഡ്. ഇത് നടന്നില്ല
0: സ്വന്താവശ്യത്തിന്. ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
1: ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇത് നാടൻ പച്ചക്കറിക്കിന്റെ ഒരു പ്രത്യേകത ഇല്ലേ?
2: നല്ല ടേസ്റ്റാണ്. അത് തോരനാക്കിയാലും സാമ്പാറിലായാലും നല്ല പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഒന്ന് ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേ അത് വേണമെന്നില്ല നിലയിലും വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട്.
0: അപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിച്ചെത്തുന്നുണ്ട്.
2: ചോദിച്ചെത്തുന്നുണ്ട്.
0: കടകളിൽ ഇത് നല്ല ഡിമാൻഡുണ്ട്.
2: ഡിമാൻഡുണ്ട്, നല്ല ഡിമാൻഡാണ്. അപ്പം അല്ലേ, ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ആയോ ഇനി നാളെ ഉണ്ടോ എന്നില്ല കടക്കാർ ചോദിക്കുന്നുണ്ട്.
0: ഇപ്പം മറ്റ് പച്ചക്കറികളിൽ വഴുതനയുടെ ആ ഒരു വിലയും ഇതിനും വില തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
2: വില ഏകദേശം ഒരുപോലെ തന്നെയാണ്. എന്നാലും ഉൽപാദനം കൂടുതലാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഒരു 3-4 മാസം കിട്ടുമെങ്കിലും അതിനെക്കാട്ടി ഒരുപാട് ഇത് കിട്ടും. നമ്മൾ പയറ് നട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം 10-20 കിലോ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ഈട് കിട്ടൂല. അതിനേക്കാളും ഇത് 2-3 മാസം പറിച്ചെടുക്കുന്ന അതുപോലെ തന്നെ കിട്ടും. 3-4 മാസം അടുത്ത് നോക്കണ്ട. അത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞതന്നെ ഉൽപാദനം ഉണ്ടെങ്കിൽ മണ്ണിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കേ വേണ്ടൂ. മറ്റേ ദിവസം വെള്ളയിക്കോ ഒന്നും വേണ്ട. നമുക്ക് അധ്വാനം ഇല്ല. അധ്വാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1 മാസം മാത്രമേ അധ്വാനം നിലയില്ലല്ലോ. അതിനുശേഷം എല്ലാം കിട്ടുന്നതൊക്കെ ലാഭം.
0: ഇതിന്റെ വിളവെടുപ്പ് സമയത്ത് ആരെങ്കിലും സഹായിക്കാനുണ്ടോ?
1: നമ്മളെ ഭാര്യമാരെല്ലാം വരും.
0: എല്ലാരും കൂടെ നല്ലൊരു ഉത്സാഹത്തോടു കൂടിയായിരിക്കും.
1: പിന്നെ അതെ, നടുമ്പോൾ നല്ല ഒരു നമ്മളെ കൊയ്ത്തുത്സവം നടത്തില്ലേ, അതുപോലെ എല്ലാവരും നടാനുള്ള ഒന്നിച്ച് കൂടി ഒന്നിച്ച് നടും.
2: കൃഷി ഒരു ഉത്സവം തന്നെയാണ് ആ സമയത്ത്. അത്ര വലിയ ഒന്നിച്ച് രാവിലെ പറിക്കാനായാലും ഒന്നിച്ച് അതിനൊക്കെ കീട നോക്കാനും അതെല്ലാം അവരും എല്ലാവരും കൂടി ഉണ്ടാവും. കുടുംബക്കാർ കൂടി ഉണ്ടാവും. കീടങ്ങളും ഉണ്ടാവരുത്. ഞാൻ പറഞ്ഞ പുഴുശല്യം ഉണ്ടാവും. മറ്റ് രവി വന്യമൃഗങ്ങൾ അത് നമ്മൾ അധികം ബാധിക്കുന്നില്ല. പന്നിയായാലും മയിലായാലും ഇതിനെ ഇതാക്കില്ല. പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത് കക്കിരിയോ ഇതെല്ലാം നട്ട് കഴിഞ്ഞാൽ അതെല്ലാം അവർ മയിലെല്ലാം കൊത്തിക്കളയും. അതുകൊണ്ട് ഇത് അത് എടുക്കുന്നില്ല അല്ലെ. ഇതിന്റെ
1: അടുത്തേക്ക് വെള്ളരി വർഗ്ഗം മയില് ഇവരെ മുകളിൽ കേട്ടിട്ടുണ്ട്. കുറച്ച് കക്കരിയും ഇതെല്ലാം അതെല്ലാം തീർത്തു ഒന്നുമില്ല. അത് മയിലും പന്നിയും ഉഴുത് കളി.
0: വഴുതന
2: ഇതൊന്നും തൊടുന്നില്ല. പന്നിയായാലും തീരുന്നില്ല, മയിലായാലും.
1: മാനുണ്ട് ഇടയുണ്ട്. അതെ, മുകളിലെല്ലാം കുറെ ആടിനട്ടതൊക്കെല്ലാം തന്നിട്ട് വണ്ടിയും ഇതെല്ലാം തന്നിട്ടുണ്ട്.
2: മാൻ ഇത് തൊട്ടടുത്ത് ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷൻ സ്ഥലമാണ്. അവിടെ ഈ പന്നികളും മയില് മാൻ എല്ലാ ജന്തുക്കളും ഉണ്ട്. അവരെല്ലാം ഇങ്ങോട്ട് കൃഷി നശിപ്പിക്കാനായിട്ട് കിഴക്ക് വരുന്നുണ്ട്.
0: അങ്ങനെയുള്ള
2: മാനും മയിലും ഒക്കെ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോയാണെങ്കിൽ അവർ കാണാം, പന്നിയൊക്കെ ഓടുന്നതെല്ലാം കാണാം.
0: കൃഷി എന്ന് പറയുന്നത് ഒരു എന്താണ്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: കൃഷി നല്ല ഒരു നമുക്കൊരു സന്തോഷം തരുന്നതാണ്. കൃഷിയിടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ച പിടിച്ച് അത് വിളവെടുക്കാനും അതിൽ പിടിച്ച് കാണുമ്പോൾ തന്നെ ഒരു നല്ല മനസ്സിലൊരു സന്തോഷമില്ലേ കാഴ്ചയാണ്.
0: ഗോപാലേട്ടാ, പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
1: 76 വയസ്സായി. ഇപ്പം ഈ കൃഷിരംഗത്ത് തന്നെ വാഴയുണ്ട്, 100-200 വാഴയുണ്ട്. ഈ പച്ചക്കറി നേരം പിന്നെ ഇതെല്ലാം കൂലി കൊടുത്ത് ചെയ്തിരിക്കുന്നത് അധികവും. ഞാൻ കുറച്ച് ഇല്ലേ, മേൽനോട്ടം മാത്രമേ ഞാനില്ലോ, ബാക്കിയെല്ലാം കൂലി കൊടുത്ത് ചെയ്യുന്നു.
0: എന്ത് തന്നെയാലും ഇവിടത്തേക്ക് വരേണ്ടി വരില്ലേ? ഡെയിലി
1: ഡെയിലി ഡെയിലി ഒന്നും വരണ്ടപ്പോ വേണ്ട. പണിയെടുക്കുമ്പോൾ
0: കൃഷിഭവനിൽ നിന്ന് കൃഷി ഉദ്യോഗസ്ഥരും മറ്റും എങ്ങനെയാണ് ഇവിടുത്തെ ഒക്കെ ഉള്ള ഒരു പങ്കാളിത്തം?
2: കൃഷി വകുപ്പിന് നല്ല സഹകരണം തന്നെയാണ്. അത് കൃഷി ഓഫീസർ ആയാലും കൃഷി ഭവനായാലും നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനും അവരെ നമ്മുടെ സംശയത്തിനും അവരെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കീടം അല്ലെങ്കിൽ രോഗം വരുമ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിവിധിയും അവരെ വന്ന് തോട്ടം നോക്കാനും എല്ലാം അതിൻ്റെ ഇതുമുണ്ട്. കൃഷി ഓഫീസർ ഇപ്പോൾ അവാർഡെല്ലാം മേടിച്ചാൽ നല്ല സപ്പോർട്ടാണ് നമുക്ക്. അനുഷ്ഠാൻ നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ കൃഷി ഭവൻ ഏത് എന്ത് കാര്യത്തിൽ വിളിച്ചാൽ ആടെ ഇല്ല, എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല ഒരു
3: പാരമ്പര്യ വഴിയിൽ പുത്തൂർ വഴുതന. പുത്തൂർ വഴുതന കൃഷിയുടെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം ശ്രീ വി.പി. ഗോപാലൻ, ശ്രീ പി. ഹരികുമാർ.

0: ഫാം ടൂറിസം, ഇതേക്കുറിച്ച് ഒരു ചർച്ച കേൾക്കാം. പങ്കെടുക്കുന്നവർ ആലിയയൻ, ആദിത്യ പ്രസാദ്, ആരതിയൻ എന്നിവർ.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാം ടൂറിസത്തെ കുറിച്ചാണ്. എന്താണ് ഫാം ടൂറിസം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഫാം ടൂറിസമാണ് നിലവിലുള്ളത്, കേരളത്തിൽ ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. ആദിത്യ, ഫാം ടൂറിസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ?
2: ലളിതമായി പറഞ്ഞാൽ ഫാം ടൂറിസം എന്നാൽ ഒരു സാധാരണ കൃഷിയിടം സന്ദർശകർക്കായി തുറന്നുകൊടുക്കുകയും അവിടെ എത്തുന്നവർക്ക് കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും വിളകളെക്കുറിച്ചും വളർത്തുമൃഗങ്ങളെക്കുറിച്ചും അറിയാനും നാടൻ ഭക്ഷണം കഴിക്കാനും പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിക്കാനും അവസരം ലഭിക്കുന്ന ഒരു യാത്രാ അനുഭവമാണ്.
3: അതായത് നമ്മൾ സാധാരണയായി പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇത് വളരെ വ്യത്യസ്തമായിരിക്കുമല്ലേ. അവിടെ നമ്മൾ കാഴ്ചകൾ മാത്രം കണ്ടു തിരിച്ചു പോരുന്നു. എന്നാൽ ഫാം ടൂറിസത്തിൽ നമുക്ക് അവിടെയുള്ള ഓരോ കാര്യത്തിലും പങ്കുചേരാനും അനുഭവിക്കാനും സാധിക്കുന്നു.
1: ഫാം ടൂറിസം നമുക്ക് പ്രകൃതിയുമായി കൂടുതൽ അടുക്കാൻ അവസരം നൽകുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഗ്രാമീണ ജീവിതത്തിന്റെ ലാളിത്യം അനുഭവിക്കാൻ സാധിക്കുന്നു.
2: ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഫാം ടൂറിസം എന്ന് പ്രചാരം നേടിക്കഴിഞ്ഞു. ഓരോ രാജ്യത്തിന്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും കാർഷിക രീതിക്കുമനുസരിച്ച് ഫാം ടൂറിസത്തിന്റെ രീതികളിലും വ്യത്യാസമുണ്ട്.
3: ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ് ഫാം ടൂറിസം നടത്തുന്നതല്ലേ. ചിലയിടങ്ങളിൽ സഞ്ചാരികൾക്ക് പഴങ്ങളും പച്ചക്കറികളും പറിക്കാൻ അവസരം ലഭിക്കുന്നു. മറ്റു ചിലയിടങ്ങളിൽ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനും നാടൻ പാചക രീതികൾ പഠിക്കുന്നതിനും അവസരം ലഭിക്കുന്നു.
2: അതെ, ഫാം ടൂറിസം കൃഷിയും ടൂറിസവും തമ്മിലുള്ളൊരു സംയോജനമാണ്. ഇത് വെറും യാത്രയല്ല, മറിച്ച് ഓരോ സന്ദർശകനും മണ്ണിന്റെ മണവും വിളകളുടെ പച്ചപ്പും ഗ്രാമീണ ജീവിതത്തിന്റെ താളവും നേരിട്ട് അനുഭവിക്കുന്ന ഒരു യാത്രയാണ്.
1: ഫാം ടൂറിസത്തിൽ സഞ്ചാരികൾക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് സാധാരണയായി ലഭിക്കുന്നത്, ഓരോ അനുഭവവും ഫാം ടൂറിസത്തെ എങ്ങനെ സമ്പന്നമാക്കുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ?
2: ഫാം ടൂറിസത്തിൽ പലതരം കാര്യങ്ങളുണ്ടാവാം. കൃഷിയിടങ്ങളിലൂടെയുള്ള നടത്തം, വിളവെടുപ്പിൽ പങ്കുചേരൽ, മൃഗങ്ങളെ പരിചരിക്കൽ, നാടൻ ഭക്ഷണം, താമസ സൗകര്യം, നാടൻ കലകൾ ആസ്വദിക്കാനുള്ള അവസരം, ഗ്രാമീണ ജീവിതം അടുത്തറിയാനുള്ള അവസരം എന്നിവയൊക്കെ ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ്.
3: വിളവെടുപ്പിൽ പങ്കുചേരുമ്പോൾ നമുക്ക് അവിടുത്തെ വിളഞ്ഞ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ പറിക്കാം. അത് നല്ലൊരു അനുഭവമായിരിക്കും.
2: തീർച്ചയായും. അതുപോലെ പശുവിനെ കറക്കുന്നതും ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നതുമൊക്കെ നഗരത്തിൽ ജീവിക്കുന്ന നമുക്ക് പുതിയൊരു അനുഭവമായിരിക്കും.
1: ഫാം ടൂറിസം എങ്ങനെയാണ് ഒരു പുതിയ അനുഭവമാകുന്നത്?
2: നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി ഗ്രാമീണ ജീവിതവുമായി അടുത്തിടപഴകാൻ സഹായിക്കുന്നു. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും നാടൻ കൃഷിരീതികളെക്കുറിച്ച് പഠിക്കാനും ഇതൊരവസരം നൽകുന്നു.
3: ഫാം ടൂറിസം വിനോദസഞ്ചാരികൾക്ക് മാത്രമല്ല പ്രാധാന്യമർഹിക്കുന്നത്, കർഷകർക്കും ഇത് ഒരുപാട് പ്രയോജനകരമാണെന്ന് കേട്ടല്ലോ. അത് ശരിയാണോ?
1: വളരെ ശരിയാണ് ആരതി. ഫാം ടൂറിസം കർഷകർക്ക് ഒരു അധിക വരുമാന മാർഗമാണ്. കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ സഞ്ചാരികൾക്ക് താമസവും ഭക്ഷണവും നൽകുന്നതിലൂടെയും അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുന്നതിലൂടെയും കർഷകർക്ക് കൂടുതൽ വരുമാനം നേടാൻ സാധിക്കുന്നു.
2: കർഷകർക്ക് അവരുടെ ഫാമുകളിൽ ഹോം സ്റ്റേകൾ ആരംഭിക്കാം. അതുപോലെ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഭക്ഷണം നൽകുന്നതിലൂടെയും വരുമാനം നേടാം. ഫാമിലെ പച്ചക്കറികളും പഴങ്ങളും നേരിട്ട് വിൽക്കുന്നതിലൂടെ കർഷകർക്ക് കൂടുതൽ ലാഭം നേടാൻ സാധിക്കുന്നു.
3: ഇത് കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും കൃഷി ഒരു ലാഭകരമായ തൊഴിലായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ.
2: അതെ, ഫാം ടൂറിസം കർഷകർക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രയോജനം ചെയ്യുന്നു.
1: ഫാം ടൂറിസം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണെന്ന് പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്?
2: ശരിയാണ്, ഫാം ടൂറിസം കേന്ദ്രങ്ങൾ ഗ്രാമങ്ങളിൽ സ്ഥാപിക്കുന്നതോടെ അവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കും പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കും ഗതാഗത സേവനങ്ങൾ നൽകുന്നവർക്കും കൂടുതൽ തൊഴിലവസരങ്ങളും അതുവഴി കൂടുതൽ വരുമാനവും ലഭിക്കുന്നു.
3: അതായത് ഗ്രാമങ്ങളിൽ കൂടുതൽ കട കമ്പോളങ്ങൾ തുറക്കുകയും അത് ഗ്രാമീണർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നൽകുകയും ചെയ്യുന്നു. ഓരോ ഗ്രാമത്തിലെയും തനതായ കരകൗശല ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ആളുകൾക്ക് ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു.
1: ഫാം ടൂറിസം നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു എന്ന് കേട്ടല്ലോ, അതിനെക്കുറിച്ച് പറയാമോ?
2: തീർച്ചയായും. നാടൻ കൃഷിരീതികളും കാലപ്പഴക്കം ചെന്ന കാർഷിക ഉപകരണങ്ങളും ലളിതമായ ഗ്രാമീണ ജീവിത ശൈലിയും തനത് നാടൻ ഭക്ഷണ രീതികളും മണ്ണിനെയും മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന കാർഷിക ഉത്സവങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ വിലപ്പെട്ട പൈതൃകം വരും തലമുറകൾക്കായി നിലനിർത്താൻ സാധിക്കുന്നു.
3: ഇന്നത്തെ തലമുറയ്ക്ക് നാടൻ കൃഷിരീതികളെപ്പറ്റി വലിയ അറിവില്ല. ഫാം ടൂറിസത്തിലൂടെ ഇത് അടുത്തറിയാൻ സാധിക്കുമോ?
2: അതെ, പഴയ കാലത്തെ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഓരോ ഗ്രാമത്തിലെയും തനത് രുചികൾ സഞ്ചാരികൾക്ക് ആസ്വദിക്കാനും പരിചയപ്പെടാനും സാധിക്കുന്നു.
1: ഫാം ടൂറിസം പല തരത്തിലുണ്ട് എന്ന് കേട്ടല്ലോ, ഏതൊക്കെ തരത്തിലുള്ള ഫാം ടൂറിസമാണ് പ്രധാനമായിട്ടുള്ളത്?
2: ഫാം ടൂറിസം പ്രധാനമായിട്ടും 4 തരത്തിലാണുള്ളത്. ചില ഫാമുകളിൽ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടോടെയാണ് സന്ദർശകരെ സ്വീകരിക്കുന്നത്. മറ്റു ചില ഫാമുകളിൽ വിനോദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. താമസ സൗകര്യങ്ങളുള്ള ഫാമുകളും കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഫാമുകളും വേറെയുണ്ട്.
3: വിദ്യാഭ്യാസപരമായ ഫാം ടൂറിസം എന്ന് പറഞ്ഞാൽ?
2: അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും

0: ഒരേപോലെ കൃഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ അവസരം ലഭിക്കുന്നു.
1: വിനോദത്തിന് പ്രാധാന്യം നൽകുന്ന ഫാമുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്?
0: അവിടെ ഹൈക്കിംഗ്, ബോട്ടിംഗ്, നാടൻ കളികൾ, സൈക്കിൾ സവാരി തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു.
2: താമസ സൗകര്യങ്ങളുള്ള ഫാമുകൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്?
0: തിരക്കേറിയ നഗര ജീവിതത്തിൽ നിന്നും ഒരൽപ്പം മാറി കുറച്ചു ദിവസങ്ങൾ പ്രകൃതിയോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ രീതിയാണ്.
1: കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഫാമുകളിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് സാധാരണയായി ഉണ്ടാക്കാറുള്ളത്?
0: നാടൻ പച്ചക്കറികളും പഴങ്ങളും വാങ്ങാനും പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ രുചികരമായ ഭക്ഷ്യവസ്തുക്കൾ രുചിക്കാനും ഇത് സന്ദർശകർക്ക് അവസരം നൽകുന്നു.
2: കേരളത്തിൽ ഫാം ടൂറിസത്തിന് എന്തൊക്കെ സാധ്യതകളാണുള്ളത്?
0: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫാം ടൂറിസത്തിന് വളരെ വലിയ സാധ്യതകളാണുള്ളത്. നമ്മുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വർഷം മുഴുവനുമുള്ള അനുയോജ്യമായ കാലാവസ്ഥയും ഇതിന് ഏറ്റവും അനുകൂലമായ ഘടകമാണ്.
1: കേരളത്തിലെ ഓരോ പ്രദേശത്തിനും അതിന്റേതായ പ്രത്യേകതകളുണ്ടോ?
0: അതെ, മലനാടുകളിലെ തേയിലത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങൾ വിളയുന്ന തോട്ടങ്ങളും ഇടനാടിലെ റബ്ബർ, തെങ്ങ്, വാഴ തുടങ്ങിയവയുടെ കൃഷികളും തീരപ്രദേശത്തെ നെൽവയലുകളും കായൽ കാഴ്ചകളുമൊക്കെ ഫാം ടൂറിസത്തിന് അനന്തമായ സാധ്യതകളാണ് നൽകുന്നത്.
2: ഓരോ പ്രദേശത്തിനും അതിന്റേതായ തനത് കാർഷിക രീതികളും വിളകളും തനത് ഉൽപ്പന്നങ്ങളുമുണ്ട്. ഇത് കേരളത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് വൈവിധ്യമാർന്ന അനുഭവങ്ങൾ നൽകാൻ സഹായിക്കും. കേരളത്തിലെ ടൂറിസം മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഫാം ടൂറിസത്തെ കൂടി ഇതിനോടൊപ്പം ചേർത്താൽ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് ലഭിക്കും.
0: തീർച്ചയായും, സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം നയങ്ങളും ഫാം ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളും ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും.
1: കേരളത്തിലെ പ്രധാന ഫാം ടൂറിസ കേന്ദ്രങ്ങളെ കുറിച്ച് പറയാമോ?
2: പാലക്കാട് ജില്ലയിലെ തന്നെ മനോഹരമായ നെല്ലിയാമ്പതി തണുത്ത കാലാവസ്ഥയ്ക്ക് പേരുകേട്ട സ്ഥലമാണ്. ഇവിടെ ഓറഞ്ച് തോട്ടങ്ങൾ കുന്നിൻ ചെരുവുകളിൽ മനോഹരമായി കാണാം. ഓറഞ്ച് വിളവെടുപ്പ് കാലത്ത് ഇവിടം സന്ദർശിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഓറഞ്ച് തോട്ടങ്ങൾക്ക് പുറമെ കാപ്പി, ഏലം തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ലിയാമ്പതിയിലെ തേയിലത്തോട്ടങ്ങളും വളരെ മനോഹര കാഴ്ചയാണ്.
0: വയനാട്ടിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും പ്രധാനമായ ഒരു ആകർഷണമല്ലേ?
2: അതെ, പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ഇടതൂർന്ന വനങ്ങളും സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളുമൊക്കെ വയനാടിന്റെ മാത്രം സ്വന്തമാണ്. ഏലം, കുരുമുളക്, ഗ്രാമ്പു, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ഇവിടെ ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഈ തോട്ടങ്ങളിൽ നടക്കാനും സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ച് അറിയാനും അവയുടെ തനതായ സുഗന്ധം ആസ്വദിക്കാനും സാധിക്കും. അതുപോലെ വയനാട്ടിലെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും വളരെ നല്ല കാഴ്ചയാണ്.
0: ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളെക്കുറിച്ചും ഏലത്തോട്ടങ്ങളെക്കുറിച്ചും പറയാമോ?
2: കേരളത്തിലെ മലയോര ജില്ലയായ ഇടുക്കി തേയിലയ്ക്കും ഏലത്തിനും പേരുകേട്ട സ്ഥലമാണ്. ഇവിടെ കുന്നിൻ ചെരുവുകളിൽ പച്ചവിരച്ച തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കാണാം. ഈ തോട്ടങ്ങളിലൂടെയുള്ള യാത്ര നയന മനോഹരമായ ഒരു അനുഭവമായിരിക്കും. അതുപോലെ ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും വളരെ പ്രസിദ്ധമാണ്.
1: പാലക്കാട്ടെ നെൽവയലുകളും ഇതിൽ ഉൾപ്പെടില്ലേ?
2: പാലക്കാട് കേരളത്തിന്റെ നെല്ലറയാണല്ലോ. ഇവിടെ വിശാലമായ നെൽവയലുകൾ കാണാം. നെൽകൃഷി ചെയ്യുന്ന രീതികളെക്കുറിച്ചും വിവിധ ഇനം നെല്ലുകളെക്കുറിച്ചും ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതുപോലെ പാലക്കാട്ടെ നാടൻ പാട്ടുകളും നൃത്തങ്ങളുമൊക്കെ ഫാം ടൂറിസത്തിന്റെ ഭാഗമാക്കാവുന്നതാണ്.
0: തൃശൂരിലെ നാടൻ കൃഷിരീതികളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൃശൂർ ജില്ലയിലെ നെല്ല്, തെങ്ങ്, കവുങ്ങ്, വാഴ തുടങ്ങിയ പലതരം വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഓരോ വിളയ്ക്കും അതിന്റേതായ കൃഷിരീതികളുമുണ്ട്. അതുപോലെ തൃശൂരിലെ നാടൻ പാചക രീതികളും വളരെ പ്രസിദ്ധമാണ്. സഞ്ചാരികൾക്ക് ഇത് നേരിട്ട് കാണാനും പഠിക്കാനും അവസരം ലഭിക്കുന്നു.
1: കേരളത്തിൽ ഓരോ ജില്ലയ്ക്കും അതിന്റേതായ കാർഷിക രീതികളും വിളകളുമുണ്ടോ?
2: അതെ, ഓരോ സ്ഥലത്തിനും അതിന്റേതായ തനത് കഥകളും മനോഹരമായ കാഴ്ചകളുമുണ്ട്. ഇത് കേരളത്തിലെ ഫാം ടൂറിസത്തിന് കൂടുതൽ വൈവിധ്യം നൽകുന്നു.
0: ഫാം ടൂറിസം കർഷകർക്ക് എങ്ങനെയാണ് വരുമാനം നൽകുന്നത്?
2: ഫാം ടൂറിസം കർഷകർക്ക് പല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കുന്നതിലൂടെ കൂടുതൽ ലാഭം നേടാൻ സാധിക്കും. അതുപോലെ സഞ്ചാരികൾക്ക് താമസിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെയും വരുമാനം നേടാം.
1: കൃഷിരീതികളെ കുറിച്ച് ക്ലാസുകൾ എടുക്കുന്നതും വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമൊക്കെ വരുമാന മാർഗങ്ങളാണോ?
2: അതെ, ഫാം ടൂറിസം കർഷകർക്ക് ഒരു അധിക വരുമാന മാർഗമാണ്. ഇത് അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും കൃഷി ഒരു ലാഭകരമായ തൊഴിലായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.
0: ഫാം ടൂറിസം തുടങ്ങാൻ സർക്കാരിന്റെ സഹായം കിട്ടുമോ?
2: സംസ്ഥാന സർക്കാരും കൃഷി വകുപ്പും ടൂറിസ വകുപ്പുമൊക്കെ ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പല പദ്ധതികൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായവും പരിശീലനവും ഒക്കെ നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ അഗ്രി ടൂറിസം ശൃംഖലയുടെ ഭാഗമായി കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ടൂറിസ്റ്റ് സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരമുണ്ട്. ഇതിനായി 3 തരത്തിലുള്ള രജിസ്ട്രേഷനുകളാണ് പ്രധാനമായും നൽകുന്നത്. ആദ്യം

0: ആയി ഫാം വിസിറ്റ് യൂണിറ്റ്. ഇവിടെ സഞ്ചാരികൾക്ക് നിങ്ങളുടെ കൃഷിയിടം സന്ദർശിച്ച് കൃഷിരീതികൾ മനസ്സിലാക്കാം, വിളകളെക്കുറിച്ചറിയാം, കൂടാതെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും സാധിക്കും. രണ്ടാമതായി ഫാം ആക്ടിവിറ്റി സെന്റർ. 1 ഏക്കർ മുതൽ 10 ഏക്കർ വരെയുള്ള സ്ഥലത്ത് സൈക്ലോഡിക്കൽ, ഞാറുനടീൽ, മീൻപിടുത്തം, ബോട്ടിംഗ് പോലുള്ള വിനോദങ്ങൾ ഒരുക്കാം. സാഹസിക വിനോദങ്ങൾക്കും സാധ്യതയുണ്ട്. 3. ഫാം സ്റ്റേ. നിങ്ങളുടെ ഫാമിൽ താമസ സൗകര്യമുണ്ടെങ്കിൽ ഹോം സ്റ്റേ ലൈസൻസോടെ ഫാം സ്റ്റേ തുടങ്ങാം. ഈ സംരംഭങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പരിശീലനം നേടാനും റെസ്പോൺസിബിൾ ടൂറിസം മിഷനെ ബന്ധപ്പെടാവുന്നതാണ്.
1: ഫാം ടൂറിസം ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ടല്ലേ?
0: അതെ, പക്ഷേ ഈ മേഖലയിൽ കുറച്ച് വെല്ലുവിളികളുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് അതിൽ പ്രധാനമായ ഒന്ന്. നല്ല റോഡുകളും ഗതാഗത സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളുമൊക്കെ കുറവായിരിക്കും.
2: അതുപോലെ ഫാം ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
1: പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഫാം ടൂറിസം രീതികൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അല്ലാത്ത പക്ഷം അത് പ്രകൃതിക്കും മണ്ണിനും ദോഷം ചെയ്യും.
0: ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഫാം ടൂറിസത്തിന് വലിയ ഭാവിയുണ്ട്. ഇത് നമ്മുടെ നാടിനും കർഷകർക്കും ഒരുപാട് ഗുണം ചെയ്യും.
1: കാസർഗോഡ് ജില്ലയിൽ ഫാം ടൂറിസത്തിന് എന്തൊക്കെ സാധ്യതകളാണുള്ളത്?
0: കാസർഗോഡ് ഫാം ടൂറിസത്തിന് സാധ്യതയുള്ള ഒരിടമാണ്. തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ കൃഷി ഇവിടെയുണ്ട്. ഇവിടത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് കൈപ്പാടരി. ചെളിപ്പാടങ്ങളിൽ വളരുന്ന ഈ നെല്ലിന് പ്രത്യേക രുചിയാണ്. കൈപ്പാട് കൃഷിയിടങ്ങളും വിളവെടുപ്പും ഫാം ടൂറിസത്തിന്റെ ഭാഗമായി കാണാവുന്നതാണ്. കൂടാതെ തെയ്യം, യക്ഷഗാനം തുടങ്ങിയ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും ഇവിടത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. തേജസ്വിനി, ചന്ദ്രഗിരിപ്പുഴ തുടങ്ങിയ നദികളും ഈ പ്രദേശത്തിനുണ്ടല്ലോ. കാസർഗോഡിന്റെ പ്രകൃതിയും സംസ്കാരവും ചേർന്ന ഫാം ടൂറിസ്റ്റ് സാധ്യതകൾ ഏറെയാണ്.
1: കാസർഗോഡ് ജില്ലയിലെ ഫാം ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം?
2: കാസർഗോഡ് ജില്ലയിലെ ഫാം ടൂറിസം സംരംഭങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലുമായി ബന്ധപ്പെടാവുന്നതാണ്.
0: ഇന്ന് നമ്മൾ ഫാം ടൂറിസത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഫാം ടൂറിസം എങ്ങനെയാണ് കേരളത്തിൽ വളർന്നു വരുന്നതെന്നും അത് നമ്മുടെ കർഷകർക്കും നാടിനും എത്രത്തോളം പ്രയോജനകരമാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ പരിപാടി നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു.
3: ഫാം ടൂറിസം, ഇതേക്കുറിച്ചുള്ള ചർച്ചയാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ആലിയ എൻ, ആദിത്യ പ്രസാദ്, ആരതി എൻ എന്നിവർ.

0: സീമേ സീമേ,
1: അല്ല, ഇതെന്താ ക്ഷീണിച്ചി ഇത്ര രാവിലെ?
0: ആ വയലിന്റെ കരയിലില്ലേ നിറയെ ആ മഞ്ഞ കമ്മല് പൂവില്ലേ,
1: ആ
0: നമുക്കത് പറിച്ചാലോ?
1: അവിടെയല്ലേ നിറയെ പുല്ലല്ലേ ക്ഷീണിച്ചി, പേടിയാവൂലേ?
0: അവിടെയല്ലടി, ഇതാ ആ നാരായണാട്ടിന്റെ തെങ്ങും തോട്ടമില്ലേ അവിടെയാന്ന്.
1: ഓ അവിടെയാ,
0: ആ
1: എന്നാ നടക്ക്.
0: അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടാ?
1: അടുപ്പത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കുക്കറിൽ കടലി ഉണ്ടായിരുന്നു, അത് ഞാൻ ഓഫാക്കി.
0: ഒരു തോർത്തെടുത്ത് തലയിലിടുന്നേ. ഇനിയിപ്പോ ക്ഷീണിച്ചി കൂട്ടി പോയിട്ട് ഓണം വരുമ്പോ പനി പിടിച്ചെന്ന് പറയണ്ട.
1: അങ്ങനെയൊന്നും പിടിക്കൂല എന്റെ ഷീനച്ചി, പൂക്കൂടെ വേണ്ടേ?
0: കൂടെയൊന്നും വേണ്ട, നമുക്ക് ആ വട്ടപ്പിരിയത്തിന്റെ ഇല പറിക്കാം.
1: ശരിക്കും ഇങ്ങനെ പോകുമ്പോ പണ്ട് പൂ പറിക്കാൻ പോയത് ഓർമ്മ വരുന്നു എന്റെ ഷീനച്ചി.
0: അതെ അതെ, പൂപ്പറിക്കലൊരു മത്സരല്ലേ അല്ലേ. ഇതാടി നല്ലൊരു കൂമ്പാള്, ഇതെടുത്ത് ഇതിൽ പൂ പറിച്ചിടാ.
1: ഓ, ഈ കൂമ്പാളയെല്ലാം എടുത്ത് പൂവെല്ലാം പറിക്കുമ്പോ എന്തൊരു ഓർമ്മയല്ലേ ഷീനച്ചി, പണ്ടത്തെ അതേ ഓർമ്മ. ഷീനച്ചിന്റെ കയ്യില് സഞ്ചി ഉണ്ടല്ലേ,
0: ഒരു ചെറുത് ഞാനും എടുത്ത്
1: നോക്ക് ഷീനേച്ചി, പണ്ടത്തെ കാക്കപ്പൂ.
0: ഓ ഇതാ ഇവിടെ നിറയെ ഉണ്ടല്ലോ.
1: ഓ, ഇതെല്ലാം കാണുമ്പോ ഇന്ന് ഒരു പണിയും നടക്കൂലെന്ന് തോന്നുന്നു കേട്ടാ. പുട്ടുപൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാ ഞാൻ വന്നത്.
0: ഞാനും അങ്ങനെയാ പുട്ടിനെ നനയ്ക്കല്, കുറച്ച് നേരത്തെ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അടി ഒഴിച്ചു വെക്കും.
1: അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ. ആണി കടന്നു തുള്ളുമ്പോ ശ്രദ്ധിക്കണേ, അതാ അവിടെ ഒരു മരത്തിന്റെ കുറ്റിയുണ്ട്, മാക്സിയിൽ കൊളുത്തു കീറിപ്പോ. ഷീനേച്ചി എന്നിട്ട് എന്താ രാവിലെ ആക്കിയതെന്ന്?
0: ഞാൻ എളുപ്പത്തിന് എലി എളുപ്പത്തിന് ഉപ്പുമാവാക്കി.
1: ഷീനച്ചി എങ്ങനെയാ അതാക്കല്?
0: അത് എളുപ്പല്ലേ സീമേ, പച്ചമുളക് ഇഞ്ചി സവാള ക്യാരറ്റ്
1: സാധാരണ ഉപ്പുമാവുണ്ടാക്കുന്ന
0: പോലെ തന്നെ. വെള്ളം കൂടുതൽ വേണം പക്ഷേ, ഒരു കപ്പ് പൊടിക്ക് ഒരു 4 കപ്പ് വെള്ളം വേണം.
1: ഓ, 4 ഇരട്ടി വെള്ളം വേണല്ലേ.
0: ആ പിന്നെ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്പൂൺ നെയ്യും ചേർക്കും.
1: ഷീനച്ചി നടക്കല്ല നടക്കല്ലേ, ഇതാ മുള്ളു കൊളുത്തിയിട്ടുണ്ട് ഇതാ മാക്സിയിൽ, ഞാനിത് എടുത്ത് കളയട്ടെ. ആ പോക്കോ
0: അല്ലേ. ആ എന്നിട്ട് കടുക് പൊട്ടുമ്പോൾ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കണം. ഉഴുന്ന് പരിപ്പ് ചുവന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ച സാധനങ്ങളില്ലേ നമ്മൾ, അതൊക്കെ ഇട്ട് ചെറുതായി ഒന്ന് വാട്ടണം.
1: സവാള കൊത്തി അരിഞ്ഞത്, പച്ചമുളക്, ക്യാരറ്റ്, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി,
0: അതെ ആ, പിന്നെ കുറച്ച് കറിവേപ്പിലയോ. എന്നിട്ട് വെള്ളം തിളക്കുമ്പോൾ പാകത്തിന് ഉപ്പും ചേർത്ത് പൊടി കുറേശ്ശെ കുറേശ്ശായിട്ട് ഇടണം. പൊടിയിടുമ്പോൾ കൈവിടാതെ ഇളക്കുകയും ചെയ്യണം.
1: ഒരു കൈ കൊണ്ട് പൊടി ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും.
0: ആ അങ്ങനെ തന്നെ, പൊടി വെള്ളത്തിൽ വേവണം. വെള്ളം വറ്റി വരുമ്പോൾ വാഴയിലയിൽ കോരി വെച്ച് 4 ഭാഗവും ഇങ്ങനെ മടക്കി വെച്ചാൽ മതി.
1: മിക്കവാറും ഇന്ന് ഒരു പൊതി എനിക്ക് വേണ്ടി വരും ഷീനേച്ചി.
0: വിനുവിനോടുക്കാനാ?
1: ആ പിന്നല്ലാണ്ട് പൂ പറിച്ച് സമയം പോയതറിഞ്ഞില്ല കേട്ടാ. ഇതെന്താപ്പ ഇപ്പൊ ഒരു മഴ?
0: നീ ഇങ്ങ് വാ ഈ വാഴൻ്റെ ചോട്ടിൽ നിങ്ങൾക്ക്.
1: ഇന്ന് വിനുവേട്ടൻ എന്നെ ശരിയാക്കും എന്റെ ഷീനേച്ചി.
0: ഞാൻ പറഞ്ഞോളൂ അവനോട്.
2: അവതരണം KR ശ്രീജ, KK ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു H, കൂടെ രമ്യ രാജു.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: എൽ ഐ സിയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസി. ഒരിക്കൽ പ്രീമിയം തുക അടച്ചാൽ നേടു ഉറപ്പായ ആജീവനാന്ത ആന്യൂറ്റി. LIC ഹാർപ്പൽ ആർകെ സാത്. അപകട സാധ്യത കണക്കിലെടുത്ത് നിബന്ധനകൾ വ്യവസ്ഥകൾ എന്നിവയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന പ്രമാണം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
1: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
2: ആലോചനയുണ്ട്. TV മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
1: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
3: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
4: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർകോട് 32,000 രൂപ, തളിപ്പറമ്പ് 28,670 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,200 രൂപ, കാസർകോട് 17,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,500 രൂപ, കാസർകോട് 5,500 രൂപ, തളിപ്പറമ്പ് 5,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലീസ് ചെയ്യുന്നു

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ.

0: ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ, മാധ്യമം, സാമ്പത്തിക ശാസ്ത്രം, പൊതുനയം എന്നീ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്നും രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി മാറ്റണമെന്ന് സുപ്രീംകോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. സുരക്ഷിതമായ അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്നും നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവേ കോടതി അറിയിച്ചു. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 5 ബഹുത് ബഡേ ഫേസ്ലേ ലിയെ പെഹലെ 4 പ്രോജക്ട്സ് ഹൈ ജോ കി റെയിൽവേ കെ ഹൈ ഓർ 5വാ പ്രോജക്ട് ഹൈവേ കാ ഹൈ. പെഹലെ 4 പ്രോജക്ട് മേ ജോ ഹാവ്ഡ സേ ചെന്നൈ കി റൂട്ട് ഹൈ, മെയിൻ ലൈൻ ഹൈ, ഇസ് മെയിൻ ലൈൻ കെ ക്വാഡ്രൂപ്ലിംഗ് കെ ഡിസിഷൻസ് ഹൈ ഓർ ഏക് ഹൈ കട്ടക് സേ പാരാദീപ് റെയിൽവേ ലൈൻ കാ ക്വാഡ്രൂപ്ലിംഗ് കാ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ ഓർ 5വാ പ്രോജക്ട് ഹൈ മുസഫർപൂർ സേ സീതാമഢി ഹോത്തെ ഹുവേ സോൻബർസാ ഏക് തക് യേ 4 ലൈൻ ഹൈവേ ബനാനേ കാ ടോട്ടൽ 13,041 കറോഡ് രൂപീസ് കെ പ്രോജക്ട്സ് ആജ് ക്യാബിനറ്റ് നെ അപ്രൂവ് കിയേ.
0: ബീഹാറിലെ NH-22 ഭാഗമായ മുസാഫർപൂർ സീതാമഹർഷി സോൺബാർസ പാതയെ 4 വരിയായി ഉയർത്തുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 82.57 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തിയാകുന്നതോടെ പ്രാദേശിക ഗതാഗത സൌകര്യം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. സിംഗപ്പൂരിൽ നടക്കുന്ന 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകാനുള്ള പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി അവലോകനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, വിദഗ്ധ മാർഗനിർദ്ദേശം, രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ലളിതമായി സമീപിക്കാനാകുന്ന ഘടന എന്നിവ ഉറപ്പാക്കുന്ന ദേശീയ സംവിധാനം സജ്ജമാക്കാൻ ഓൺലൈൻ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സതേൺ സോൺ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചും പ്രതിരോധ ഉൽപാദനത്തിലെ സഹകരണത്തെക്കുറിച്ചും ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻജിറോ കൊയ്സുമി ഇന്ന് മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചു. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും

0: ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 8-ാം ക്ലാസ് വരെയാണ് ഉച്ചഭക്ഷണ പദ്ധതിയുള്ളത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരത്തുള്ള രാജ്യങ്ങൾ US സൈന്യത്തിന് സഹായം നൽകരുതെന്ന് ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പ്. മേഖലയിലെ സൈനിക താവളങ്ങളിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാൻ അറിയിച്ചു. US ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ടണൽസ് ആൻഡ് ബ്രിഡ്ജസ് കോൺഫറൻസ് 2026 നാലാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണനിലവാരമില്ലാത്ത DPR അപര്യാപ്തമായ ഭൌമശാസ്ത്രപരമായ വിവരങ്ങളും പദ്ധതി ചെലവ് വർദ്ധിക്കാനും കാലതാമസത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: നാച്ചുറലി പഹലി ബാത് യേ കി അബ് ക്വാലിറ്റി കെ സാത്ത് ഹമേ കോയി കോംപ്രമൈസ് നഹീ കർനാ. ദൂസരെ ഹമാരെ യഹാ ജോ കൽപ്രിറ്റ് ഹൈ വോ ഹൈ DPR ബനാനെ. യേ ഘർ മേ ബൈഠ് കെ DPR ബനാതെ ഗൂഗൽ പേ ദേഖ് കർ. ഇത്നേ ഘട്ടിയാ ക്വാലിറ്റി കെ DPR ബനാതെ ഹൈ കി ആജ് റോഡ് മേ 5 lakh एक्सीडेंट हो रहे, 1,80,000 डेथ हो रही है, 40% एक्सीडेंट हमारे रोड पर होते और सब रोड पर प्रॉब्लम डिफेक्टिव DPR.
0: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി 5-ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 206 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി മാനവ് സുധർ 6 വിക്കറ്റ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് കളിയിലെ താരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. ഹോം ഗ്രൌണ്ടിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രാദേശിക പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ട്രിവാൻഡ്രം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: നമ്മൾ പ്ലേയേഴ്സ് എല്ലാവരും റിയലി എക്സൈറ്റഡ് ആണ്. സോ എല്ലാവരും വന്ന് കാണാം. നമ്മൾ മാക്സിമം സപ്പോർട്ട് ഈ വർഷം പ്രതീക്ഷിക്കുന്നു. മാക്സിമം വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഹോം ടീമിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള ലോക്കൽ സപ്പോർട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ലീഗ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സ് നമ്മുടെ ഈ ലീഗ് ഒന്നുകൂടെ വളരാനും എല്ലാത്തിനും സഹായിക്കുന്നുള്ളൂ. സോ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും ആ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
0: കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 312 4611 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 290 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കൊളംബിയയിലെ ജനങ്ങളോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി കണ്ണൂർ.

0: ശ്രോതാക്കളെ, ഇന്ന് അങ്കണം പരിപാടിയിൽ കഥയരങ്ങാണ്. വ്യത്യസ്ത പ്രമേയങ്ങളുള്ള മൂന്ന് ചെറുകഥകൾ കേൾക്കാം. ആദ്യം ഷിജിന കെ അവതരിപ്പിക്കുന്നു. കഥയുടെ പേര് ആകാശബോധം.
1: തന്റെ മുന്നിലിരുന്ന് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്ന ആകാശനെ തന്നെ നോക്കിയിരിക്കുകയാണ് ലക്ഷ്മി ടീച്ചർ. അവന്റെ കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു. താടിയും മുടിയും കണ്ടാലറിയാം കുളിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. കൈകാലുകൾ വളരെ ശോഷിച്ചിരിക്കുന്നു. എന്തൊരു കോലമാണിവൻ്റേത്. ടീച്ചറിൻ്റെ ഓർമ്മകൾ 15 വർഷം പുറകോട്ടു പോയി. ഇതുപോലൊരു സന്ധ്യാനേരത്ത് നാമജപവും കഴിഞ്ഞ് നിലവിളക്കുമെടുത്ത് അകത്തേക്ക് പോകുമ്പോഴാണ് ഗേറ്റ് തള്ളി തുറക്കുന്ന ശബ്ദം കേട്ടത്. ടീച്ചർ, എൻ്റെ മകനെവിടെ? ടീച്ചർ സൂക്ഷിച്ചു നോക്കി. 1-ാം ക്ലാസ്സിലെ ആകാശിൻ്റെ അച്ഛൻ അശോകൻ. അശോക, മോൻ ഇതുവരെ വീട്ടിലെത്തിയില്ലേ? ടീച്ചർ ചോദിച്ചു. ടീച്ചർ ഇന്നെൻ്റെ മോനെ വഴക്കു പറഞ്ഞു അല്ലേ, തല്ലി അല്ലേ? കരഞ്ഞു കലങ്ങി മിഴികളോടെ അവൻ്റെ അമ്മയുടെ പരിദേവനം. അവൻ വികൃതി കാട്ടിയതിനാ ഞാൻ തല്ലിയത്. ടീച്ചറിൻ്റെ സ്വരം ദയനീയമായി. അച്ഛനും അമ്മയും കുറച്ച് നാട്ടുകാരും ടീച്ചറിൻ്റെ വീട്ടുമുറ്റത്ത് നിരന്നു നിൽക്കുകയാണ്. ടീച്ചർ, ഞങ്ങൾ നാട് മുഴുവൻ തിരഞ്ഞു നടന്നു. നേരം 7 മണി കഴിഞ്ഞു. എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ? അശോക, നിർത്ത്, നമുക്കൊന്നുകൂടെ അന്വേഷിക്കാം. കൂടെ വന്ന നാട്ടുകാരിൽ ആരോ പറഞ്ഞു. ആൾക്കൂട്ടം പിരിഞ്ഞു. ടീച്ചർ വരാന്തയിൽ തന്നെ തരിച്ചിരിപ്പായി. അന്നും ഇതുപോലെ താൻ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. ഈശ്വരാ, ആകാശിനെന്തു പറ്റി? അവന് എന്തെങ്കിലും അപകടം പറ്റിയോ? ടീച്ചറിന് ആധിയായി. അവർ നാടിന് വെളിയിലുള്ള ഭർത്താവിനെയും മക്കളെയും വിളിച്ചു. അവർ വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു. താമസിയാതെ സ്കൂൾ മാനേജറുടെ വിളിയും എത്തി. സ്കൂളിൻ്റെ ഇതുവരെയുള്ള സുദീർഘമായ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ടീച്ചർ സ്കൂളിൻ്റെ സത്പേരിന് കളങ്കം ചാർത്തി. തിമിർത്തു പെയ്യുന്ന മഴ. നാട്ടിലെ തോടുകളും കുളങ്ങളും എല്ലാം നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ടീച്ചറിൻ്റെ ആധി വീണ്ടും കൂടി. ഈശ്വരാ, എൻ്റെ കുട്ടി. ശരിയാണ്, ഞാൻ അവനെ അടിച്ചുപോയി. അന്ന് സ്കൂളിൽ നടന്ന ഓരോ സംഭവങ്ങളും ടീച്ചർ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഉച്ചയൂണ് കഴിക്കാനിരിക്കുമ്പോഴാണ് 2-3 കുട്ടികൾ ഓടി വന്ന് പറഞ്ഞത്, ടീച്ചർ 2-ാം ക്ലാസിൻ്റെ പുറം ചുമരിൽ കുട്ടികൾ ചുവന്ന ചോക്ക് കൊണ്ട് എന്തൊക്കെയോ വരച്ചു കൂട്ടുന്നു. ടീച്ചറും കുട്ടികളും 2-ാം ക്ലാസ് ലക്ഷ്യമാക്കി കുതിച്ചു. ഓടി വരുന്ന ഹെഡ് ടീച്ചറിനെ കണ്ട് എഴുതിക്കൊണ്ടിരുന്ന ബിരുദന്മാർ ചിതറി ഓടി. ആകാശിനെ മാത്രമേ ടീച്ചർക്ക് പിടികൂടാൻ കഴിഞ്ഞുള്ളൂ. ചുമരു മുഴുവൻ ബാലരമ ബാലരമ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ടീച്ചർക്ക് അരിശം പെരുത്തു. ടീച്ചറിൻ്റെ ഭാവപ്പകർച്ച കണ്ട് ആകാശ് വിറച്ചുപോയി. ടീച്ചർ, ഞാൻ ഒരു ബാലരമ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഏട്ടന്മാർ എഴുതിയതാണ്. ആകാശ് വിറച്ചുകൊണ്ട് പറഞ്ഞു. കൊടുത്തു ടീച്ചർ 2 അടി. അപമാനവും വേദനയും സഹിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് അവൻ ക്ലാസ്സിലേക്ക് ഓടിപ്പോയി. 1000 തവണ പറഞ്ഞിട്ടുണ്ട് ബാലൻ മാഷോടും രമ ടീച്ചറോടും കുട്ടികളെയും നാട്ടുകാരെയും കൊണ്ട് പറയിപ്പിക്കരുതെന്ന്. വൈറ്റ് വാഷ് ചെയ്ത് കീശ കാലിയായി. ഇനി ടീച്ചറുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്തോണം, അല്ലേൽ പിള്ളേരെ നിലയ്ക്ക് നിർത്തിക്കോണം. മാനേജറുടെ താക്കീത് ഉള്ളിൽ കയ്പായി തികട്ടി വന്നു. എല്ലാറ്റിൻ്റെയും അരിശും ടീച്ചർ ആകാശിൻ്റെ തുടയിൽ തീർത്തു. ടീച്ചറിൻ്റെ പരവേശം കൂടിക്കൂടി വന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും ടീച്ചർ വിയർക്കാൻ തുടങ്ങി. തണുത്ത വെള്ളം കുടിക്കാൻ തോന്നി. അവർ ഫ്രിഡ്ജ് തുറന്ന് തണുത്ത വെള്ളത്തിൻ്റെ കുപ്പി വായിലേക്ക് കമഴ്ത്തി. ബാക്കി വന്നത് തലയിലേക്കൊഴിച്ചു. ടീച്ചറേ, ടീച്ചർ ചെവിയോർത്തു. തോന്നിയതാണോ? അല്ല. വീണ്ടും അതേ ഈണത്തിലും താളത്തിലും ഒരു ശബ്ദം. ടീച്ചറേ, ഫ്രിഡ്ജിൻ്റെ പിറകിൽ നിന്നാണ് ആ ശബ്ദം. ടീച്ചർ നോക്കുമ്പോഴുണ്ട് യൂണിഫോമിട്ട 2 കുഞ്ഞു കാലുകൾ. ടീച്ചർ അമ്പരന്നുപോയി. ഈശ്വരാ, ഇത്ര നേരം തന്നെ തീ തീറ്റിച്ച ആകാശ്, ഒരു നാട് മുഴുവൻ തിരഞ്ഞു നടക്കുന്ന ആകാശ്. മോനെ ആകാശേ, ടീച്ചർ എന്തിനാ എല്ലാവരുടെയും മുന്നിൽ വച്ച് എന്നെ തല്ലിയത്? എൻ്റെ അമ്മയെപ്പോലെ ടീച്ചറിനെ എനിക്കിഷ്ടമാണെന്ന് ടീച്ചറിനറിയില്ലേ? എനിക്ക് നൊന്തു. അവൻ്റെ കണ്ഠമിടറി. ടീച്ചർ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരുമ്മ കൊടുത്തു. അവൻ ടീച്ചറിൻ്റെ കവിളിലും ഒരുമ്മ കൊടുത്തു. മധുരപ്രതികാരം. ദേവി, ഇത്രയും സ്വാദുള്ള ഭക്ഷണം തന്നതിന് അവിടുത്തേക്ക് നന്ദി. അവിടുത്തെ അക്ഷയപാത്രം എനിക്ക് തരൂ. ടീച്ചർ ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്നു. ആകാശ്

0: ടീച്ചറിൻ്റെ കാലുകൾ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആകാശേ, എഴുന്നേൽക്കൂ. ടീച്ചർ വേവലാതിപ്പെട്ടു. അവന് ഒരു ഭാവമാറ്റവുമില്ല. 3 വർഷം മുമ്പ് IIT യിൽ പ്രവേശനം നേടിയപ്പോൾ തന്നെ കാണാൻ വന്നിരുന്നു. കാല് തൊട്ട് നമസ്കരിച്ചാണ് തിരികെ പോയത്. അവനെക്കുറിച്ച് ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തതാണ് പിന്നെ കേട്ടതത്രയും. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്, ലഹരിക്കടിമയായത്, അലഞ്ഞു നടത്തം. ഈശ്വരാ, എൻ്റെ കുട്ടി. ടീച്ചർ പതിയെ കയ്യെത്തി ഫോണെടുത്തു. ആകാശിൻ്റെ അച്ഛൻ്റെ നമ്പറിൽ വിളിച്ചു. ആ അസത്ത് എവിടെയെങ്കിലും പോയി ചാവട്ടെ. ഉള്ളതെല്ലാം വിറ്റു പെറുക്കി ചികിത്സിച്ചു. അവന് ഇപ്പോൾ അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അയാളുടെ ശബ്ദം മുറിഞ്ഞു. ഫോൺ കട്ടായി. ടീച്ചറിൻ്റെ ഉള്ളിൽ പതിയെ ഭയം അരിച്ചു കയറാൻ തുടങ്ങി. ഭൂതാവേശിതനെപ്പോലെ ആകാശ് ചാടിയെഴുന്നേറ്റു. അന്നത്തെ പോലെ ഗേറ്റ് തള്ളി തുറന്ന് ആരെങ്കിലും ആകാശിനെ തേടി വന്നെങ്കിലെന്ന് ടീച്ചർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി. ടീച്ചറുടെ നീണ്ടുലഞ്ഞ മുടി, വിടർന്ന നെറ്റി, കട്ടിപ്പുരികങ്ങൾക്കിടയിലെ നനുത്ത ചന്ദനം, വിയർപ്പ് പൊടിയുന്ന നാസാഗ്രം, ഇളം ചുവപ്പാർന്ന ചുണ്ടുകൾ. ആകാശ് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ ഉള്ളിൽ ഏതോ വന്യത ചുരമാന്തി. എൻ്റെ കുട്ടി, ടീച്ചർ ഭയന്നുപോയി. ബോധത്തിൻ്റെ അവസാന നുറുങ്ങുവെട്ടവും മാഞ്ഞു പോകുന്നതിനു മുമ്പ് ആകാശ് ഇറങ്ങിയോടി. കോരിച്ചൊരിയുന്ന മഴയെ കീറിമുറിച്ചലറിക്കൊണ്ടവൻ മാഞ്ഞുപോയി.
1: ആകാശബോധം, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ഷിജിന കെ. ഇനി പ്രേമരാജൻ ആർപ്പാത്തു പറയുന്നു, വഴിത്താര എന്ന ചെറുകഥ.
2: ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി മടങ്ങുമ്പോൾ റൂഹയ്ക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസം തോന്നി. എത്ര തന്നെ ഹൈടെക് ആയാലും ഹോസ്പിറ്റൽ വാസം അത്ര സുഖകരമാകില്ലല്ലോ. ICU യിലാണെങ്കിൽ അക്കഥ പറയാനേയില്ല. പലതരം ആധുനിക യന്ത്രങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ അവസ്ഥാന്തരങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ സൂചനയായി പുറപ്പെടുവിക്കുന്ന പല ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കാതുകളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവയ്ക്കിടയിൽ രാപകൽ വ്യത്യാസമില്ലാതെ സദാ ജാഗരൂകരായിരിക്കുന്ന നേഴ്സുമാരാണ് കൂട്ട്. മുഖത്തൊരു ചിരി ഒട്ടിച്ചു വച്ചിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നും ഏറെ പ്രതീക്ഷിക്കുന്നത് അത്യാഗ്രഹമാണ്. കൈയൊന്ന് മുറുകെ പിടിക്കാനോ ഒരാശ്വാസ വാക്കുകൊണ്ട് ധൈര്യം പകരാനോ സ്വന്തക്കാരെ അടുത്ത് കിട്ടുന്നത് ദിവസത്തിൽ ഏതാനും മിനിറ്റുകൾ മാത്രം. ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആ ദിവസങ്ങളിൽ നിന്ന് ഒടുക്കം മുക്തി നേടിയിരിക്കുകയാണ്. സ്ട്രെച്ചർ വിട്ട് കാറിൽ കയറുക ഇത്തിരി പാടായിരുന്നു. ശാസ്ത്രം അടിവയറ്റിൽ സൃഷ്ടിച്ച വേദന ഒന്നുകൂടി കനപ്പെട്ടു. ദീപേഷ് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നു. മറ്റേ കൈകൂടി താങ്ങാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു. തൊട്ടടുത്ത് ലഗേജും ചുമലിൽ തൂക്കി നിൽക്കുന്ന നിലൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. പക്ഷേ കൈ പിടിക്കാൻ ഭയന്നതുപോലെ അവൻ മാറി നിന്നു. എങ്കിലും താൻ അനുഭവിക്കുന്ന നോവ് അവൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് താനും. ഒരു വിധത്തിൽ കാറിൽ അമർന്നിരുന്ന് ഒരു ദീർഘനിശ്വാസം വിട്ടപ്പോഴാണ് ആശ്വാസമായത്. വേദന നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളായി പൊടിഞ്ഞത് ദീപേഷ് തുടച്ചു മാറ്റി. ആശ്വസിപ്പിക്കാനെന്നോണം പുറത്ത് പതുക്കെ തട്ടി. വരണ്ടുണങ്ങിയ ചുണ്ട് നനക്കാൻ ഒരിറക്ക് വെള്ളം ചോദിച്ചപ്പോൾ നിലൻ ബാഗിൽ നിന്നെടുത്ത വാട്ടർ ബോട്ടിൽ ദീപേഷ് വഴി കയ്യിലെത്തി. കാറിൽ ഞങ്ങൾ 3 പേരാണ്. യാത്ര ഒന്നുകൂടി കംഫർട്ടാകുമെന്ന് കരുതിയാണ് ബാക്ക് സീറ്റിൽ കയറിയത്. ദീപേഷ് ഡ്രൈവ് ചെയ്യുന്നതിനാൽ നിലനെ കൂടെ പ്രതീക്ഷിച്ചു. അർഹിക്കാത്തതാണെന്ന് ബോധ്യമുള്ളതുപോലെ അവൻ മുൻസീറ്റിൽ തന്നെ ഇരുന്നു. ഒക്കത്തിനും കാരണം താൻ തന്നെയാണെന്ന് സ്വയം സമാധാനിച്ചു. നിലനു 18 വയസ്സ് തികയുന്നതേയുള്ളൂ. വർഷങ്ങളായി ഭർത്താവ് ദീപേഷിൻ്റെ വലങ്കയ്യാണവൻ, വീട്ടിലായാലും കടയിലായാലും. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്ന അവനോട് ദീപേഷിന് പ്രത്യേക വാത്സല്യമാണ്. അക്കാരണത്താൽ തന്നെ താൻ അമർഷം കൊള്ളാറുണ്ടെങ്കിലും പുള്ളി അതൊന്നും ഗവനിക്കാറില്ല. വളരെ ചെറുപ്പത്തിൽ കേരളത്തിലെത്തിപ്പെട്ട പരദേശി പയ്യനോട് എന്തിനാണിത്ര കലിപ്പെന്ന് സ്വന്തം മനസാക്ഷിയെപ്പോലും ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അതവന് ശീലമായിരിക്കുന്നു. ഒരാവശ്യത്തിനും തന്നോട് ചോദിക്കാനോ മുഖാമുഖം നോക്കാനോ ധൈര്യപ്പെടാറില്ല. എല്ലാം തിരിഞ്ഞുകൊത്തുകയാണ്. കൈസഹായത്തിന് ഒരാൾ വേണമെന്ന് തോന്നുമ്പോൾ ആരും കൂട്ടിനില്ല. ഒരു സുഹൃതം പോലെ ദീപേഷ് മാത്രം. ഹോസ്പിറ്റലും വീടും തമ്മിൽ കുറച്ചധികം ദൂരമുണ്ട്. പരമാവധി വേഗത കുറച്ചാണ് ദീപേഷ് കാറോടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട മെലഡികൾ പതിഞ്ഞ ശബ്ദത്തിൽ കാതുകളെ തഴുകുന്നു. കാറിനകത്തെ തണുപ്പുകൂടിയായപ്പോൾ കിട്ടിയ സുഖാലസ്യത്തിൽ ഒന്ന് മയങ്ങിപ്പോയെന്ന് തോന്നുന്നു. മനസ്സു നിറയെ പലമാതിരി ചിന്തകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്.

0: സുരേഷ് അക്കാര്യം ചോദിച്ചത് മനസ്സിൽ കുരുങ്ങിക്കിടപ്പുണ്ട്. പുറത്തു പെയ്യുന്ന ചാറ്റൽ മഴയും കാറിനുള്ളിലെ തണുപ്പും കൂടിയായപ്പോൾ മനസ്സ് കാശ്മീർ താഴ്വരയിലേക്ക് ഒരു യാത്ര പോയി. താഴ്വരയിലൂടെ ഒരു ചിത്രശലഭത്തെപ്പോലെ പാറി നടക്കുകയാണ് കുഞ്ഞു റൂഹ. മഞ്ഞുപുതഞ്ഞ മലനിരകളും താഴെ ശാന്തമായി ഉറങ്ങുന്ന തടാകങ്ങളും അവരുടെ മനസ്സിൽ കുളിരുകോരിയിട്ടു. കാശ്മീരിയായ അമ്മയെ കണ്ടു വളർന്നതുകൊണ്ടാവാം പരമ്പരാഗത വേഷമണിഞ്ഞ് നടക്കുന്ന കാശ്മീരി പെൺകുട്ടികളെ റൂഹ ഏറെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടാനിഷ്ടങ്ങൾക്കൊന്നും അച്ഛനമ്മമാർ തടസ്സം നിൽക്കാത്തതിനാൽ അവളും തനി കാശ്മീരി പെൺകുട്ടിയെപ്പോലെ പെരുമാറി. ശ്രീനഗറിലെ മുന്തിയ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ റൂഹ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീരിൽ നിന്നും പഠനം തുടർന്നു. വസന്തത്തിൽ പൂക്കളും ശിശിരത്തിൽ ഇലകളും സുന്ദരിയാക്കുന്ന കാശ്മീരിനെപ്പോലെ യൗവനയുക്തിയായ റൂഹയിലും സ്വപ്നങ്ങൾ വാരി നിറച്ചു. ചില കണ്ടുമുട്ടലുകൾ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കുമെന്ന് പറയുന്നത് എത്ര ശരിയാണ്. സീനിയർ സ്റ്റുഡൻറ്റും കോളേജ് യൂണിയൻ ചെയർമാനുമാണ് നിർബൻ. പാറിപ്പറക്കുന്ന ചെമ്പൻ മുടിയും തിളക്കമാർന്ന കണ്ണുകളുമുള്ള അവൻ റൂഹയുടെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങി. പിന്നീട് പ്രണയത്തിന് പുതുപുത്തൻ വ്യാഖ്യാനങ്ങൾ ചമക്കുകയായിരുന്നു അവർ. സന്തോഷം, അടുപ്പം, പരസ്പര വിശ്വാസം എന്നിവ നൽകുന്ന അനുഭവമാണ് പ്രണയമെന്നായിരുന്നു ആദ്യ ധാരണ. കവിവർണ്ണനകളിലും കാൽപ്പനിക ഭാവനകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രണയഭാവത്തിൽ നിന്നും വ്യതിചലിച്ച് ഇണകൾക്ക് പരസ്പരം പ്രാണനായി അനുഭവപ്പെടുന്ന വികാരതലത്തിലേക്ക് അവർ വഴിമാറി. തടാകങ്ങളുടെ നാട്ടിൽ അവർ കടലും പുഴയുമായി സംഗമിച്ചു. ഒരു തണുത്ത പ്രഭാതത്തിൽ മേലൊട്ടി നിന്ന് ചൂടുപകർന്ന പഷ്മിന ഷാൾ കാതിലെന്തോ മന്ത്രിച്ചു. മഞ്ഞുറയുന്ന തണുപ്പിലും നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. സംസാരം കുറഞ്ഞു, പുഞ്ചിരി മാഞ്ഞു. സൃഷ്ടിയുടെ വേദന അവളുടെ മനസ്സിനെയും ശരീരത്തെയും വരിഞ്ഞു മുറുക്കി. യുദ്ധമുഖത്തുപോലും പതറാതെ പോരാടിയ മിലിറ്ററി ഓഫീസറായ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. പിന്നീട് നടന്നതെല്ലാം യാന്ത്രികമായിരുന്നു. പോർമുഖത്ത് ക്യാപ്റ്റൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മാത്രമേ സേനാംഗങ്ങൾക്ക് നിർവാഹമുള്ളൂ. അച്ഛൻ്റെ സൗഹൃദ വലയത്തിൽ തന്നെയുള്ള ഏതോ ഹോസ്പിറ്റലിൽ പ്രസവം. കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു. ജനനത്തോടെ കുഞ്ഞു മരിച്ചു എന്ന് മാത്രമാണ് അറിഞ്ഞത്. തുടർന്ന് കേരളത്തിലേക്കൊരു പറിച്ചുനടൽ. അച്ഛൻ്റെ അനന്തരവൻ കൂടിയായ ദീപേഷുമായി വിവാഹം. സാമ്പത്തികവും സാമൂഹികവുമായി ഏറെ അന്തരമുള്ളവർ തമ്മിലുള്ള ജീവിതയാത്ര എങ്ങനെയായിരിക്കുമെന്ന് ഭയന്നു. കാർ വീടിന് മുന്നിലെത്തിയതൊന്നും അറിഞ്ഞതേയില്ല. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്നപ്പോൾ തൊട്ടടുത്ത് നിലൻ നിൽപ്പുണ്ട്. സ്നേഹവായ്പോടെ തന്നെ നോക്കുന്ന അവനെ കണ്ടപ്പോൾ മനസ്സൊന്നു പാളി. രണ്ടും കൽപ്പിച്ച് സഹായത്തിനായി അവന് നേരെ കൈനീട്ടി. അന്നാദ്യമായി അവനെന്നെ തൊട്ടു. കണ്ണുകൾ എന്തൊക്കെയോ മുഴിഞ്ഞു. രക്തം രക്തത്തെ തിരിച്ചറിയുകയാണോ? അടുത്തുണ്ടായിരുന്ന ദീപേഷിൻ്റെ കണ്ണിൽ ആനന്ദാശ്രു പൊടിഞ്ഞു. സുരക്ഷിത കരങ്ങളുടെ ബലത്തിൽ മുറിയിലെത്തി. 10-15 ദിവസം അടച്ചിട്ടതിൻ്റെ മുഷിഞ്ഞ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. അത് മനസ്സിലാക്കിയ നിലൻ ഓടിച്ചെന്ന് AC ഓൺ ചെയ്തു. തൊട്ടടുത്തുകൂടി തിരിഞ്ഞു നടക്കാൻ നേരം ഏതോ വികാര തള്ളിച്ചയിൽ അവൻ്റെ മെലിഞ്ഞ കയ്യിൽ ഒരിക്കൽ കൂടി പിടിച്ചു. മോനെ, പറയാൻ വന്നത് തൊണ്ടയിൽ കുടുങ്ങി. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാം ദിവസമാണ് ICU നിന്ന് മാറ്റിയത്. ദിവസങ്ങൾക്കു ശേഷം ദീപേഷിനെ തൊട്ടടുത്ത് കിട്ടിയപ്പോൾ ആ കൈകളിൽ മുറുകെ പിടിച്ചു, മുഖത്തോട് ചേർത്ത് വെച്ചു, മുത്തമിട്ടു. വാതിൽക്കൽ മാറി നിൽക്കുന്ന നിലനെ നോക്കി ദീപേഷ് വാത്സല്യത്തോടെ വിളിച്ചു, വാടാ. അവൻ സ്നേഹത്തോടെ നിരസിച്ചു. ദീപേഷ് തന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ടൊരു തമാശ പോലെ പറഞ്ഞു, അവൻ്റെ രക്തമാണ് നിന്റെ സിരകളിൽ ഓടുന്നത്. അന്താളിച്ചുപോയ തന്നോട് ദീപേഷ് മനസ്സു തുറന്നു. സർജറിക്ക് വിധിക്കുമ്പോൾ തന്നെ റെയർ ഗ്രൂപ്പായ രക്തത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് ഡോക്ടർ സൂചിപ്പിച്ചിരുന്നു. എങ്കിലും ഇത്രമാത്രം ബുദ്ധിമുട്ടുമെന്ന് കരുതിയില്ല. സകലമാന ബന്ധങ്ങളും ഉപയോഗിച്ചിട്ടും പരിഹാരമാകാതെ നട്ടം തിരിയുമ്പോഴാണ് എല്ലാം മനസ്സിലാക്കിയ പോലെ നിലൻ വാശി പിടിച്ചത്. സർ, എനിക്ക് 18 വയസ്സായി, എൻ്റെ ബ്ലഡ് മാമിന് ചേരും. അവൻ്റെ ആവശ്യം പോലെ കേൺ അപേക്ഷിക്കുമ്പോൾ പിന്നൊന്നും ആലോചിച്ചില്ല. അവനെ മാറോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു. ഒടുക്കം എല്ലാം ശുഭം. കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇത്രയും കാലം കണ്ണിലെ കരടുപോലെ വെറുത്ത നിലനു മുന്നിൽ താൻ തീരെ ചെറുതായി പോകുന്നതായി തോന്നി.
1: വഴിത്താര ചെറുകഥ അവതരിപ്പിച്ചത് പ്രേമരാജൻ ആർപ്പാത്ത്. കഥയരങ്ങിൽ അവസാനമായി വിനിത രാമചന്ദ്രൻ പറയുന്നു. തറവാടിൻ്റെ അവകാശികൾ.
2: പ്രഭാതത്തിൻ്റെ ഇളം വെയിൽ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് പതിഞ്ഞിരുന്നു.

മാവിൽ നിന്നുതിരുന്ന ഇലകൾ കാറ്റിൽ മെല്ലെ പാറി വീഴുന്നു. ആ പഴയ തറവാടിന്റെ ഓരോ ചുമരിലും തൂണിലും കാലത്തിന്റെ ഓർമ്മകൾ നിശബ്ദമായി ഉറങ്ങിക്കിടക്കുന്നതുപോലെ. ഉമ്മറത്തെ ചാരുകസേരിയിൽ ചാരിക്കിടക്കുകയായിരുന്നു കൃഷ്ണേട്ടൻ. കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും മനസ്സ് വർഷങ്ങൾ പിന്നിലേക്കാണ് സഞ്ചരിച്ചിരുന്നത്. മക്കളും അവരുടെ കളിചിരികളും ഈ മണ്ണിൽ വീണ അവരുടെ കുഞ്ഞുകാൽപ്പാടുകളും ഓർമ്മകളായി മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ചൂടുകാപ്പിയുമായി ജാനകി വന്നത്. കൃഷ്ണേട്ടാ, വിളി കേട്ടാണ് അദ്ദേഹം ചിന്തകളിൽ നിന്ന് ഉണർന്നത്. എന്താ ജാനകി, അകത്ത് കടക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് ഉറങ്ങുന്നത്? ഒരു മന്ദഹാസത്തോടെ അദ്ദേഹം പറഞ്ഞു. ഉറങ്ങിയതല്ല, ഈ തറവാടിന്റെ ഓർമ്മകളോട് കുറച്ചുനേരം സംസാരിക്കുകയായിരുന്നു. ജാനകി കാപ്പിക്കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, സ്വത്ത് ഭാഗം വെക്കുന്നതിനെക്കുറിച്ചല്ലേ? അവൾ മന്ദമായി തലയാട്ടി. അതെ, പക്ഷേ സ്വത്ത് ഭാഗം വെക്കുമ്പോൾ നമ്മളെ ആരാണ് പങ്കിട്ടെടുക്കുക എന്നോർത്താൽ പേടിയാകുന്നു. കൃഷ്ണേട്ടൻ ദീർഘനിശ്വാസമെടുത്തു. ജാനകി, ഈ വീടും പറമ്പും ഭാഗം വെക്കാം, പക്ഷേ അമ്മയെയും അച്ഛനെയും ഭാഗം വെക്കാൻ കഴിയുമോ? ആ ചോദ്യം കേട്ട് ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. വീടും പറമ്പും ഭാഗം വെക്കുമെന്ന് കേട്ടപ്പോഴാണ് എല്ലാവർക്കും ഈ തറവാടിന്റെ ഓർമ്മ വന്നത്. അല്ലായിരുന്നെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും അവർക്ക് സമയം കിട്ടില്ല. അങ്ങനെ പറയരുത്, അവർ കേട്ടാൽ വിഷമിക്കും. സത്യം ചിലപ്പോൾ വിഷമിപ്പിക്കും, പക്ഷേ പറയാതെ വെച്ചാൽ അതിന് വിലയില്ല. കുറച്ചു നേരം നിശബ്ദത നിറഞ്ഞു. ശേഷം ജാനകി മടിച്ചുകൊണ്ട് ചോദിച്ചു, ഹരിക്ക് എന്താണ് കൊടുക്കാൻ തീരുമാനിച്ചത്? കൃഷ്ണേട്ടൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ നിന്റെ ഉദരത്തിൽ പിറന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിലാണ് വളർന്നത്. അതുകൊണ്ട് അവനും ഈ വീടിന്റെ അവകാശിയാണ്. ജാനകിയുടെ കണ്ണുകളിൽ ആശ്വാസത്തിന്റെ തിളക്കം നിറഞ്ഞു. കൃഷ്ണേട്ടൻ പതുക്കെ എഴുന്നേറ്റു. എല്ലാവരെയും വിളിച്ചോളൂ, ഇന്ന് ഞാൻ സ്വത്ത് പങ്കിടാനല്ല പോകുന്നത്. ഈ തറവാടിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നറിയിക്കാനാണ്. ആ വാക്കുകൾ കാറ്റിൽ ലയിച്ചു. മുറ്റത്തെ മാവിൽ നിന്ന് ഒരില മെല്ലെ നിലത്തു വീണു. ഒരു തീരുമാനത്തിന് സാക്ഷിയാകാൻ തറവാടും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ജാനകിയുടെ വിളി കേട്ട് ഓരോരുത്തരായി മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉമ്മറത്തേക്ക് വന്നു. വർഷങ്ങൾക്കു ശേഷം തറവാട് വീണ്ടും ചിരികളാൽ നിറഞ്ഞു. പേരക്കുട്ടികളുടെ കളിചിരികൾ മുറ്റത്ത് മുഴങ്ങിയെങ്കിലും കൃഷ്ണേട്ടന്റെ മനസ്സിൽ നിറഞ്ഞിരുന്നത് സന്തോഷത്തേക്കാൾ വേദനയായിരുന്നു. ഈ ചിരികൾ ഞങ്ങളെ കാണാനാണോ അതോ സ്വത്തിനായിട്ടോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. എല്ലാവരും ഇരുന്നപ്പോൾ കൃഷ്ണേട്ടൻ പതുക്കെ എഴുന്നേറ്റു. നിങ്ങളെയെല്ലാം ഇന്ന് വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. എനിക്ക് 5 മക്കളുണ്ട്, വിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛാ, നമ്മൾ 4 പേരല്ലേ? കൃഷ്ണേട്ടൻ ശാന്തമായി മറുപടി പറഞ്ഞു. 4 പേർക്ക് ഞങ്ങൾ ജന്മം നൽകി. 5-ാമൻ ഹരിയാണ്. അവൻ ഞങ്ങളുടെ വയറ്റിൽ പിറന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിലാണ് വളർന്നത്. ആ വാക്കുകൾ കേട്ട് ചില മുഖങ്ങളിൽ അതൃപ്തി നിഴലിച്ചു. പ്രദീപ് അല്പം പരിഹാസത്തോടെ ചോദിച്ചു, അതുകൊണ്ട് അവൻ ഞങ്ങളെപ്പോലെയാകുമോ അച്ഛാ? കൃഷ്ണേട്ടന്റെ ശബ്ദം ഉറച്ചു. മകനാകാൻ രക്തബന്ധം മാത്രം പോരാ, സ്നേഹവും കടമയും കൂടി വേണം. ആരും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തുടർന്നു, ഈ തറവാടും പറമ്പും എങ്ങനെ പങ്കിടണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി തർക്കിക്കാനല്ല നിങ്ങളെ വിളിപ്പിച്ചത്, എന്റെ തീരുമാനം അറിയിക്കാനാണ്. ഉടൻ ജിത്തു ചോദിച്ചു, അച്ഛന് ഞങ്ങളെ വിശ്വാസമില്ലേ? കൃഷ്ണേട്ടൻ മന്ദഹസിച്ചു. വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല മോനെ, വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ വിശ്വാസത്തേക്കാൾ വിലപ്പെട്ടത് അനുഭവമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ചതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. പനി വന്ന രാത്രികളിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഹരിയായിരുന്നു. ഈ വയലും ഈ വീടും നോക്കിയത് ഹരിയായിരുന്നു. ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിത്തന്നതും ഞങ്ങളെ ആശ്വസിപ്പിച്ചതും അവനായിരുന്നു. മക്കൾ പരസ്പരം നോക്കി. കൃഷ്ണേട്ടൻ കയ്യിലുണ്ടായിരുന്ന ഫയൽ മേശപ്പുറത്ത് വെച്ചു. ഈ വീടും ഇതോട് ചേർന്ന പറമ്പും ഞാൻ ഹരിയുടെ പേരിൽ എഴുതിവച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഉമ്മറത്തെ നിശബ്ദത പൊട്ടിത്തെറിച്ചു. എന്ത്?

ഹരിക്കോ, അത് ഒരിക്കലും ശരിയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കെ ഇതെങ്ങനെ സമ്മതിക്കും? കൃഷ്ണേട്ടൻ എല്ലാവരെയും ഒന്ന് നോക്കി. നിങ്ങൾക്ക് സ്വത്തിൽ അവകാശമുണ്ടാകാം, പക്ഷേ ഈ തറവാടിൻ്റെ കണ്ണീരും സന്തോഷവും ആരാണ് ഏറ്റെടുത്തത് എന്നതാണ് ഇന്ന് ഞാൻ നോക്കുന്നത്. ഹരി പാടത്ത് നിന്ന് വീട്ടിലേക്ക് കയറി വരികയായിരുന്നു. ചെളിപിടിച്ച മുണ്ടും വിയർപ്പിൽ നനഞ്ഞ ഷർട്ടുമായി ഹരി അകത്തേക്ക് കയറി. മുഖത്ത് പതിവുപോലെ ഒരു പുഞ്ചിരി. അച്ഛാ, ഇന്ന് നെൽക്കതിര് നല്ലതാ, ഇത്തവണ വിളവ് മോശമാവില്ല. ആരും ഒന്നും മിണ്ടിയില്ല. ഉമ്മറത്തെ നിശബ്ദത ഹരിയെ അസ്വസ്ഥനാക്കി. എന്താ എല്ലാവരും ഇങ്ങനെ? ജിത്തു പുച്ഛത്തോടെ ചിരിച്ചു. അറിയാത്ത പോലെ അഭിനയിക്കണ്ട, അച്ഛൻ ഈ വീടും പറമ്പും എല്ലാം നിന്റെ പേര് എഴുതി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരി ഞെട്ടി കൃഷ്ണേട്ടന്റെ മുഖത്തു നോക്കി. അച്ഛാ അതെന്താ? കൃഷ്ണേട്ടൻ ശാന്തമായി പറഞ്ഞു. അതേ മോനെ, ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ഹരി ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ ആ രേഖകൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എനിക്കിത് വേണ്ട അച്ഛാ. എല്ലാവരും അവനെ നോക്കി. ഈ വീടിനേക്കാളും ഈ പറമ്പിനേക്കാളും എനിക്ക് വലുത് നിങ്ങൾ ഇരുവരുമാണ്. ഞാൻ ഈ വീട്ടിൽ വന്നത് സ്വത്തിനു വേണ്ടിയല്ല, ഒരു കുടുംബത്തിനു വേണ്ടിയാണ്. ഞാൻ അനാഥനായിരുന്നപ്പോൾ എനിക്ക് അച്ഛനെയും അമ്മയെയും തന്നത് നിങ്ങളാണ്. ആ കടം ഈ ജന്മം മുഴുവൻ തിരിച്ചു കൊടുത്താലും തീരില്ല. പിന്നെ ഈ സ്വത്തൊക്കെ എനിക്ക് എന്തിനാണ്? കൃഷ്ണേട്ടൻ എഴുന്നേറ്റ് ഹരിയുടെ തോളിൽ കൈവച്ചു. മോനെ, ഈ സ്വത്ത് നിന്റെ അധ്വാനത്തിന്റെ വിലയാണ്. വർഷങ്ങളായി ഈ മണ്ണിനെ നെഞ്ചോട് ചേർത്ത് നീ കാത്തു. ഞങ്ങളെ മക്കളേക്കാൾ കരുതലോടെ നീ നോക്കി. ഇന്നു ഞാൻ തരുന്നത് ഭൂമിയല്ല, അതിനുള്ള നന്ദിയാണ്. നാലു മക്കളുടെയും തല കുനിഞ്ഞു. അച്ഛന്റെ വാക്കുകളേക്കാൾ ഹരിയുടെ വാക്കുകളായിരുന്നു അവരുടെ മനസ്സിനെ കൂടുതൽ മുറിവേൽപ്പിച്ചത്. ഈ വീടും പറമ്പും സ്വത്തുമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്പത്ത് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിക്കഴിഞ്ഞു. അച്ഛനെയും അമ്മയെയും അവൻ്റെ വാക്കുകൾ കേട്ട് ജാനകി പൊട്ടിക്കരഞ്ഞു. ഹരി അവരുടെ കണ്ണുനീർ തുടച്ചു. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഒരു അനാഥനായിട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ വളർന്നത് ഒരു മകനായിട്ടാണ്. ഇനി ഈ പ്രായത്തിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയില്ല. അവൻ കൃഷ്ണേട്ടൻ്റെ കൈ ചേർത്ത് പിടിച്ചു. വരൂ അച്ഛാ. കൃഷ്ണേട്ടൻ ഒരിക്കൽ മാത്രം മക്കളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നില്ല, നിറഞ്ഞു നിന്നത് നിരാശ മാത്രം. സ്വത്ത് ചോദിച്ചാണ് നിങ്ങൾ വന്നത്, സ്നേഹം ചോദിച്ചല്ല. ആ വാക്കുകൾ ഉമ്മറമാകെ പ്രതിധ്വനിച്ചു. ആരുടെയും നാവിൽ മറുപടിയുണ്ടായില്ല. ഹരി അച്ഛൻ്റെയും അമ്മയുടെയും കൈകൾ ചേർത്ത് പിടിച്ച് പതുക്കെ മുറ്റത്തേക്കിറങ്ങി. വർഷങ്ങളായി തണൽ വിരിച്ച ആ തറവാടിനെ അവർ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. പച്ചവിരിച്ച നെൽപ്പാടങ്ങളിലൂടെ അവർ മുന്നോട്ട് നടന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. പക്ഷേ കൃഷ്ണേട്ടന്റെ മുഖത്ത് ഒരു പുതിയ പ്രഭാതത്തിന്റെ ശാന്തിയുണ്ടായിരുന്നു. പിന്നിൽ തറവാട് നിന്നു. മുന്നിൽ ഒരു ചെറിയ വീടാകാം, എന്നാൽ അവിടെ സ്നേഹമുണ്ടായിരുന്നു. അന്നാണ് ആ നാലു മക്കൾ തിരിച്ചറിഞ്ഞത് തറവാടിന്റെ യഥാർത്ഥ അവകാശികൾ ആധാരക്കടലാസിൽ പേരുള്ളവരല്ല, മാതാപിതാക്കളുടെ മനസ്സിൽ ഇടം നേടിയവരാണ്. അവർ പോയ വഴിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കാറ്റിലാടിയ നെൽക്കതിരുകൾ പോലും പറയുന്നതുപോലെ തോന്നി. രക്തബന്ധത്തേക്കാൾ വലിയതാണ് ഹൃദയബന്ധം.

വിനിത രാമചന്ദ്രൻ പറഞ്ഞ തറവാടിന്റെ അവകാശികൾ എന്ന ചെറുകഥ കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: എന്തേ മുല്ലേ പൂക്കാത്തു എന്റെ പൊൻകിനാവിൽ നീ മഞ്ചാടി.
1: കവിഭാവനയിൽ പൂക്കൾക്കുള്ള പ്രാധാന്യം എത്ര വലുതാണ്! ചിലർക്ക് പൂവ് നായികയാവാം, നായികയുടെ നൈർമല്യമാവാം. ചിലർക്ക് പൂവിന്റെ സുഗന്ധം പ്രണയ സുഗന്ധമാകാം. ചിലർക്കാകട്ടെ പൂക്കളുടെ നിറമാണ് വർണ്ണിക്കാൻ ഇഷ്ടം. പൂവിന്റെ സുഗന്ധം പ്രണയ സുഗന്ധമാകാം. ഏതായാലും മലയാള ഗാനലോകം ഗാനരചയിതാക്കൾ ഒരുക്കിയ പൂക്കളങ്ങളാൽ സമൃദ്ധമാണ്, സമ്പുഷ്ടമാണ്, ഹൃദ്യമാണ്. ശ്രോതാക്കളെ, ഇന്ന് കേൾക്കാം പൂക്കളെ പരാമർശിക്കുന്ന ചില ഗാനങ്ങൾ. ആലാപനം വൈഗ നികേഷ്, നികേഷ് കെ. കൂടെ കീബോർഡിൽ കമറുദ്ദീൻ കീച്ചേരി. രസികരഞ്ജിനി എന്ന രാഗത്തിൽ ജോൺസൺ മാഷ് ഈണം നൽകിയ പാട്ടാണ് തൂവൽ കൊട്ടാരത്തിലെ സിന്ദൂരം പെയ്തിറങ്ങി. കൈതപ്രമാണ് ഗാനരചന. ഏറ്റവും നൈർമല്യമുള്ള നേരമാണ് കവി ഇവിടെ കാണിക്കുന്നത്. മന്ദാരം പൂത്തൊരുങ്ങുന്നുണ്ട്, കർണികാര പല്ലവങ്ങൾ താലമേന്തി നിൽക്കുന്നുണ്ട്, കൊന്നപൂത്ത മേടുകൾ മഞ്ഞളാടി നിൽക്കുകയാണ്. സുഖമുള്ള കാമനയുടെ പനിനീർക്കുട നീർത്തുകയാണ് പൊന്നോണം. നായകനെയും അയാളുടെ പശ്ചാത്തലത്തെയും ചുറ്റുപാടുകളെയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ ഒരു ഗാനം മതിയായിരുന്നു സത്യനന്ദിക്കാട്ട് ലോഹിതദാസ് കൂട്ടുകെട്ടൻ. കേൾക്കാം സിന്ദൂരം പെയ്തിറങ്ങി എന്ന ഗാനം.

തീവ്രമായ സുഗന്ധമുള്ള ഒരു പൂവാണ് താഴമ്പൂ. കൈതപ്പൂ, പൂക്കൈത എന്നൊക്കെയുള്ളത് താഴമ്പൂവിന്റെ ചില വിളിപ്പേരുകളാണ്. താഴമ്പൂവും കവിഭാവനയ്ക്ക് ഒരുപാട് വാസനയേകിയിട്ടുണ്ട്. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന താഴമ്പൂ. പിന്നെ ദേവരാഗത്തിലെ താഴമ്പൂ മുടിമുടിച്ച്, അങ്ങനെ ആ ലിസ്റ്റ് നീളും. ഒ എൻ വി കുറുപ്പ് രചിച്ച സലിൽ ചൗധരി ഈണം നൽകിയ കാതിൽ തേന്മഴയായി എന്ന ഗാനവും താഴമ്പൂ വാസനയുള്ളതാണ്. ഒഴുകുന്ന താഴമ്പൂ മണമിതു നാം ഇന്നും കേൾക്കാം. തുമ്പോളിക്കടപ്പുറത്തിലെ ഈ താഴമ്പൂ മണമുള്ള പ്രണയഗാനം.

സുമനേശ രഞ്ജിനി രാഗത്തിൽ മഞ്ഞുമാസ പക്ഷി എന്ന പാട്ട് ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വരികൾ മിക്കതും തുടങ്ങുന്നത് മാ എന്ന അക്ഷരത്തിലാണ്. മഞ്ഞുമാസ പക്ഷിയോട്, നായികയോട് കവി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. മനോഹരമായി പാടുന്ന അവളുടെ ചുണ്ടിലെ ചെമ്പനീർ മലർ വാടുന്നതെന്തേ എന്ന്, മാമരച്ഛായയിൽ എന്തിന് നീ മഴപ്പൂക്കളായി പെയ്യുന്നു എന്ന്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്തിലെ ഈ പാട്ട് കേൾക്കാം ഇനി.

പൂവിനെ കുറിച്ച് പറയുമ്പോൾ പൂപ്പാട്ടുകളെ ഓർക്കുമ്പോൾ പരീക്ഷ എന്ന ചിത്രത്തിലെ പുഷ്പത്തെ എങ്ങനെ മറക്കും? നായകൻ തന്റെ പ്രണയിനിക്ക് വേണ്ടി ഒരു പുഷ്പം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവളെ ചൂടിക്കുവാൻ. പിന്നെയുമുണ്ട് അവൻ പുഷ്പത്തിൻ തൽപ്പമാണ് വിരിക്കുന്നത് സ്വപ്നങ്ങൾ കണ്ട് അവൾക്ക് ഉറങ്ങിയിടുവാൻ. മലയാളികൾ എന്നും മനസ്സിൽ ചൂടിയ ദേശ് രാഗത്തിലെ ഗാനം കേൾക്കാം ഇനി. ഗാനരചന പി ഭാസ്കരൻ മാഷ്, സംഗീതം MS ബാബുരാജ്.

കരുണ എന്ന ചിത്രത്തിലെ എന്തിനീ ചിലങ്കകൾ എന്നു തുടങ്ങുന്ന പാട്ട്. അതിൽ പറയുന്നത് വാസന്ത പുഷ്പത്തെയാണ്. വിരഹവേദനയിലുള്ള നായിക ഓരോരോ കാര്യവും മറന്നുപോവുകയാണ്. വാസന്ത പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുന്ന നേരത്താണ് നായിക സ്വയം മറന്നുപോയത്. പിന്നീട് അവളുടെ നായകൻ നേരിട്ട് വരുമ്പോൾ സൂര്യനെ തൊഴുതു നിൽക്കുന്ന താമരപ്പൂ പോലെയാകും അത്രേ അവൾ. ഹമീർ കല്യാണി രാഗത്തിൽ ജി ദേവരാജൻ മാഷാണ് ഈ ഗാനം ഒരുക്കിയത്. വരികൾ ONV കുറുപ്പിന്റേതും.

പൂവുകളെ പരാമർശിക്കുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലപിക്കുന്നത് വൈഗാ നികേഷ്, നികേഷ് കെ. 2024 പുറത്തിറങ്ങിയ അജയന്റെ 2 ARM, ഈ സിനിമയിലുമുണ്ട് താഴമ്പൂമണമുള്ള പാട്ട്, മനു മഞ്ജിത്തിന്റെ വരികൾ, ദീപു നൈനാൻ തോമസിന്റെ സംഗീതം.

0: നമ്മുടെ ഗാനരചയിതാക്കൾ ഒരുക്കിയ പൂവിനെ പരാമർശിക്കുന്ന ചില പാട്ടുകളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലപിച്ചത് വൈകാനികേഷ്, നികേഷ് കെ, കൂടെ കീബോർഡിൽ കമറുദ്ദീൻ കീച്ചേരി. ട്യൂണിൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആർ യു, ആതിര രാജൻ, ഉഷ വിനീത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഓണാശംസകൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ചിത്രം ഇടവേളയ്ക്കു ശേഷം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: ഇടവേളയ്ക്കു ശേഷം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ചോദ്യ പേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമായി മാറ്റണമെന്ന് സുപ്രീം കോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നത് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിക്കും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സദേൺ സോണൽ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്,

0: തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. തമിഴ്നാട്ടിലെ എല്ലാ നിയമസഭാ അംഗങ്ങൾക്കും പുതിയ വാഹനം, ഡ്രൈവർ സഹായി എന്നിവയ്ക്കൊപ്പം ഇന്ധന ചെലവിനായി പ്രതിമാസം 75,000 രൂപയും നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളുമായി ഫലപ്രദമായ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെന്നൈയിൽ 300 കോടി രൂപ ചെലവിൽ 400 കിടക്കകളുള്ള പുതിയ ആശുപത്രി, മുഖ്യമന്ത്രിയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായുള്ള തുക 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, പാൽ സംഭരണ വില ലിറ്ററിന് 41 രൂപയാക്കുക എന്നീ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം നടത്തി. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും നൽകാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ ധാരണ. സെപ്റ്റംബർ 2 RPL സന്ദർശിക്കുമെന്നും തൊഴിലാളികളുടെ മറ്റ് പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാമെന്നും മന്ത്രി ഉറപ്പു നൽകി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഓണക്കാല തിരക്ക് കണക്കിലെടുത്ത് അധിക സർവീസ് ഏർപ്പെടുത്തുമെന്ന് KSRTC. സെപ്റ്റംബർ 2 ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തും. കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും 9447071 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നാളെ സംസ്ഥാന വ്യാപകമായി ലോക കൊതുക് ദിനം ആചരിക്കും. കൊതുക് ദിന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ആഡംബര ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മരട് പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് എറണാകുളത്ത് പ്രാദേശിക മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. PIB കേരളം ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായി. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അവധി ദിവസങ്ങളിൽ അനധികൃതമായി പാറയും മണ്ണും ഖനനം ചെയ്യുകയും കടത്തിക്കൊണ്ടുപോവുകയും നിലം നികത്തുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ. എല്ലാ താലൂക്കുകളിലും പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സുപ്രീംകോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് പാകിസ്ഥാൻ നിയമമന്ത്രി. ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പാകിസ്ഥാൻ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്ര ദർശനത്തിന്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവച്ചു. എന്നാൽ രജിസ്ട്രേഷൻ നേരത്തെ പൂർത്തിയാക്കി സാധുവായ RFID കാർഡുകൾ കൈവശമുള്ളവർക്ക് തീർത്ഥാടനത്തിന് അനുവാദമുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലേക്ക് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 10 നടക്കും. യോഗ്യത 7 പ്രായപരിധി 45 വയസ്സാണ്. ഫോൺ 0467228293. കണ്ണൂർ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 28 രാവിലെ 10 മുതൽ തേനീച്ച പരിപാലനത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ അരവഞ്ചാൽ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9895415790 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കയ്യൂർ ഗവൺമെന്റ് ITIയിൽ MMB ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനത്തിന് SSC വിഭാഗത്തിൽപ്പെട്ടവർ

അപേക്ഷിക്കാം. കൂടിക്കാഴ്ചയെ മാസം 22 രാവിലെ 11 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0467223098. മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ ഹിന്ദി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 കോളേജ് ഓഫീസിൽ നടക്കും. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ പാനലിൽ ഉൾപ്പെട്ട താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9539596905 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് PGDCA DCA കോഴ്സുകളിലേക്ക് ഫീസ് ഇളവോടെ അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കായി 0460220544 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 2 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ താൽക്കാലിക ഒഴിവുകളിലേക്ക്. SSLC ഷേപ്പ് 1 മെഡിക്കൽ ഫിറ്റ്നസുമുള്ള 55 വയസ്സിൽ താഴെയുള്ള വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 24 മുൻപായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളറിയാൻ 0497270006 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാസർഗോഡ് ജില്ലാതല ICDS സെൽ കാര്യാലയത്തിലെ പോഷൺ അഭിയാൻ 2.0 പദ്ധതിയിൽ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മാനേജ്മെന്റ് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ന്യൂട്രീഷനിൽ ഡിഗ്രിയും PG ഡിപ്ലോമയും അതോടൊപ്പം സൂപ്പർവൈസറി സ്കിൽസിൽ 2 പ്രവൃത്തി പരിചയവുമുള്ള 35 വയസ്സിൽ താഴെയുള്ള കാസർഗോഡ് ജില്ലക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 3 വൈകിട്ട് 5 മുൻപായി POWCDKSD@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷ അയക്കേണ്ടതാണ്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായി നടത്തുന്ന നിധി ആപ്കെ നികട്ട് ജില്ലാ വ്യാപന പദ്ധതി ഗുണഭോക്താക്കൾക്കായുള്ള പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി ഈ മാസം 27 രാവിലെ 9:30 കണ്ണൂർ ജില്ലയിലെ പാറക്കണ്ടി ജില്ലാ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിലും കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് ഹാളിലും നടക്കും. കണ്ണൂർ റൂറൽ ജില്ലയിൽ ജെൻഡർ അവയർനെസ് സ്റ്റേറ്റ് പ്ലാൻ സ്കീം പ്രകാരം താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഫാമിലി കൌൺസിലർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 10 ധർമ്മശാലയിലുള്ള ജില്ലാ പോലീസ് ഓഫീസിൽ നടക്കും. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന തൊഴിൽ അധിഷ്ഠിത സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫോൺ 799449314. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹിയിലെ.

ആകാശവാണി വെച്ചൂർ സി ശങ്കറിന്റെ സംഗീത കച്ചേരി. കെ വിശ്വനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. രേവഗുപ്തി രാഗത്തിൽ ഗോപാലക പാഹിമം എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. മിശ്രചാപ്പ് താളം.

വെച്ചൂർ സി ശങ്കറിന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കെ വിശ്വനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. ഇനി നീതുചരണ പങ്കജ എന്നാരംഭിക്കുന്ന പല്ലവി ഗോപാലയ്യർ കൃതി, രാഗം കല്യാണി ആദിതാളം.

വെച്ചൂർ സി ശങ്കറിന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. കെ വിശ്വനാഥൻ വയലിൻ, വി സനൽകുമാർ മൃദംഗം. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

ആകാശവാണി കണ്ണൂർ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: നിഷാ സുരഭിയിൽ ഇന്ന് സംഗീത നിരൂപകനും ഗായകനുമായ ഇ ജയകൃഷ്ണൻ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ.
1: മലയാളത്തിലെ ആദ്യകാല സംഗീത സംവിധായകന്മാരിലൊരാളാണ് ചിദംബരനാഥ് മാഷ്. മാഷ് സംഗീത ലോകത്തേക്ക് വന്നത്, പ്രത്യേകിച്ച് സിനിമാ സംഗീത ലോകത്തേക്ക് വന്നത് രാഘവൻ മാസ്റ്ററുടെ സഹായിയായിട്ടാണ്. മാസ്റ്ററാണ് അദ്ദേഹത്തിന് മുറപ്പണ എന്ന സിനിമ രാഘവൻ മാസ്റ്റർക്ക് വന്ന ഓഫർ അദ്ദേഹത്തിന് തിരക്കുകൊണ്ട് ചിദംബരനാഥ് മാഷ്ക്ക് കൊടുക്കുകയാണെന്ന് ചിദംബരനാഥ് മാഷ് ഒരിക്കൽ സംഭാഷണ മധ്യേ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത്. മലയാളത്തിൽ വളരെ വ്യത്യസ്തമായ പാട്ടുകൾ ചെയ്ത ആളാണ്.

ഈ ഗാനത്തിൻ്റെ രചന ഭാസ്കരൻ മാഷ്ടേതാണ്. ഭാസ്കരൻ മാഷും ചിദംബരനാഥ മാഷും തമ്മിലുള്ള കോമ്പിനേഷനിലുണ്ടായിട്ടുള്ള ഒട്ടനവധി പാട്ടുകളിൽ ഒരു നല്ല പാട്ടാണ് ഈ കുന്നിൻമേലെ.

ആ കുന്നിൻ മേലെ നീ എനിക്ക് കുടിലെന്ന അതിനൊരു ഫോക്കിന്റെ ടച്ച് വരുന്നുണ്ട്. കാരണം ഒരു മലയോര പ്രദേശമാണ് അതിന്റെ ഒരു സ്ഥലം. ആ ഫോക്കിന്റെ ടച്ച് വരുന്നത് സിന്ധു ഭൈരവിയിൽ വരുന്നത്. അത് ഞാൻ ഒരിക്കൽ മാഷോട് പേഴ്സണലായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെനിക്ക് രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന്. കാരണം രാഘവ മാഷാണ് അദ്ദേഹത്തിന്റെ ആ കാര്യത്തിൽ ഗുരു. അപ്പൊ അതിലെ ഈ ഈ ഫോക്കിലോർ എലമെന്റ് എങ്ങനെയാണ് കലർത്തിയിരിക്കുന്നതെന്ന് അത് നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. സൂക്ഷിച്ച് കേട്ടാലേ അത് മനസ്സിലാവുള്ളൂ. അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സപ്പോർട്ട് ചെയ്യാനായിട്ട് ദർശകനായ അതിസമർത്ഥമായി ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ദർശകനായ അങ്ങോട്ട് ചേരുമ്പോൾ സങ്കടവും ഗ്രാമ്യതയുടെ ഒരു ഒരു അംശവും എല്ലാം കൂടി കലർന്ന് ഒരു വല്ലാത്ത ഒരു ഒരു ദൃശ്യമായി മാറുകയാണ്.

0: ഒരുപാട് ചീത്ത പേരുകൾ എല്ലാവരും ചാർത്തി കൊടുത്തിട്ടുള്ള ഒരാളാണ്
1: എടിയുമാർ.
0: തൻ്റെതായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ തൻ്റെതായ ഒരു കടുംപിടുത്തം ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വളരെ വ്യത്യസ്തമായ പാട്ടുകൾ ചെയ്ത 10 പേരിലൊരാളാണ് എടിയുമാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വൈവിധ്യമുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ. അതിന് മുൻപ് മലയാളി കേൾക്കാത്ത അല്ലെങ്കിൽ മലയാളത്തിൽ ഉണ്ടാവാത്ത ഒരു പാട്ടാണ് വൃശ്ചിക രാത്രി തന്നെ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊതുക്കിയെന്നത്.

ഇത് ഭാസ്കർ മാഷ്ടെ രചനയാണ്. ഈ രചനയുടെ ഒരു ചാരുത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വളരെ വിഷ്വലാണ്. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ വിഷ്വലൈസ് ചെയ്ത് കാണാവുന്ന ഒരു രീതിയാണ് ആ പാട്ടിൽ. വിഷയരാത്രിയുടെ അരണമുറ്റവും പിച്ചക പൂപ്പന്തലും ഒക്കെ അതിനുശേഷം മലയാള പാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എക്സ്പ്രഷൻ ആദ്യമായി മലയാളത്തിൽ കൊടുന്ന ആൾ ഭാസ്കർ മാഷ്ടാണ്. ഭാസ്കർ മാഷ്ടെ ആ പാട്ടിനെ എങ്ങനെയാണ് ഇദ്ദേഹം എത്ര കയ്യൊതുക്കത്തിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ മനോഹരമായ ഓർക്കസ്ട്രേഷൻ, അതുകൂടാതെ സുശീലാമ്മയുടെയും യേശുദാസിൻ്റെയും ആലാപനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് ഭംഗിയായി തീർന്നിട്ടുള്ള ഗാനങ്ങളിലൊന്നാണ് വൃശ്ചിക രാത്രി എന്ന രമണമുറ്റത്ത്.

ഈ പാട്ട് ആഭിജാത്യം എന്ന ചിത്രത്തിലെയാണ്. അതിൽ വേറെ മനോഹരമായ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. മഴമുകിലുള്ളി വർണ്ണൻ ഗോപാലകൃഷ്ണൻ, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ, കല്യാണക്കുരുവിക്ക്, പുല്ലാനി പുരകെട്ടാൻ, ഒരേ രാഗം രണ്ട് പാട്ടിലെ ഒരു സിനിമയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ ചെയ്ത ഉമ്മറുക്കായ് ഈ പാട്ടിലൂടെ നമ്മൾ സ്മരിക്കുകയാണ്.

തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും എന്ന ഗാനമാണ്. ഈ പാട്ട് നമ്മളുടെ മാപ്പിള ഫ്ലേവറുള്ള പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ആദ്യ സ്ഥാനത്ത് വരുന്ന പാട്ടുകളിലൊന്നാണ്. ഇത് പാടിയിട്ടുള്ളത് എസ് ജാനകിയാണ്.

ഈ പാട്ട് ഭസൻ മാഷ്ടയാണ് രചന. ഇത് ഒരു മുസ്ലിം കഥാപാത്രം പാടുന്ന പാട്ടാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരു സംഗീത സംവിധായകന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, പാട്ടിൽ ആ കഥാപാത്രം ഏത് സാമൂഹ്യ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ ആ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഈണത്തിൽ ആ സംസ്കാരത്തിൻ്റെ അംശം നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. ഈ പാട്ടിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മുസ്ലിം ഫ്ലേവറുള്ള പാട്ടുകളിൽ മാഷ് അസാമാന്യമായിട്ടുള്ള ഒരു രചനാരീതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉമാച്ചുവിലെ പാട്ടുകളാണെങ്കിലും ഈ തുറക്കാത്ത വാതിലിലെ പാട്ടുകളാണെങ്കിലും ഇപ്പം നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ട് എന്ന് പറയുന്ന നാടൻ കൽപ്പനയ്ക്ക് മാസ്റ്റർ സംഗീതം കൊടുക്കുമ്പോൾ അതിന് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഈണം കടന്നു വരികയാണ്. അതുപോലെ ഇതിൽ ദൂരെ നഗരത്തിലുള്ള തൻ്റെ കാമുകനെ ഓർത്താണ് പെൺകുട്ടി പാടുന്നത്. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവെ എണീറ്റാട്ടെ, മദിരാശിപ്പട്ടണത്തിൽ പോയി വരണം, മടക്കത്തിൽ ഒരു ഒരുത്തനെ കൊത്തിക്കൊണ്ടുപോരണം. കൊത്തിക്കൊണ്ടുപോരണം എന്ന ആ മണിപ്പിറാവിനോട് തൻ്റെ കാമുകനെ കൊത്തിക്കൊണ്ടുപോരാൻ പറയുന്നിടത്ത് മാസ്റ്റർ വാക്കുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ട്വിസ്റ്റ്, അത് രാഘവൻ മാസ്റ്ററുടെ മിക്കപ്പോഴും എല്ലാ പാട്ടുകളിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈ പാട്ട് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതിയുടെ ഒരു തലം വേറെയാണ്.

ഇത് ശരിക്കും കാപ്പിരാഗത്തിലാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത്. കാപ്പിരാഗത്തിൽ ഒരുപാട് പാട്ടുകൾ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധം വ്യത്യസ്തമായിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാഴൂരി പാല് കൊണ്ട് എന്നുള്ളത് എൻ്റെ ബേസ് കാപ്പിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലേക്ക് വരുമ്പോൾ അതിനകത്തും കാപ്പിയുടെ സാധ്യത ഉപയോഗിച്ചിരിക്കുകയാണ്. കൊന്നപ്പൂവേ, കൊന്നപ്പൂവേ നമ്മൾ പാടി ഒരു നല്ല പാട്ടുകാരൻ പാടിയിട്ട് അതിൻ്റെ ഒരു ഹമ്മിങ്ങിനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് കാപ്പി രാഗത്തിലുള്ള ഏതെങ്കിലും ഒരു കൃതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിലുപരി ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വള്ളുവനാട്ടിലുള്ള അല്ലെങ്കിൽ ഏറനാട്ടിലുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അവളുടെ പരിമിതമായിട്ടുള്ള ജീവിതാവബോധത്തിലുണ്ടാകുന്ന സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെയാണ് ഭാസ്കർ മാഷ് എഴുതി വെച്ചിട്ടുള്ളത്. കല്ലടിക്കോടൻ മലയും പുളകം കൊണ്ട് പുളയുന്ന പൂനിലാവും, അത്തരത്തിലുള്ള കുറേ ബിംബങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാസ്റ്റർ കൊടുത്ത് അതിനെയൊക്കെ സംഗീതാത്മകമായിട്ട് മാസ്റ്റർ മാറ്റിയെടുത്തിട്ടുള്ളത് അസാമാന്യമായിട്ടുള്ള ഒരു പ്രതിഭയ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന

അടുത്ത ഗാനം ദേവരാജ മാഷ്ടെ. വളരെ മനോഹരമായ പാട്ടുകളിലൊന്ന്, എന്നാൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത പാട്ടുകളിലൊന്ന്, അനാച്ഛാദനം എന്ന ചിത്രത്തിലെ പാട്ടാണ്. അനാച്ഛാദനത്തിൽ നാം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്, പോപ്പുലറായത് മധുചന്ദ്രികയുടെ ചായ തള്ളികയിൽ എന്ന ഗാനമാണ്, ജയചന്ദ്രൻ പാടിയ പാട്ട്. പക്ഷേ ഈ പാട്ട് എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെടാതെ പോയ മനോഹരങ്ങളായ ഗാനങ്ങളിലൊന്നായി തീർന്നു. ഈ പാട്ട് തുടങ്ങുന്നത് ഒരു അഡ്ലിബ് പോലെ, ഒരു വിരുത്തം പോലെ ആണ് ഈ പാട്ട് തുടങ്ങുന്നത്.

ഇതിൽ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ വൈവിധ്യം. ഈ വൈബ്രഫോൺ, വയലിൻ, ഫ്ലൂട്ട്, ഈ മൂന്ന് ഉപകരണം മാഷ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് വല്ലാത്തൊരു ഒരു അനുപാതത്തിലാണ്. പിന്നെ ഇതിൻ്റെ ആലാപനം, ഈ മുറുക്കവും അതായത് അനുസാരം, മ എന്ന് പറയുന്ന അക്ഷരവും, ഇത് ഈ പാട്ടിനെ സുശീലാമ്മയുടെ അനുനാസിക ശബ്ദത്തെ ഇരട്ടിയായി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കാമുകനെ കുറിച്ച് പറയുന്നതാണ്, മിഴിമീൻ പോലെ, മുഴിത്തേൻ പോലെയുള്ള ഒരാൾ എന്ന് പറയുന്നു, മുഖം ചന്ദ്രബിംബം പോലെ, കാമദേവനെ പോലെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ തൻ്റെ അഭിലാഷങ്ങൾ പറയുകയാണ്. ഈ കാമുകനുമായിട്ടുള്ള തൻ്റെ കൂടിച്ചേരലിൻ്റെ കുറേ കഥകളാണ് ഈ പെൺകുട്ടി പറയുന്നത്.

രണ്ട് വാക്കുകളാണെങ്കിൽ ഈ ഒരു ഒറ്റ ട്യൂണ് രണ്ട് വാക്കുകൾക്കും രണ്ട് വ്യത്യസ്തമായ ഭാവം കൊടുത്തിരിക്കുന്നു. ഈ രണ്ട് ട്യൂണും എങ്ങനെ ബാലൻസ് ചെയ്ത് പോയി എന്ന് ചോദിച്ചാൽ, ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനുള്ള ഒരു തീർച്ചയാണ്. ആ തീർച്ചയുള്ളവർ ഇല്ലാത്തതാണ് നമ്മുടെ പാട്ടുകൾക്ക് ഇന്ന് സംഭവിച്ച ദുര്യോഗത്തിന് കാരണം.

വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് പൂവച്ചൽ ഖാദർ. പൂവച്ചൽ ഖാദർ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ പറയുന്ന പാട്ടൊന്ന് ചാമരം എന്ന ചിത്രത്തിലെ നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്ന പാട്ടാണ്. അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പാട്ടുകൾ, അതായത് കവിത ഏറ്റവും കൂടുതലുള്ള പാട്ടുകളിലൊന്നാണ് നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ എന്നുള്ളത്.

ഒന്നോ രണ്ടോ സിനിമകൾ ചെയ്ത് നല്ല പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് പിന്നീട് അവസരങ്ങളൊന്നും കിട്ടാതെ പോയ ഒരുപാട് സംഗീത സംവിധായകന്മാരുണ്ട് മലയാളത്തിൽ. അതിൽപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് ശ്രീ പ്രതാപ് സിംഗ്. ഇദ്ദേഹം രണ്ട് സിനിമയാകെ ചെയ്തിട്ടുള്ളൂ, മുൾക്കിരീടം എന്ന് പറയുന്ന ഒരു ചിത്രവും മുത്ത് എന്ന് പറയുന്ന ഒരു സിനിമയും. മുൾക്കിരീടത്തിൽ ഏതാണ്ട് 4 പാട്ടുകളുണ്ട്. ഒരുപാട് സംഗീത സംവിധായകന്മാർ കത്തി നിൽക്കുന്ന കാലത്താണ് പ്രതാപ് സിംഗ് വരുന്നത്. അത്ര ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ അദ്ദേഹം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാംകട സംഗീത സംവിധായകന്മാരിൽ ഇതേക്കാൾ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ശ്രേണിയിലേക്ക് വരേണ്ട ഒരാളാണ്. അത് ഈ ഒറ്റ പാട്ട് കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. മുൾക്കിരീടം എന്ന ചിത്രത്തിലെ പാട്ടാണിത്, ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. നമ്മൾ അങ്ങനെ പരിചയിക്കാത്ത ഒരു ഈണമാണ് ഈ പാട്ടിന്. നമ്മൾ കേൾക്കാത്ത എന്തോ ഒരു പ്രത്യേകത ഈ പാട്ടിനുണ്ട്. അത് തന്നെയാണ് ആ പാട്ടിൻ്റെ വൈവിധ്യം.

ഇതില് പല്ലവി കഴിഞ്ഞിട്ട് കണ്ണെഴുത്തിനു ചെപ്പു നീട്ടി വിണ്ണിലുള്ള താരകൾ അല്ലിയാമ്പൽ മാല കോർത്തു നിന്റെ മുടിയിൽ ചാർത്തുവാൻ പോരുമോ പോരുമോ.

പ്രതാപ് സിംഗിന്റെ ഈ പാട്ട് പ്രത്യേകിച്ച് ജാനകിയമ്മയുടെ ആലാപനം കൂടി വരുമ്പോൾ ബാബുരാജിനെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഇൻസ്പിറേഷൻ എവിടെയോ ഹിന്ദി പാട്ടുകളും ബാബുരാജിന്റെ പാട്ടുകളും അതുവരെ കേട്ട പാട്ടുകളും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലയാള

നിശാസുരഭിയിൽ ഇന്ന് പ്രിയ ഗാനങ്ങളുമായി എത്തിയത് സംഗീത നിരൂപകനും ഗായകനുമായ ഇ ജയകൃഷ്ണൻ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ജഗജിത് സിംഗ് പാടിയ ഗസൽ. മുജേ തുംസേ മുഹബത് ഹോ ഗയി ഹേ എന്നാരംഭിക്കുന്നു ആദ്യ ഗസൽ.

ജഗജിത് സിംഗ് പാടിയ ഗസലാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.